ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 6, മലയാള വർഷം 1201 മിഥുനം 13, 2026 ജൂൺ 27 ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 52 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കുറുക്കഞ്ചേരി.
1: സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിയായി ജീവിച്ചിട്ട് പോലും ചീത്ത പേരില്ലാതെ ഈ ലോകം വിട്ടുപോവുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ജീവിതം മുഴുവനായും പരീക്ഷണമാക്കിയും ത്യാഗപൂർണമാക്കിയും കഴിഞ്ഞ മഹാത്മാഗാന്ധിയോട് പോലും മതിപ്പില്ലാത്തവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരുമായ എത്ര പേരെയാണ് നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുള്ളത്. ഒരിടത്ത് ഒരാശ്രമത്തിൽ ഹോമാദികൾക്കായി ഒരുക്കിവെച്ച ചമതയും മറ്റും ആശ്രമാധിപനായ സന്യാസിയുടെ ഒരു നോട്ടം കൊണ്ട് പുകഞ്ഞു കത്തുന്ന രംഗമാണെന്ന് കരുതുക. ധാരാളം ഭക്തജനങ്ങൾ ഇമ വെട്ടാതെ നോക്കിയിരിപ്പുണ്ടാവും. അവരുടെയൊന്നും വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത വിധം അലമാരിയിലെ അളുക്കിൽ നിന്നും ഒരു കട്ട സൾഫറോ മറ്റോ എടുത്ത് ആർക്കും സംശയം തോന്നാതെ ചമതയ്ക്കടിയിൽ നിക്ഷേപിക്കാൻ അനുചരനോട് പറയേണ്ടി വരും. ആശ്രമാധിപന്റെ നോട്ടമേറ്റ് പുക ഉയരാനുള്ള വിദ്യ അങ്ങനെ രണ്ടാമതൊരാൾ മനസ്സിലാക്കിയെന്നും വരും. ആരുമറിയാതെ ഒരു രഹസ്യവും യാതൊരാൾക്കും കൊണ്ടു നടക്കുന്നത് എളുപ്പമല്ല. 5-10 ബസ് വാങ്ങിച്ചിടുന്ന ഉടമസ്ഥൻ അയാൾ തന്നെ ബസ് ഓടിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ആന ഉടമസ്ഥന്മാർ എല്ലാവരും പാപ്പാന്മാരുമാകാറില്ലല്ലോ. മറ്റുള്ളവരെയും വിശ്വാസത്തിലെടുക്കാതെ ഒരു ജീവിതവും സുഖകരമാവുന്നില്ലെന്ന് സാരം. ഈ ഭൂമിയിൽ ജീവിതം അഭിനയിച്ചു തകർക്കുന്ന ദമ്പതിമാരായാലും രാഷ്ട്രീയക്കാരായാലും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരായാലും അവരുടെയൊക്കെ തെളിമയാർന്ന ജീവിത ചിത്രത്തിനു പിറകിലും അതീവ രഹസ്യമായ കോട്ടങ്ങളും തൻ്റേതു മാത്രമായ വേദനകളും സങ്കീർണമായ ജീവിത സമസ്യകളും കണ്ടേക്കാം. ലോക

0: ലോകത്ത് ഏറ്റവും മൂല്യവത്തായ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളതെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, പിന്നെ സത്യവും. ഒരു നുണ എത്രത്തോളം നന്നായി പെരുപ്പിച്ചു കാണിച്ചാലും സത്യം തലയ്ക്ക് മുകളിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. എനിക്ക് മഴയത്തു നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ എന്ന് തൻ്റെ ദുഃഖം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ നിരന്തരം ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതം അതിസങ്കീർണവും ദുരിതപൂർണവുമാകുന്ന നാളിൽ രക്ഷയ്ക്കായി ഒരു ബുദ്ധനെപ്പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെപ്പോലെ ഇനിയും അവതാരങ്ങൾ ജന്മമെടുത്തെന്നു വരാം. ഒരിക്കൽ ഒരു കാട്ടിൽ വെച്ച് ബുദ്ധൻ ശിഷ്യനോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ അരുവി തേടിച്ചെന്ന് നോക്കുമ്പോൾ നാൽക്കാലികൾ ഇറങ്ങി വെള്ളമാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ശിഷ്യൻ വന്ന് ആ വിവരം ബുദ്ധനെ അറിയിച്ചപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായി പറഞ്ഞു, അതു സാരമില്ല, കാത്തിരുന്നോളൂ, ജലം തെളിഞ്ഞു വരുന്നതാണ്. ഒരർത്ഥത്തിൽ ആ കാത്തിരിപ്പാണ് നമ്മുടേതും. പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഒഴുക്കുള്ള പുഴയിലെ തോണി പോലെയാണ് ജീവിതം. ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകുന്ന തോണി നേരെ തുഴഞ്ഞു പോകാറില്ല, മറിച്ച് എതിർദിശയിലേക്ക് ആദ്യം പോയി കൂടുതൽ ദൂരം തുഴഞ്ഞാണ് മറുകരയിലെ ലക്ഷ്യസ്ഥാനത്ത് എത്താറുള്ളത്. അങ്ങനെ ഇത്തിരി വൈകിയാലും ഇപ്പോഴത്തെ മൂല്യച്യുതികളെ മറികടന്ന് യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാർ കോർക്കഞ്ചേരി.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ള എഴുതിയ കവിത ഈശ്വരൻ പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: not merely service providers but are also participants and owners of the platform, enabling them to receive the benefits of economic empowerment, social security and ownership. Commerce and Industry Minister Piyush Goyal said that India-UK ties are moving towards a defining milestone with the India-UK Comprehensive Economic and Trade Agreement. Addressing the business plenary session in London yesterday, Mr. Goyal said that it was heartening to interact with leaders from across sectors, united by a shared belief in the immense opportunities that lie ahead. He also invited businesses across both nations to deepen engagement, accelerate innovation, and invest with greater ambition for shared prosperity as CETA opened new frontiers for growth. In Venezuela, death toll in two powerful earthquakes has risen to 920. Nearly 3,300 people have been injured. Rescuers are searching through rubble in a rush to save lives after earthquakes struck near the capital. The first 7.2 magnitude quake was followed seconds later by an even stronger 7.5 magnitude one, both occurring close to the surface, making destruction more severe. The country's interim president, Delcy Rodriguez, has declared a state of emergency. India has launched Operation Amistad in response to devastating earthquakes in Venezuela that caused extensive loss of life, injuries and widespread destruction. Operation Amistad is a humanitarian assistance and disaster relief mission in a gesture of solidarity with the people of Venezuela. External Affairs Ministry said in a statement that as part of the operation, two Indian Air Force C-17 Globemaster aircraft departed for Venezuela yesterday, carrying humanitarian relief supplies and a 41-member rescue team to assist the ongoing relief and rescue efforts. The relief consignment included a self-reliant Indian Medical Task Force, an Indian Army Field Hospital unit with HADR pallets and medicines, 30 tons of relief supplies, 6 tons of medicines and medical equipment, and 2 Bhishma Cube portable hospitals. U.S. Secretary of State Marco Rubio announced a U.S.-mediated framework agreement between Israel and Lebanon aimed at achieving lasting peace and security. The proposed deal includes a ceasefire contingent on Hezbollah halting all attacks and withdrawing from southern Lebanon. Announcing the framework, Rubio described the agreement as the first step toward restoring stability while acknowledging that the path ahead would be challenging but equally vital. In the FIH Men's Pro League Hockey, India thrashed Pakistan 7-1 at the Lee Valley Hockey and Tennis Centre in London. After Abubakar gave Pakistan an early lead, India staged a remarkable comeback with 7 different goal scorers. Sukhjeet Singh and Harmanpreet Singh scored in the second quarter, while Hardik Singh, Jugraj Singh, Abhishek and Rajkumar Pal added 4 more goals in the third. Dilpreet Singh completed the rout with a goal in the fourth quarter. India will next face England tomorrow. In FIFA World Cup 2026, France defeated Norway 4-1 in Group 1 clash at Boston Stadium in Massachusetts, US. Ousmane Dembele scored a first half hat-trick, helping France to finish at the top of the Group 1. In another Group 1 fixture, Senegal defeated Iraq 5-0 in Toronto. This big win keeps Senegal in contention of reaching last 32 as one of best third-place teams. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, പി ജയചന്ദ്രൻ പാടിയത്; 6:35 ഐ വിഷ്ണായി ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കുളി ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, കുട്ടികളിലെ ബ്രെയിൻ ട്യൂമർ, തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പീഡിയാട്രിക് ഓങ്കോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ ചെയ്യുന്ന പ്രഭാഷണം, നിർവഹണം വൈ എസ് പൗർണമി. 7:15 റീഹു ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ വള്ളത്തോളിൻ്റെ നമ്മുടെ മറുപടി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ചൈതന്യ പി. 7:20 ആര്യകെ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഹു ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം, പഠിക്കാൻ വിദ്യാലയം തേടിയെത്തിയ വിദ്യാർത്ഥി.

0: 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം നിർവഹണം CS അനുരൂപ്. അവതരണം മഞ്ജു പി അർജുനൻ. രചന കണ്ണകി KS. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലൈ. 11:00 ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്. എ ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത. ഡോക്ടർ ജാസ്മിൻ എൽവി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ചരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് EP ജോസഫ് ചൊവ്വൂർ. പദം കറുപ്പ്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം. 57-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം. NP രാമസ്വാമി പാടിയ കൃതികൾ. TH സുബ്രഹ്മണ്യം വയലിൻ. പാലക്കാട് TR രാജാമണി മൃദംഗം. തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. 3:00 വനിതാവേദി. വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും മഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് സംസാരിക്കുന്നു. കൂടെ YS പൂർണമി. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ബാലലോകം. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:15 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം. 6:50 വയലും വീടും. പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ. സംവിധാനം റോബി ബാബു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായികലോകം. സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി അഭിമുഖം അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായയുടെ സന്തൂർവാദനം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും ഇടിവെട്ടിനും സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ്. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
2: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: കാഴ്ച
6: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ത്രം കേൾക്കാം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ. പി ജയചന്ദ്രൻ പാടിയത്.

0: പി ജയചന്ദ്രൻ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് പ്രഭാതബന്ധനത്തിൽ ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞു 35 മിനിറ്റ്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. അതീവ സുരക്ഷാ മേഖലയായ വിയൂർ സെൻട്രൽ ജയിലിന് മുകളിലൂടെ സംശയകരമായ സാഹചര്യത്തിൽ ഡ്രോൺ പറന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ജയിൽ പരിസരത്തും സമീപത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ പ്രദേശങ്ങളിലും ഡ്രോൺ കണ്ടതായി നാട്ടുകാർ ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത്. പഴമയും പ്രൌഢിയും നിലനിർത്തി പുതുക്കിപ്പണിത വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ സമർപ്പണം മന്ത്രി ഒ.ജെ. ജനീഷ് നിർവഹിച്ചു. ക്ഷേത്രങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുമെന്നും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ

0: ത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുരാവസ്തു വകുപ്പിന്റെ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ഫലം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ എറണാകുളത്ത് ഫലപ്രഖ്യാപനം നടത്തും. ചാന്ദ്രപര്യവേഷണ ദൗത്യത്തിൽ നിർണായക ചൂടുമാറ്റത്തിനൊരുങ്ങി ISRO. ചാന്ദ്രോപരിതലത്തിൽ പര്യവേഷണത്തിനിറങ്ങുന്ന ലാൻഡർ പേടകത്തിന്റെ ആയുസ് കൂട്ടാൻ ആണവോർജ വകുപ്പുമായി ചേർന്ന് സംവിധാനമൊരുക്കും. കൊടും തണുപ്പിൽ ലാൻഡറിലെ ബാറ്ററികളും ഉപകരണങ്ങളും ന്യൂക്ലിയർ താപ സംവിധാനം ചൂടാക്കി നിർത്തുന്നത് വഴി ലാൻഡറിന് 200 ദിവസം വരെ പ്രവർത്തിക്കാനാകും. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ആഗോള സാമ്പത്തിക വളർച്ചയുടെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ തുടരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇറാൻ യുദ്ധവും അതിന്റെ ഫലമായി എണ്ണവിലയിലുണ്ടായ വർധനയും ഇതിൽ മാറ്റമുണ്ടാകില്ലെന്ന് IMF കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഡയറക്ടർ ജൂലി കൊസാക് പറഞ്ഞു. വടക്കൻ വെനസ്വേലയെ വിറപ്പിച്ച് ബുധനാഴ്ചയുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 4,300 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ അമിസ്റ്റഡ് ദൗത്യത്തിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളുമായി ഇന്ത്യയിൽ നിന്ന് വെനസ്വേലയിലേക്ക് പുറപ്പെട്ടു. ഒമാൻ തീരത്ത് വെച്ച് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായി നാവിക അകമ്പടി നൽകുന്നത് US മാരിടൈം ഏജൻസിയായ IMO താൽക്കാലികമായി നിർത്തിവച്ചതായി IMO സെക്രട്ടറി ജനറൽ അർസേനിയോ ഡൊമിൻഗസ് പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ ഞെട്ടിച്ച് ഇക്വഡോർ. ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ഇക്വഡോർ 2-1 ജർമ്മനിയെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് ഡിയിലെ നിർണായക മത്സരത്തിൽ US രണ്ടിനെതിരെ 3 ഗോളുകൾക്ക് തകർത്ത് തുർക്കി. ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയെങ്കിലും തുർക്കി പുറത്തായി. നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. എഫ് ഗ്രൂപ്പിൽ സ്വീഡനുമായി 1-1 സമനില പാലിച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ യോഗ്യത ഉറപ്പിച്ചത്. മികച്ച 3-ാം സ്ഥാനക്കാരായി സ്വീഡനും നോക്കൌട്ടിലെത്തി. രാജ്യാന്തര 2020 ഇന്ത്യക്കെതിരെ അയർലൻഡിന് ആദ്യ ജയം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ ാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിനാശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
10: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: ഇനി ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന വാർത്തകൾ.
12: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
11: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, സേവന വാർത്തകൾ.
12: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
11: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയെ കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: മറ്റൊരറിയിപ്പ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം. ഈ മാസം 29-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഈ മാസം 30-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015-ലാണ് പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ

സേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 ന് താഴെ പ്രായക്കാരായ 1980,000
80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22

0: 288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഒസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20 മിനിറ്റുകളിൽ ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡിന് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയ മാനയെ ഫൌൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ സെഷെൽസ് യാത്രാർത്ഥം അദ്യ പ്രാതഃ പ്രതിഷ്ഠത്തെ. സെഷെൽസ് ദേശസ്യ സ്വർണജയന്തി രാഷ്ട്രീയ ദിവസ സമാരോഹി സഹ വിശിഷ്ടാതിഥിരൂപേണ ഉപസ്ഥിതഃ ഭവിഷ്യതി. പഞ്ചദശോത്തരദ്വിസഹസ്രതമവർഷാത് അനന്തരം ഇയം തസ്യ പ്രഥമാ സെഷെൽസ് ദേശീയ യാത്രാ ഭവിഷ്യതി. വിദേശമന്ത്രാലയേന സൂചിതം യത് ഭാരതീയ സശസ്ത്രസേനായാഃ ഏകം ദലം ഭാരതീയ നൌസേനായാഃ നൌപോതയുഗലം ച അസ്മിൻ ഉത്സവേ സഹഭാഗം കരിഷ്യന്തി. यात्राकाले प्रधानमन्त्री द्विपक्षीय सहयोगस्य सर्वेषु

0: പുലരിപ്പുകളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം പോലെ
4: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ
5: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSIMM ഓഫീസിൽ നിന്നും വിവിധയിനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ്

മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. എച്ച് ഡി പി ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 ന് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8281200673. നമ്പർ ഒരിക്കൽ കൂടി 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.in എന്ന വെബ്സൈറ്റ് വഴി കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ന് ശേഷം പുതിയ രജിസ്ട്രേഷൻ

0: കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റ് വഴി കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഇന്നു മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856. നമ്പർ ആവർത്തിക്കാം, 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലോറസൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബിവേറിയ ബാസിയാന, ലക്കാനസീലിയം ലക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. നമ്പറുകൾ 9747238532, മറ്റൊരു നമ്പർ 0487269987. നമ്പറുകൾ ഒരിക്കൽ കൂടി 9747238532, മറ്റൊരു നമ്പർ 0487269987. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ പദ്ധതിയിലേക്ക് 2026-27 വർഷത്തെ അപേക്ഷകൾ ജൂലൈ 1 രാവിലെ 11 മണി മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. ഓഗസ്റ്റ് 3 വരെ അപേക്ഷ സമർപ്പിക്കാം. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ യന്ത്രങ്ങൾ എന്നിവയ്ക്ക് വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായക സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കസ്റ്റം ഹയറിംഗ് സെൻ്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും ഫാം മിഷണറി ബാങ്കുകൾ സ്ഥാപിക്കാൻ പരമാവധി 24 ലക്ഷം രൂപ വരെ സഹായവും ലഭിക്കും. വനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന പട്ടയമുള്ള ഗുണഭോക്താക്കൾക്ക് 90% വരെ ആനുകൂല്യവും ലഭിക്കും. വ്യക്തിഗത ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുതലായാൽ agrimissionary.nic.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈൻ നറുക്കെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കസ്റ്റം ഹയറിംഗ് സെൻ്റർ, ഫാം മിഷണറി ബാങ്ക് പദ്ധതികൾ ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ച മൂലധന സബ്സിഡി മാതൃകയിലായിരിക്കും നടപ്പാക്കുക. അപേക്ഷകൾ agrimissionary.nic.in എന്ന പോർട്ടലിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട കൃഷിഭവനിലോ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസുകളിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ 7907004779, മറ്റൊരു നമ്പർ 0487232528. നമ്പറുകൾ ഒരിക്കൽ കൂടി 7907004779, മറ്റൊരു നമ്പർ 0487232508.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രിവാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: പുലരിപ്പുകളിൽ ഇനി
9: സ്വാസ്ഥ്യം. കുട്ടികളിലെ ബ്രെയിൻ

0: ട്യൂമർ. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ വരുന്ന ബ്രെയിൻ ക്യാൻസേഴ്സ് അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ് എന്നതിനെ കുറിച്ച് ആണ്. എല്ലാവരും ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ബ്രെയിൻ ക്യാൻസേഴ്സിനെ കുറിച്ച് നമ്മളിലുള്ള നോളജ് വളരെ കുറവാണ്. അപ്പോൾ എന്താണ് ഈ ബ്രെയിൻ ക്യാൻസേഴ്സ്? കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറിലൊന്നാണ് ബ്രെയിൻ ക്യാൻസേഴ്സ്. ലുക്കീമിയയ്ക്ക് ശേഷം ബ്രെയിൻ ക്യാൻസേഴ്സ് ആണ് നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളിൽ കാണുന്നത്. മുതിർന്നവരിൽ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ക്യാൻസർ ടൈപ്സ് വളരെ വ്യത്യസ്തമാണ്. എന്താണ് ഈ വ്യത്യാസം? എംബ്രോണൽ ട്യൂമേഴ്സ്, അതായത് മെഡുലോബ്ലാസ്റ്റോമ പോലത്തെ ട്യൂമേഴ്സ് ആണ് കുഞ്ഞുങ്ങളിൽ കൂടുതൽ കാണുന്നത്. വേറെ ചില ക്യാൻസേഴ്സ് കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ് ഗ്ലയോമ, അതായത് ലോ ഗ്രേഡ് ആൻഡ് ഹൈ ഗ്രേഡ് ഗ്ലയോമ, ഈപ്പൻഡൈമോമ, ATRT, അതായത് എറ്റിപ്പിക്കൽ ടെറിറ്റോയിഡ് റൈബ്ഡോയിഡ് ട്യൂമർ, പിന്നെ ജേം സെൽ ട്യൂമേഴ്സ് ഓർ GCT എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ബ്രെയിൻ ക്യാൻസേഴ്സ് അഥവാ ട്യൂമേഴ്സ് വരുന്നതിൻ്റെ കാരണം? ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും റേഡിയേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാരണമാണ്. പിന്നെ നമ്മൾ കൂടുതൽ കേൾക്കുന്നതാണ് മൊബൈൽ ഫോൺ യൂസേജ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസേജ് ഒക്കെ. മൊബൈൽ ഫോണും ലാപ്ടോപ്പും വഴി കിട്ടുന്ന റേഡിയേഷനും ഒരു തെളിയിക്കപ്പെട്ട ഒരു പഠനം ഇതുവരെ നമുക്ക് ലഭ്യം അല്ല. കുഞ്ഞുങ്ങൾ നമ്മൾ കൂടുതൽ കാണുന്നത് ജനറ്റിക് കോസസ്, അതായത് ചില ഫാമിലീസിൽ റൺ ചെയ്യുന്ന ചില ഡിസോർഡേഴ്സ് കാരണമായിരിക്കും ഈ കുഞ്ഞുങ്ങളിൽ ക്യാൻസേഴ്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ലീഫറോമിനീസ്, ന്യൂറോഫൈബ്രമെറ്റോസിസ്, ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഫാമിലീസിൽ എല്ലാ തലമുറയിലും അല്ലെങ്കിൽ ചില തലമുറ മിസ്സായിട്ട് ബാക്കി തലമുറകളിൽ ക്യാൻസേഴ്സ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് ഹെഡേക്ക്, അതായത് തലവേദന. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും തലവേദന എന്ന് പറയാനുള്ള ഒരു സാധ്യത ഇല്ല. പിന്നെ കുറേ കുഞ്ഞുങ്ങൾക്കും അല്ലാത്ത ചെറിയ ചെറിയ തലവേദന ഉണ്ട്. അപ്പോൾ എല്ലാ തലവേദനയും പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. തലവേദന കൊണ്ട് കുഞ്ഞിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു, ഉറക്കം ബാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാരണം വരുന്ന വോമിറ്റിംഗ്, ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അല്ലാണ്ട് തലവേദന കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് പറയാൻ സാധ്യത അല്ല. വോമിറ്റിംഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദ്ദിൽ. ഇപ്പോൾ പലതവണയും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിൽ വന്ന് ഡോക്ടറുടെ അടുത്ത് കാണിക്കാറുണ്ട്, ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനുകളെല്ലാം എടുക്കാറുണ്ട്. പക്ഷേ ഇവയെല്ലാം ചെയ്തിട്ടും ഈ ഛർദ്ദിൽ മാറുന്നില്ല, അറ്റ് ദ സെയിം ടൈം കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നടക്കാൻ പ്രയാസം, അതായത് കൈ അല്ലെങ്കിൽ കാലിനൊരു ബലക്കുറവ്, അറ്റ് ദ സെയിം ടൈം നടക്കുമ്പോൾ വീഴാൻ പോകുന്നതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ചില കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സിന് വ്യത്യാസം വരുന്നത് ബ്രെയിൻ ട്യൂമർ പേഷ്യൻസിൽ കാണാറുണ്ട്. ജന്നി അല്ലെങ്കിൽ അപസ്മാരം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിംറ്റമാണ്. കാരണം നമ്മുടെ തലയുടെ അകത്ത് ഈ ഒരു ക്യാൻസർ സെൽസ് വളരും തോറും, പ്രഷർ കൂടും തോറും ബ്രെയിൻ ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിട്ട് അത് അപസ്മാരമിലോട്ടാണ് എത്തിച്ചെല്ലുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് കഴുത്തിനൊരു ചായ്പ്, അതായത് ഐതർ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം ചാരി വയ്ക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അങ്ങനെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇനി വളരെ കുഞ്ഞു കുട്ടികൾ, അതായത് ഒരു വയസ്സിന് താഴെയാണെങ്കിൽ ഈ സിംറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പോസിബിൾ അല്ല. സോ അങ്ങനത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ എപ്പോഴും റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോഡിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ തലയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബ്രെയിൻ ക്യാൻസറിൻ്റെ ഒരു രോഗലക്ഷണം ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇത്രയും രോഗലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ സിംറ്റംസും കുഞ്ഞിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസർ ഉണ്ടോ എന്ന് ഒരിക്കലും അല്ല, അല്ലെങ്കിൽ ഒരു സിംറ്റം വെച്ച് മാത്രം നമ്മൾ ഒരിക്കലും കുഞ്ഞിന് ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ സാധ്യതയില്ല. യൂഷ്വലി ഒരു എക്സ്റേ അല്ലെങ്കിൽ CT ആയിരിക്കും പല സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ MRI എന്ന് പറയുന്ന സ്കാനാണ് രോഗം കൺഫേം ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇമേജിങ് മൊഡാലിറ്റി. കാരണം MRI സ്കാനിലായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് കുറച്ചും കൂടി കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ബ്രെയിൻ ക്യാൻസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത്. ന്യൂറോ സർജൻ, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്. ആദ്യം നമ്മളൊരു ന്യൂറോ സർജൻ്റെ ഒരു സഹായമായിരിക്കും നമുക്ക് ആവശ്യപ്പെടുന്നുണ്ടാവുക. കാരണം ശസ്ത്രക്രിയ വഴി ഈ ട്യൂമറിൽ മാക്സിമം എത്രയും നമുക്ക് സുരക്ഷിതമായി എടുക്കാൻ പറ്റുന്നു അത്രയും എടുക്കാനായിരിക്കും നമ്മുടെ ആദ്യത്തെ ഡിസിഷൻ. രണ്ടാമത്തേത്, ഇത് എടുത്തതിന് ശേഷം ഇത് ഏത് ടൈപ്പ് ഓഫ് ട്യൂമർ ആണെന്ന് നമ്മൾ പത്തോളജി വഴി നമുക്ക്

0: അറിയണം. എന്നിട്ട് ചില സമയം ചില ട്യൂമേഴ്സിന് അതിൻ്റെ മോളിക്കുലർ പ്രൊഫൈൽ ടെസ്റ്റിങ്ങും നമുക്ക് ചെയ്യാൻ നിർബന്ധം ആണ്. അതിനുശേഷം ഈ ഡയഗ്നോസിസ് ആയതിനു ശേഷമാണ് നമുക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ കീമോതെറപ്പി പ്ലസ് റേഡിയേഷൻ്റെ ഒരു റോള് വരുന്നത്. ഇപ്പോൾ ചില ട്യൂമേഴ്സൊക്കെ ആണെങ്കിൽ സർജറി കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ തെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. വേറെ ചില ട്യൂമേഴ്സിന് സർജറി കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ ആൻഡ് കീമോ ഈ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ആവശ്യം വേണ്ടി വരുമായിരിക്കും. സോ ട്യൂമറിൻ്റെ റിസൾട്ട് അനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ. ഇന്നത്തെ ആധുനിക ഉലകത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലാണ്ട് ടാർഗറ്റഡ് തെറാപ്പിയും ലഭ്യമാണ്. ചില പീഡിയാട്രിക് ട്യൂമേഴ്സിന് ടാർഗറ്റഡ് തെറാപ്പി, അതായത് ആ ട്യൂമറിൻ്റെ മോളിക്കുലർ സബ് ടൈപ്പ് അനുസരിച്ച് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും വരുന്നൊരു കോമൺ സംശയമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എങ്ങനെയാണെന്ന്. ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഓരോ ക്യാൻസറിനും ഡിഫറൻ്റ് ആണ്. ഓരോ ട്യൂമറിനും അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് രീതികളും വ്യത്യാസമുണ്ടാകും, ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ അതായത് സമയവും വ്യത്യാസം ആണ്. നമ്മൾ ഒരു അസുഖം കണ്ടെത്തിയതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും അവരുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം ഈ ബ്രെയിൻ ക്യാൻസർ സർവൈവേഴ്സിന് ഒരു ലോങ് ടേം ഫോളോ അപ്പ്, അതായത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോളോ അപ്പ് ഓപ്ഷൻസും വളരെ നിർബന്ധമാണ്. കാരണം സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻറ്റിൻ്റെ ജനറൽ ഫങ്ഷനിങ് അറ്റ് ദ സെയിം ടൈം അവരുടെ ലോങ് ടേം ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെക്കപ്പ് പറയുന്നത്. സോ അവിടെയാണെങ്കിൽ അവർക്ക് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഒന്ന് എൻഡോക്രൈനോളജിസ്റ്റ്, കാരണം ഈ പേഷ്യൻസിന് ഹോർമോണൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേതാണ് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ, കാരണം ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കൂടെ നമ്മൾ അവരുടെ മെൻറ്റൽ ഗ്രോത്ത് അതായത് ഇൻ്റലിജൻസ്, പഠിക്കാനുള്ള കപ്പാസിറ്റി, ബിഹേവിയറൽ ഇഷ്യൂസ് ഇതെല്ലാം ഭാവിയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത് ഒരു ENT ഡോക്ടറുടെ സഹായം വേണ്ടിവരികയായിരിക്കും, കാരണം ചില കീമോതെറാപ്പി കൊടുക്കുമ്പോൾ അവർക്ക് കേൾവിക്കുറവ് വരാനുള്ളൊരു സാധ്യതയും കാണാറുണ്ട്. പിന്നെ നാലാമത്തത് ഒരു പീഡിയാട്രിഷ്യൻ്റെയും ഒരു ലോങ് ടേം ഫോളോ അപ്പ് ഇവർക്ക് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. നമ്മൾ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കേട്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതല്ല, കാരണം ഈ കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി ലോകമെമ്പാടും ക്യാൻസർ കുഞ്ഞുങ്ങളുടെ സർവൈവേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം ഇത്തരം മോഡേൺ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വെച്ച് നമുക്ക് അവർക്കൊരു ബെറ്റർ ലൈഫ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഡെഫിനറ്റ്ലി ഉണ്ട്. സോ നേരത്തെ കണ്ടെത്തുക, നേരത്തെ റെഫർ ചെയ്യുക, നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ കുഞ്ഞുങ്ങൾക്ക് ഏതൊരു നോർമൽ കുഞ്ഞിനെ പോലെ ജീവിക്കാൻ സാധ്യതയാണ്.
1: കുട്ടികളിലെ ബ്രെയിൻ ട്യൂമർ തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: പുലരിപ്പൂക്കളിൽ അടുത്തതായി
7: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
6: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: കാവ്യാഞ്ജലി. വള്ളത്തോളിൻ്റെ നമ്മുടെ മറുപടി എന്ന കവിതയിലെ ഒരു ഭാഗം. ചൊല്ലുന്നത് ചൈതന്യ പി.
11: ഭാരതമാണിൻ്റെ ജന്മഭൂവാശമധീര ഋഷി ശ്രേഷ്ഠരിൻ പ്രപിതാമഹർ ബോധാർക്കരശ്മ്യാങ്കുരങ്ങൾ ഉപനിഷത് ഗീതകളെന്നുമെൻ കുലവിദ്യകൾ വിശ്വത്രയത്തിൽ മേ പ്രാപ്യമാ.

ഉള്ളതോ നശ്വരമല്ലാത്ത പൂർണ്ണമുക്തിപദം. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ടു തന്നെ നടക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടിമെതിച്ചു ഞാൻ. പിന്നാലെ വന്നിടും പിഞ്ചുപദങ്ങൾക്കും.

0: ത്തിലും മൽപ്രിയ രാജ്യത്തിൻ ആസന്നമാകിയ സുപ്രഭാതത്തിൻ തുടുപ്പു കാണുന്നു ഞാൻ. മൽപ്രിയ രാജ്യത്തിൻ ആസന്നമാകിയ സുപ്രഭാതത്തിൻ തുടുപ്പു കാണുന്നു ഞാൻ. ഇന്ത്യാ ചരിത്രത്തിലെ തേട്ടിലും പാരതന്ത്ര അക്ഷരങ്ങൾ പതിഞ്ഞുകൂടാ ദൃഢം. നിർമുക്തിവാതിൽ പരക്കെ തുറന്നിട്ട മന്മാതൃഭൂവി തുറുങ്കിൽ കിടക്കയോ. ഇമ്മട്ടിലാകണം നമ്മുടെ ഉത്തരം പിന്മാറുവാനായി ഭയാശങ്ക ചൊല്ലിയാൽ. ഇമ്മട്ടിലാകണം നമ്മുടെ ഉത്തരം പിന്മാറുവാനായി ഭയാശങ്ക ചൊല്ലിയാൽ.
1: വള്ളത്തോളിന്റെ നമ്മുടെ മറുപടി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് കേട്ടത്. ചൊല്ലിയത് ചൈതന്യ പി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
7: പുലരിപ്പുകളിൽ അവസാനമായി
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
9: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
10: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
11: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
11: ഫോൺ 8129110887.
6: ബ്രാഞ്ചുകൾ ചേർ പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
12: സഹപ്രായോജകർ
13: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
14: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
7: പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ ഒന്നാം വർഷ BA മ്യൂസിക്, വീണ, മൃദംഗം, വയലിൻ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള അഭിരുചി പരീക്ഷ ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കും. ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ അഭിരുചി പരീക്ഷയ്ക്ക് ഹാജരാകണം. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ലഭിച്ച അപേക്ഷയുടെ കോളേജ് കോപ്പി കയ്യിൽ കരുതണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു.

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് തിരുവനന്തപുരം മുട്ടടയിലുള്ള സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ജൂലൈ ആദ്യ വരം ആരംഭിക്കുന്ന ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബി ടെക്, എം ടെക്, എം സി എ, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇവർ അഡ്മിഷൻ കൗൺസിലിംഗ് സമയത്ത് അവസാന സെമസ്റ്റർ വരെയുള്ള അസൽ മാർക്ക് ലിസ്റ്റുകൾ ഹാജരാക്കണം. താല്പര്യമുള്ളവർ സ്കിൽ സെൻറ്റർ ഡോട്ട് ഐ എച്ച് ഡി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547005087. നമ്പർ ആവർത്തിക്കാം, 8547005087. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. പുതിയതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഐ എച്ച് ആഡിയുടെ കീഴിൽ വരടിയത്ത് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ഷോർട്ട് ടേം കോഴ്സുകളിലേക്കുള്ള പ്രവേശന തീയതി നീട്ടി. ലൈബ്രറി സയൻസ്, ഡി സി എ എന്നീ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിലേക്ക് ഈ മാസം 30-ാം തീയതി വരെ അപേക്ഷിക്കാം. പട്ടികജാതി, പട്ടികവർഗ, ഒ ഇ സി, ഒ ബി സി എച്ച് വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ ഫീസ് നൽകേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് ഐ എച്ച് ഡി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക. ഫോൺ നമ്പർ 9496217535. നമ്പർ ഒരിക്കൽ കൂടി 9496217535. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുല്ലൂറ്റ് ഗവൺമെൻറ് ഐ ടി ഐയിൽ എൻ സി വി ടി അഫിലിയേഷനുള്ള ഒരു വർഷത്തെ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് വിജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% വീതം പട്ടികവർഗ വിഭാഗത്തിലും മറ്റു വിഭാഗങ്ങളിലുമുള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സൗജന്യ പരിശീലനത്തിന് പുറമെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാൻറ്റ്, യൂണിഫോം അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ SEDDITI@admission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ജൂലൈ 10 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8281853944.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം, ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താവിഷയം
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: പുലരിപ്പുകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ തിരുവനന്തപുരം മുറലേ.
8: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
9: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ

0: ജൂബിലി ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സ്പെഷ്യൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സ്പെഷ്യൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ രണ്ട് കപ്പലുകളും സെഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: It's not only about trade and goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
1: ഭൂകമ്പം തകർത്ത

0: പെനിൻസുലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനിസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനിസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനിസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനിസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനിനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനിസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനിസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബിജിത് ലക്ഷ്മി ദമ്പതികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു നാട്ടികയിൽ നിന്നും മകൾ ധ്വനി. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അമ്പാടിക്കുട്ടൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് പാറയമ്പാടത്തുള്ള സുനിച്ചേട്ടനും ലളിത ചേച്ചിയും വരുൺ മാമനും ശാന്താ മാമയും. നാളെ June 28 നാലാം പിറന്നാൾ ആഘോഷിക്കുന്ന ഷീ ടു ബേബി എന്ന പ്രാണ വിജയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അച്ഛൻ വിജയ്, അമ്മ ഗോപിക ഗോപൻ, മുത്തച്ഛൻ ഗോപൻ, അമ്മമ്മ രാജശ്രീ ഗോപൻ, മാമൻ ഗെയിൻ ചന്ദ്ര കെ ഗോപൻ എന്നിവർ ഏവർക്കും ആശംസകളോടെ മൈ ബിഗ് ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ശരത് വയലർ, സംഗീതം അലക്സ് പോൾ.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആകാശവാണി തൃശൂർ. സമകാലികം.
4: സംസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി സംബന്ധിച്ച വാർത്തകൾ സമീപകാലത്തായി ശ്രദ്ധ നേടുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം മുതിർന്നവരുടെ കൈപിടിച്ച് സ്കൂളിലെത്തേണ്ട പ്രായത്തിൽപ്പെട്ട 5 കുട്ടികൾ പറഞ്ഞുകേട്ട അറിവ് വച്ച് മലക്കപ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ 1-2 ക്ലാസുകളിലേക്ക് പ്രവേശനം നേടാൻ എത്തിയ വാർത്ത വിവിധ മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞത്. ആദിവാസി മേഖലകളിലെ കുട്ടികൾ വിദ്യാഭ്യാസം കൈവരിക്കുന്നതിൽ ഇപ്പോഴും പലവിധ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയിലും വിദ്യാലയം അന്വേഷിച്ചെത്തിയ ഇവരെക്കുറിച്ച് മലക്കപ്പാറ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക ബ്യൂല എലിസബത്ത്.

0: ജൂൺ 16-ാം തീയതി രാവിലെ നമ്മൾ അസംബ്ലിക്ക് റെഡി ആവുമ്പോ നമ്മുടെ താലി ചേച്ചി എന്ന് പറഞ്ഞ തൊട്ടടുത്ത ലൈൻസിലുള്ള ചേച്ചി ഈ കുട്ടികളെ ആശാവർക്കറാണ്, കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താന്ന് ചോദിച്ചപ്പോ കുട്ടികള് സ്കൂൾ അറിയാതെ നിൽക്കാണ്, പഠിക്കാൻ വന്നാണെന്ന് പറഞ്ഞു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മള് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾ തന്നെ വന്ന് സ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹം പറയുന്നത് ഒരു വലിയ വിഷയമാണല്ലോ. അപ്പൊ പിന്നെ കുട്ടികളെ റിസീവ് ചെയ്തു, നമ്മൾ വിസി. പിന്നെ ഇപ്പൊ ദിവസവും കുട്ടികൾ മുടങ്ങാതെ എല്ലാ ദിവസവും വരുന്നുണ്ട് സ്കൂളിലേക്ക്. പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികളാണ് എന്നുള്ളത് കാര്യം മനസ്സിലായി നമുക്ക്. ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ കുട്ടികൾ വരുന്നത്. ഈ കുട്ടികളൊക്കെ താഴെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് പതിവ്. അതിലെ വ്യത്യസ്തമായിട്ടാണ് ഈ 5 കുട്ടികൾ മലക്കപ്പാറ സ്കൂളിൽ അന്വേഷിച്ച് ഇന്നെത്തിയത്. അപ്പോ നമുക്ക് 3 കുട്ടികളാണ്, ഈ കൊല്ലം 1 കുട്ടിയും പിന്നെ 2 കൊല്ലങ്ങളായിട്ട് 2 കുട്ടികളുമാണ് നമുക്ക് അഡ്മിഷൻ വന്നിട്ടുള്ളത്. അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നു പോകുന്ന തരത്തിൽ ബാക്കി മിക്ക കുട്ടികളും അവർ ഹോസ്റ്റലിൽ വിട്ടിട്ടാ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ സാഹചര്യം. ഇവരും തൊഴിലിലേക്ക് പോകുമ്പോ കുട്ടികള് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ കരുതിയിട്ടാ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവരുടെ കാര്യം പെട്ടെന്ന് ഞാൻ വന്നപ്പോ ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇവർക്ക് ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുട്ടികൾ വന്നു പോകുന്നുണ്ട്. ഇപ്പോ നമ്മള് അത് ഇപ്പൊ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്, സാറ് അറേഞ്ച് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. 16-ാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ വരുന്നുണ്ട് സ്കൂളിലേക്ക്. തീർച്ചയായും ഈ കുട്ടികൾക്ക് പഠനം ലഭ്യമാകണം. കാരണം ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവര് താല്പര്യമായ കുട്ടികളുണ്ടെന്ന് നമുക്ക് നല്ല 100% ഉറപ്പല്ലേ. എന്തായാലും ഈ കുട്ടികൾ പഠിക്കണം തന്നെയാണ്. എവിടെയായാലും ഈ കുട്ടികൾ പഠിക്കണം. ഇവര് മാറാങ്കോട്ടിന്ന് 6 പേര് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയിൽ 2018 ഇവർക്ക് മാറാങ്കോട്ട് സ്ഥലം കൊടുത്ത് സെറ്റാക്കിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കിയ കാര്യം. അവിടെയും ഇവര് തേനെടുക്കുന്നതാണ് ഇവരുടെ പാരന്റ്സിന്റെ ഓക്യുപേഷൻ. അപ്പോ അവരതിനായിട്ട് വരുമ്പോ ഇവിടെ എത്തിയിരിക്കണം. കുട്ടികള് കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ പോയിട്ടുണ്ട്, പരിയാരം ആ ഭാഗത്തുള്ള സ്കൂളുകളിലേക്ക് ഇവർ പോയിട്ടുണ്ട്, വിവിധ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഇരുന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്.
1: ആദിവാസി കുട്ടികൾക്കായി തൃശൂർ ജില്ലയിൽ നിലവിൽ വിദ്യാഭ്യാസത്തിന് ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന് ശേഷം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത PVPG ഫെസിലിറ്റേറ്റർ സമകാലികത്തോട്.
2: തൃശ്ശൂർ ജില്ലയിലെ മെയിൻ ആയിട്ട് സ്കൂളുകൾ വളരെ അകലെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഉന്നതികളും വനത്തോടുള്ളിലോ അല്ലെങ്കിൽ വനത്തോട് ചേർന്നുള്ള ഉന്നതികളാണുള്ളത്. അപ്പോ അതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ജില്ലയിലെ 5 പ്രീമെട്രിക് ഹോസ്റ്റലുകൾ, അതായത് ഒരു ഹോസ്റ്റല് നമുക്ക് ചാലക്കുടിയിൽ നിന്നുപോയി ഗേൾസിന്റെ, അതുകൂടാണ്ട് നമുക്കൊരു മോഡേൺ റെസിഡൻസ് സ്കൂളുണ്ട്. ഇവിടെയാണ് ഇവർക്ക് പഠനത്തിന് വരാനും വന്ന് പഠിക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യാറ്. അതിൽ മിക്ക കുട്ടികൾ ഇപ്പോ നമ്മള് വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവര് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതിന്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പേരന്റ്സ് കൂടുതലായിട്ടും കാടിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അത് വനഭവം ശേഖരിക്കാനായിട്ട് മാസങ്ങളോളോ ആഴ്ചകളോളോ കാട്ടിൽ പോയി നിൽക്കും. അപ്പൊ വേറെ വരുമാനമില്ല, അവരെ കൊണ്ടും കാര്യമില്ല, അവർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് അവർ അതിനെ ആശ്രയിക്കുന്നത്. കാട് രൂപക്കാരാണെങ്കിൽ അവർ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം തളിക്കല്ല് എന്ന ഈ ഭാഗം അത്രയും ദൂരം വരെ അവർ സഞ്ചരിക്കും. പിന്നെ ഓരോ സീസണിലാണ് ഓരോ വിഭവങ്ങൾ ലഭിക്കുക. അപ്പൊ ആ വിഭവങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് അവര് എവിടെയാണ് അതുള്ളത് അത്രയും ദൂരം പോകും. പിന്നെ നമ്മുടെ ഈ 2 മെയിനായിട്ട് ജില്ലയില് മുതുവന്മാരും കാട് രൂപക്കാരും ആണ് ഈ വനവിഭവശേഖരം കൂടുതൽ പോകുന്നത്. അപ്പൊ മുതുവന്മാരൊക്കെ ആണെങ്കിൽ അവര് മറ്റേ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ഓരോ കോളനികളിലും കുറഞ്ഞത് 5 കിലോമീറ്ററിൽ ഉണ്ട്. പിന്നെ റോഡിലേക്ക് എത്താൻ, അവിടുന്ന് സ്കൂളിലേക്ക് എത്താൻ അവർക്ക് 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. സ്കൂൾ അടുത്തുകളില്ല, അടുത്ത് സ്കൂളുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഹോസ്റ്റൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഇവർക്ക് ഇവർ നേരിടുന്നുണ്ട്. അപ്പോ അവര് പോകുമ്പോ ഈ കുട്ടികളെയും കൊണ്ടുപോകും. വെക്കേഷൻ കഴിഞ്ഞാലും ചിലപ്പോ ഇവര് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ ആയിരിക്കും കോളനിയിലെത്താം. അപ്പോഴും കുട്ടികളുടെ പഠിപ്പൊക്കെ അങ്ങനെ ഒരുവിധം പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴെങ്കിൽ പ്രൊമോട്ടർമാർ വഴിയാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനൊക്കെ പറയാം. ചിലപ്പോ പ്രൊമോട്ടർമാർ ചെല്ലുമ്പോൾ ഇവര് കോളനിയിൽ ഉണ്ടാവില്ല, 1 മാസം കഴിഞ്ഞിട്ടൊക്കെയല്ലേ വരിക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ എത്താൻ സ്കൂൾ വൈകാറ്. പിന്നെ നമ്മള് കാർഡ് രൂപം കുട്ടികളെ ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് നമുക്ക് അവർക്ക് തിരിച്ച് കോളനിയിലേക്ക് എത്തിക്കാനായിട്ട് പലപ്പോഴും ഇവരുടെ കയ്യിൽ പാരന്റ്സിന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു കാരണമാണ് നമ്മൾ അറിയിക്കാറ്. അപ്പൊ അത് ആധാറ് മാറ്റാനായിട്ട് നമ്മള് കോർപ്പറേറ്റ് ഫണ്ടിൽ ഇവർക്ക് ഒരു പ്രൊജക്ട് വെച്ചിരുന്നു, ഇവർക്ക് കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാനുള്ള ചെലവുകൾ വഹിക്കാനായിട്ട്. അത് പ്രൊമോട്ടർമാരെയാണ് മിക്കും കുട്ടികളെ കൊണ്ടാക്കുക. അത് കൊണ്ടാക്കുമ്പോൾ അവർക്ക് ഈ പൈസ തുക മാറി നമ്മൾ കൊടുക്കും, അങ്ങനെ ചെയ്യാറ്. പക്ഷെ അപ്പോഴും ഇതും കുട്ടികളെ ഈ പാരന്റ്സ് കുട്ടികളെ വിടാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇവരുടെ ഇപ്പോ വന്ന ഈ പ്രശ്നം. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജില്ലയിൽ അതിനനുസരിച്ചുള്ള ഹോസ്റ്റൽ അതിന്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ഹോസ്റ്റൽ ഉള്ളതാണെങ്കിൽ ഭയങ്കര ദൂരപരിധി ഉള്ളതായിരിക്കും. അപ്പൊ ഇവര് അതിന് പറ്റുന്ന കോഴ്സുകൾ മാത്രം പഠിച്ച് ഇങ്ങനെ പോവാണ് ചെയ്യുക. അതുപോലെ തന്നെ 2019 പ്രളയം ഉണ്ടായ ശേഷം ചാലക്കുടി ITI ഒക്കെ ഹോസ്റ്റലൊക്കെ നശിച്ചു പോയി. പിന്നെ അത് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയില്ല. അതിനുശേഷം കുട്ടികൾക്ക് ITI എന്നുള്ളൊരു ആ ഒരു സെക്ഷൻ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.

0: നമുക്ക് എവിടെയും ഹോസ്റ്റലില്ല. ഗേൾസിനായാലും ബോയ്സിനായാലും ഹോസ്റ്റൽ ഇല്ലാത്ത കാരണം പ്ലസ് ടു കഴിഞ്ഞ് നേരെ പിന്നെ അല്ലെങ്കിൽ കുറച്ചു പേര് ഡിഗ്രിക്ക് പോകും, ബാക്കിയുള്ളവർക്ക് ഐ ടി അങ്ങനത്തെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുന്ന ഒരു കോഴ്സ് പഠിക്കാനുള്ള സൗകര്യം ഇല്ല ജില്ലയിൽ. പഠിച്ചാൽ മാത്രം പോലെ ഇവർക്ക് സ്കില്ലായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം, കാരണം എന്തിനായാലും ഇവർക്ക് ഒരു ട്രെയിനിങ് കിട്ടണം. ചിലപ്പോൾ ഇവർക്ക് കോളേജുകളിൽ നിന്നൊക്കെ ഐ ടി നിന്നൊക്കെ വരലുണ്ടെന്ന് പേർക്ക് അത് അങ്ങനെ അവർ ഫോളോ അപ്പ് ചെയ്ത് പോകും. ബാക്കിയുള്ളവരൊന്നും പഠിച്ചവർ വരെ ഇപ്പോൾ അവിടെ ഇങ്ങനെ ട്രെയിനിങ് അവർക്ക് അങ്ങനത്തെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ എത്തിക്കാറില്ല. അവർക്ക് അങ്ങനെയുള്ള സൗകര്യം ഐ ടി ചെയ്ത് കൊടുക്കുന്നതിന് അവർ രജിസ്ട്രേഷൻ ചെയ്യണം, അത് കഴിഞ്ഞാൽ ഐ ടി ഐയിലേക്ക് ട്രെയിനിങ്ങിന് പോകണം. അതൊന്നും അവർക്ക് ഇതിപ്പോൾ ഉന്നതിയിൽ പോയി തിരിച്ചു പോയി അവരറിയില്ല, സമയബന്ധമായി അറിയാണ്ട് അവർ പോകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് പേരൊക്കെ ജോലികൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവര് ഇപ്പോഴും വേറെ ജില്ലയില് ഇപ്പൊ ഈ ഐ ടി പഠിച്ചവരാണെങ്കിലും കേരളത്തിലുള്ള ജോലികൾ കുറവാണ്. വേറെ തമിഴ്നാടോ അല്ലെങ്കിൽ മഹാരാഷ്ട്രോ പോലെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അത് റെയിൽവേ അങ്ങനത്തെ ഗവൺമെന്റ് പോസ്റ്റിൽ അപ്ലൈ ചെയ്ത് പോകണം. പക്ഷെ അവര് കൂടുതലും അത്ര ദൂരം പോയി നിൽക്കാനൊക്കെ താല്പര്യപ്പെടാത്ത കാരണം അവര് മിക്കതും പഠിച്ചു കഴിഞ്ഞ കോളനികളിൽ തന്നെ, ഇപ്പൊ കഴിഞ്ഞുള്ള ഐ ടി കഴിഞ്ഞ കുട്ടികളും കോളനികളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഒരു സ്കിൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കുട്ടികളൊക്കെ ഈ പഠിച്ചവരെങ്കിലും പോകും. അങ്ങനെ അവർക്ക് അങ്ങനൊരു സൗകര്യം ഇല്ല, സ്കിൽ ട്രെയിനിങ്ങിനുള്ള അവസരങ്ങൾ കുറവാ. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പോയി ഹോസ്റ്റൽ ഉണ്ടാവില്ല. ട്രെയിനിങ് സെന്ററിൽ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അവർക്ക് അവിടെ എത്തിപ്പെടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് താമസിച്ച് ട്രെയിനിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാ വരിക. ഒരാൾക്ക് മൊബൈൽ ടെക്നീഷ്യനെ പഠിക്കാൻ ചിലപ്പോൾ ആ കോഴ്സ് ആവില്ല വരിക. ഈ കാനറ ബാങ്ക് തൃശ്ശൂര് ഈ എസ് ടി കൂട്ടികൾക്ക് വേണ്ടി അവിടെ കുറെ കോഴ്സ് നടത്തുന്നുണ്ട്, പക്ഷെ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇല്ലാത്ത കാരണം അവർ പോവില്ല. സൗകര്യം ഒരിക്കാൻ തന്നെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സുകളാണ് മിക്കും വരാറ്. ഇപ്പോ ഈ പ്ലാസ്റ്റിക് നിർമ്മാണം അതൊക്കെ അവർക്ക് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ്ങൾ ഇപ്പൊ കൂടുതലും വന്നത് ഈ പ്ലാസ്റ്റിക് മോൾഡിന്റെ മോൾഡിങ് ട്രെയിനിങ് വന്നത്. പക്ഷെ അതില് ഈ കുട്ടികൾക്ക് പോയിട്ട് അവിടെ പ്ലാസ്റ്റിക് മോൾഡിനൊക്കെ അതിന്റെ പുകയൊക്കെ അടിച്ച് ഇവർക്ക് അത് അലർജിയും പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ അത് പോകാണ്ടായി. അത് മാത്രമാണ് ഇവർ ട്രെയിനിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇവർക്ക് ലോജിസ്റ്റിക് മാനേജ്മെന്റ് അങ്ങനത്തെ ഒക്കെ വരികയാണെങ്കിൽ ഇവർക്ക് നല്ലതാണ്, ഇവർ അങ്ങനെ കുറെ കുട്ടികൾ പോകും. പക്ഷെ അത് എസ് ടി കുട്ടികൾക്ക് മാത്രമേ വരുന്നുള്ളൂ. എസ് ടി കുട്ടികൾ കുറെ ട്രെയിനിങ് ഉണ്ട്, പക്ഷെ എസ് ടി കുട്ടികൾക്ക് ട്രെയിനിങ് അങ്ങനത്തെ കോഴ്സുകൾ തന്നെ വളരെ കുറവാണ്.
1: ഭൂരിഭാഗം കുട്ടികളും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് രക്ഷിതാക്കളാണ് കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാതെ വീടുകളിൽ പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സമകാലികത്തോട്.
2: പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം കുട്ടികൾ ഒരു 80-90% കുട്ടികളും ഈ സ്കൂൾ തുറക്കുന്നതോടുകൂടി തന്നെ ഹോസ്റ്റലുകളിലും സ്കൂളുകളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് കുട്ടികളാണ് ഇങ്ങനെ രക്ഷിതാക്കൾ കുട്ടികളെ പിന്നെ ഹോസ്റ്റലിൽ എത്തിക്കാതെ വീടുകളിലൊക്കെ പിടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് പൊതുവെ വീട്ടിൽ നിന്ന് പോയി വരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് പോയി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, രക്ഷകർത്താക്കളൊക്കെ പലപ്പോഴും അവരെ വനവിഭവങ്ങൾ ശേഖരിക്കാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് കാടുകളിലേക്ക് പോകുമ്പോൾ ഉൾക്കാടുകളിലേക്ക് പോകുമ്പോൾ ഇവര് കുട്ടികളെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ പൊതുവെ സ്കൂളിൽ പോകുന്നതിന്റെ കുറെ അളവ് കുറയും. പലപ്പോഴും ഇവര് കൂടുതൽ ദിവസങ്ങളിലും സ്കൂളിൽ പോകാതിരിക്കുകയും അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ വല്ലപ്പോഴൊക്കെ ടീച്ചർമാരെ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരോ ഒക്കെ പോയിട്ട് പറയുന്ന ഒന്നോ രണ്ടോ ദിവസം മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന ഒരു ശീലത്തിലേക്ക് ഇവർ മാറുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഈ ആതിരപ്പള്ളി മേഖലയിൽ സംഭവിച്ച ഇതാണ്. ഈ കുട്ടികളെ പരിഹാരത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ വർഷം അവര് കുട്ടികളെ വിടാൻ തയ്യാറായില്ല. ഞാനത് അവരെ നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ മലക്കപ്പാറയിലുള്ള സ്കൂളിൽ തന്നെ പഠിക്കണം, അവരെ എല്ലാ ദിവസവും വിട്ടോളാം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് നിർബന്ധിക്കുന്നതിന് കുറെ പരിമിതികളുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികളെ നിർബന്ധിച്ച് ഹോസ്റ്റലിൽ എത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നമ്മള് അവര് വീട്ടിൽ നിന്ന് പോയി വരട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ വെച്ചു. ആതിരപ്പള്ളിയിൽ ഇപ്പോൾ പറയുന്ന ഈ 4 കുട്ടികൾ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. കുട്ടികൾ ബാക്കി ആരും വീട്ടിൽ നിന്ന് പോയി വരുന്നവരല്ല. കുട്ടികൾ പൊതുവെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്ലസ് ടു വരെയുള്ള കോഴ്സുകളിൽ അവര് റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പലപ്പോഴും നമ്മളുടെ ഒരു പഠന നിലവാരത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികൾക്ക് ഡിഗ്രിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും അവർക്ക് ആ സിലബസുമായിട്ട് ഒത്തുപോകുന്നില്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ പകുതിയോളം കുട്ടികൾ ഫെയിലാവും. പ്ലസ് ടുക്കാരും ഒരു 60-70% പേര് മാത്രമേ ജയിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഫെയിലാവുകയാണ്. നമ്മള് ഒരു നോർമൽ വേയിൽ നടക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാല് 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള കേസിൽ നമുക്ക് ആ ഒരു ഇതിലെ രീതിക്ക് അങ്ങ് പോരും. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുമ്പോഴേക്കും പിന്നീട് അവർക്ക് ഇപ്പൊ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കെല്ലാം നമുക്ക് നമ്മളുടെ ഹോസ്റ്റലുകളിലും ഒക്കെ സംവിധാനങ്ങളുണ്ട്, MRSലും സംവിധാനമുണ്ട്. അതേസമയത്ത് ഡിഗ്രിക്ക് വരുമ്പോഴേക്കും അവര് പൊതുവിഭാഗത്തോടൊപ്പം തന്നെ പോകേണ്ടി വരും എന്ന് പറഞ്ഞാല് കോളേജുകളില് പോകേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് കോളേജ് ചെന്ന് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ അവിടെ താമസ സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പല കോളേജുകളിലും ഹോസ്റ്റൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ ഒരു കേസ് കൂടിയുണ്ട്, പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഈ കുട്ടികൾ പലപ്പോഴും തുടർ പഠനത്തിന് താല്പര്യപ്പെടുന്നില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്.
1: പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തിൽ പ്രൈമറി വിദ്യാഭ്യാസ ഘട്ടം മുതൽ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ താളപ്പിഴകൾ ആരംഭിക്കുകയാണ്. തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന വിവിധ വെല്ലുവിളികൾ PVPG ഫെസിലിറ്റേറ്റർ തുറന്നു പറയുന്നു.
0: ജില്ലയിൽ തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുതലും

0: വോട്ടുമ്പോൾ പോകുന്നതിന്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിർത്തി മേഖലയിലാണെങ്കിൽ അവർക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല. അതായത് നേരിട്ട് കിട്ടുന്ന ഒന്നാം ക്ലാസ്സിൽ തന്നെ എത്തിക്കാം. അവിടുന്ന് അക്ഷരാക്ഷരല്ല, അവിടുന്ന് വാക്കുകളോട്ട് പഠിക്കില്ല. അത് കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി എന്നുള്ള സംവിധാനം ഇല്ലാത്ത കാരണം ഇവർക്ക് ബേസിക് വിദ്യാഭ്യാസം തൊട്ട് തന്നെ ഇവരെ താളത്തെ പറ്റി പോവാം. പിന്നെ പത്താം ക്ലാസ് എത്തുന്നിടത്തോളം മിക്ക കുട്ടികളെയും ഇപ്പോൾ അതിർത്തി പഞ്ചായത്തിലായാലും മറ്റുള്ള ജില്ലയിലെ ജില്ലയിലെ മറ്റുള്ള ഭാഗത്തിലായാലും എത്തി കുട്ടികളെ ഒരു 100 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ 99 പേരും ഐ ഇ ടി കുട്ടികളായി, അതായത് മറ്റുള്ളവരുടെ സഹായത്താലാണ് എക്സാം എഴുതി വിജയിക്കുന്നത്. ഈ കുട്ടികൾ എഴുതുന്ന വായിക്കാനും അറിയില്ല. അപ്പൊ ഈ കുട്ടികൾ മറ്റുള്ള അവിടുന്ന് അപ്പൊ അവിടുന്ന് തൊട്ട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ്. കാരണം പിന്നെ അവർക്ക് പ്ലസ് വണ്ണിനോ അല്ലെങ്കിൽ വേറെ കോഴ്സിന് പോകാനോ ഒന്നും പറ്റാണ്ട് അവർ അവിടുന്ന് തൊട്ട് വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോണിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ 2022 തൊട്ട് കാണുന്നത്. കാരണം അവരെക്കോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മറ്റുള്ള കുട്ടികളൊപ്പം എഴുതാനോ ക്ലാസ് എഴുതാൻ നോട്ട് എഴുതാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ മറ്റേ ഇന്നിട്ടുള്ള രണ്ട് സ്കൂള്, ഇന്നിട്ട് സ്കൂളുണ്ട്, മലക്കപ്പാറ സ്കൂളുണ്ട്, അതുപോലെ വാഴച്ചാലി സ്കൂളുണ്ട്, വെറ്റിലപ്പാറ സ്കൂളുണ്ട്. പക്ഷെ ഈ സ്കൂളിലൊന്നും സ്കൂൾ ടൈമിലല്ല, അവരുടെ സ്റ്റാഫിന് അവർക്ക് വീട്ടിലെത്തേണ്ട സമയത്തിന് വെച്ചാൽ സ്കൂളുകൾ ക്രമീകരിക്കും ടൈം. അപ്പൊ അത് അവിടെയും വിദ്യാഭ്യാസ പകരം കിട്ടാനും കുട്ടികളുടെ പോവാണ്. പിന്നെ കുട്ടികൾക്ക് അവർക്ക് ഒരു അതായത് നല്ലൊരു കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് വിദ്യാഭ്യാസത്തിനും ഇങ്ങനത്തെ തൊഴിൽ മേഖലയിലും ഒക്കെ വീണ്ടും കാട്ടിലേക്ക് കയറുന്ന അവസ്ഥയിലാണ് പോകുന്നത്. 1-10 വരെ ആ കുട്ടി അവിടെ പഠിക്കുന്നത്. പക്ഷെ അതിന് 10 എത്തുമ്പോഴാണ് ഈ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് ഈ സ്കൂൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് എന്ത് പ്രതിഭാസമാണെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ശാസ്ത്രാബോധ കൂട്ടില്ല. ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ കഴിവുണ്ട്. എന്നിട്ട് ആ കുട്ടീനെ ഐ ഇ ഡി ആക്കാൻ സ്കൂൾ ഭയങ്കരമായി ഫോഴ്സ് ചെയ്തു. എന്നിട്ട് ആ കുട്ടി ഞാൻ ഐ ഇ ഡി ആവില്ല, അത് വാശി പിടിച്ച് സ്വന്തമായിട്ട് എക്സാം എഴുതിയാണ്. അങ്ങനെ ആ 1-2 കുട്ടികളെ അവർ നിർബന്ധിച്ച് അവർ ഐ ഇ ഡി ആക്കി. പക്ഷെ ഈ കുട്ടികൾക്കൊക്കെ വേറെ സ്കൂൾ വേറെ എവിടെ പോയാലൊന്നും ഇവരെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. പിന്നെ അവർക്ക് അവിടെ തൊട്ട് ഇവരിങ്ങനെ നിങ്ങൾ ചെല്ലുന്ന അത് ഹയർ സെക്കൻഡറി ചെല്ലുമ്പോൾ നിങ്ങൾ ഐ ഇ ഡി ആയിട്ടുള്ള പരീക്ഷ എഴുതിയെന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ മുമ്പിൽ അവർക്ക് കേൾക്കുമ്പോൾ ഒരു അപമാനം പോലെ. അപ്പൊ അവര് പ്ലസ് വണ് പോവുകയില്ല, അവിടെ നിന്ന് തൊട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. കുറെ കുട്ടികൾ എസ് എസ് സി കൊണ്ട് കുറെ ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. ഈ 2022 തൊട്ടുള്ള കുട്ടികൾ കോളനികളിൽ ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂള് ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പാസ്സായ മതി, ജോലി കിട്ടും, ഈ പാരന്റ്സിനെ വിളിച്ച് കൺവിൻസ് ചെയ്യും. അപ്പൊ അവര് ഒപ്പിട്ട് കൊടുക്കും. കാരണം പാരന്റ്സിന് എഴുതാനും വായിക്കാനൊക്കെ അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അവരെ വിളിച്ച് ഒപ്പിടിക്കും. പാരന്റ്സിന്റെ സമ്മതം ഉണ്ടെങ്കിൽ അത് എഴുതിക്കാൻ പറ്റുമോ? ഈ ഏറ്റവും വായന അറിയാത്ത പാരന്റ്സിനെ കൊണ്ട് ഇവര് നിങ്ങളുടെ മകന് ജോലി കിട്ടില്ലെങ്കിൽ തോറ്റു പോവും, പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ കുട്ടികളെ ഐ ഡി ഈ കുട്ടികൾക്കും പിന്നെ അവര് മുമ്പേ കേൾക്കാണ് നിങ്ങൾക്ക് വേറെയുള്ള എക്സാം എഴുതിക്കാം, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ അവരും പിള്ളേരാണല്ലോ, അപ്പൊ അവർക്കും ഒരു പഠിക്കേണ്ട കഷ്ടപാടില്ലാതെ അവരും അതിൽ ഇങ്ങനെ ആ ഒരു ഇത് കണ്ട് പോവാണ്. പക്ഷെ അത് ഭയങ്കര ശ്രദ്ധയാണ്. അത് ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് അവർക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷെ വിദ്യാഭ്യാസം ഏറ്റവും പുറകോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോ.
1: വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, സാമ്പത്തികമായ പരിമിതികൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കുള്ള അജ്ഞത തുടങ്ങി നിരവധി കടമ്പകൾ കടന്നാണ് ആദിവാസി കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. എന്നാൽ തുടർ പരിശീലനങ്ങളുടെ അഭാവവും പരിശീലന കാലത്ത് അവരുടെ സാമ്പത്തിക പരിതസ്ഥിതി പരിഗണിച്ച് പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല എന്നതും അവരെ അവരുടെ ഉന്നതികളിൽ തളച്ചിടുന്നു. ആദിവാസി ഉന്നമനത്തിനായി പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും പണം ചിലവഴിക്കുമ്പോഴും അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തില്ല എങ്കിൽ അവർ ഇനിയും നമ്മുടെ പൊതുധാരയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകാൻ ഇടയുണ്ട്.
2: സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം YS പൗർണമി. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആകാശവാണി തൃശൂർ.
6: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
10: അല്ല, അതെങ്ങനെ?
9: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
9: ഫോൺ 8078788881.
5: ചോദ്യം ഇതായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ഉത്തരം റോസ്മേരി ഡിക്കാർലോ. ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഇടപെടലുകളിൽ നിർണായക തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയാണ്. അമേരിക്കയുടെ

0: ഐക്യരാഷ്ട്രസഭ മുൻ ഡെപ്യൂട്ടി അംബാസഡറായിരുന്നു റോസ്മേരി ഡിക്കാർലോ. ചോദ്യമുത്തരവും ഒരിക്കൽ കൂടി. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിതാരാണ്? ഉത്തരം റോസ്മേരി ഡിക്കാർലോ. ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഇടപെടലുകളിൽ നിർണായക തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയാണ്. അമേരിക്കയുടെ ഐക്യരാഷ്ട്രസഭ മുൻ ഡെപ്യൂട്ടി അംബാസഡറായിരുന്നു റോസ്മേരി ഡിക്കാർലോ. ഇനി ചിന്താവിഷയം. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ് എനിക്ക് പ്രിയപ്പെട്ടത്, ഡോക്ടർ അംബേദ്കർ. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ് എനിക്ക് പ്രിയപ്പെട്ടത്, ഡോക്ടർ അംബേദ്കർ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
7: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
6: അക്ഷരകേരളം.
7: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: ഒരു അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: വിജയ് യേശുദാസും സംഘവും പാടിയ മറ്റൊരു ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. ചിത്രം ഇന്നത്തെ ചിന്താവിഷയം.

0: വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ചിത്രം ഈ പറക്കും തളിക. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, ഹൗസ് എഫ് എച്ചിന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം.

ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പാടിയവർ കാർത്തിക്, ശ്രേയ ഘോഷാൽ എന്നിവർ. ഓർഡിനറി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം.

0: ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിന് വേണ്ടി. നജീം അർഷാദും അഭിരാമി അജയും പാടിയ ഗാനമാണ് കേട്ടത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: അടുത്തതായി രാജീവ് നായർ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനം ഓർഡിനറി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയത്.

ഹെലൻ എന്ന ചിത്രത്തിനു വേണ്ടി വിനീ ശ്രീനിവാസനും ദിവ്യ എസ് മേനോനും പാടിയതാണ് അടുത്ത ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ.

ശ്രീജിത്ത് ഇടവേണ സംഗീതം നൽകിയ ഗാനം. ചിത്രം ശിക്കാരി ശംഭു. സന്തോഷ് വർമ്മയുടെ വരികൾ പാടിയത് ഹരിചരൺ, റോഷ്നി സുരേഷ് എന്നിവർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: യമൻ കല്യാൺ. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ് ഈ രാഗം പ്രശസ്തമായത്. രാത്രിയുടെ ആദ്യ ഭാഗത്തിലാണ് സാധാരണയായി ഈ രാഗം ആലപിക്കപ്പെടുന്നത്. സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യമൻ കല്യാണിന് കഴിയും. മൃദുലമായ സ്വരചലനവും ഭാവസമ്പന്നതയും കാരണം ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഈ രാഗത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. യമൻ കല്യാൺ കല്യാൺ ധാട്ടിൽ പെടുന്ന ഒരു സമ്പൂർണ്ണ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും ഏഴ് സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്.

യമൻ കല്യാണിന്റെ പ്രധാന പ്രത്യേകത തീവ്ര മധ്യമത്തോടൊപ്പം ചില അവസരങ്ങളിൽ ശുദ്ധമധ്യമവും ഉപയോഗിക്കുന്നതിലാണ്. സാധാരണ യമനിൽ തീവ്രമധ്യമം മാത്രം ഉപയോഗിക്കുമ്പോൾ യമൻ കല്യാണിൽ അവരോഹണ പ്രയോഗങ്ങളിൽ ശുദ്ധമധ്യമവും മൃദുവായി ഉപയോഗിക്കുന്നു. ഈ രാഗം അതീവ ഭാവസമ്പന്നവും ആലാപനത്തിനും സ്വരവിശകലനത്തിനും വളരെ അനുയോജ്യവുമാണ്. ഖയാൽ, ഭജനുകൾ, വാദ്യസംഗീതം, അർദ്ധശാസ്ത്രീയ സംഗീത രൂപങ്ങൾ എന്നിവയിൽ യമൻ കല്യാൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിന്റെ പ്രകാശമാർന്നതും ധ്യാനാത്മകവുമായ സ്വഭാവം ശ്രോതാക്കളെ ആഴത്തിൽ ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രമധ്യമവും തമ്മിലുള്ള സുന്ദരമായ സംയോജനം ഈ രാഗത്തിന് തനതായ ഭംഗി നൽകുന്നു. ആസ്വദിക്കാം. ഈ രാഗത്തിന്റെ ചുവട് പിടിച്ച് ചിട്ടപ്പെടുത്തിയ 1985 പുറത്തിറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

മാണ്ട്. രാജസ്ഥാനിന്റെ ജനകീയ സംഗീത പാരമ്പര്യത്തിൽ വേരൂന്നിയ മനോഹരവും ഭാവസമ്പന്നവുമായ ഒരു രാഗമാണ് മാണ്ട്. മധുരവും ലാളിത്യവും നിറഞ്ഞ സഞ്ചാരങ്ങളാൽ പ്രശസ്തമായ ഈ രാഗം മരുഭൂമിയുടെ സംസ്കാരവും രാജകീയ പാരമ്പര്യവും രാജസ്ഥാനി ജനകീയ സംഗീതത്തിന്റെ ആത്മാവും ഉൾക്കൊള്ളുന്ന രാഗമാണ്. മാണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേക സ്ഥാനമുള്ള രാഗമാണ്. ജനകീയ സംഗീതത്തിന്റെ ലാളിത്യവും ശാസ്ത്രീയ സംഗീതത്തിന്റെ നൈപുണ്യവും ചേർന്ന ഒരു അപൂർവ സംഗീത രൂപമാണ് ഇത്. നിരവധി ഭജനുകൾ, ഗസലുകൾ, തുമ്രികൾ, ജനകീയ ഗാനങ്ങൾ എന്നിവ മാണ്ട് രാഗത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത രാജസ്ഥാനി ജനകീയ ഗാനമായ കേസരിയ ബാലം ഈ രാഗത്തിന്റെ ആത്മാവിനെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. മാണ്ടരാഗം സാധാരണയായി ബിലാവൽ ധാട്ടുമായി ബന്ധപ്പെട്ടു കാണുന്നു. ഇതിൽ പ്രധാനമായും എല്ലാ ശുദ്ധസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. അതിലൂടെ പ്രകാശഭരിതവും ശാന്തവുമായ സംഗീത അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ രാഗത്തിന്റെ വാദിസ്വരം മധ്യമവും സംവാദിസ്വരം പഞ്ചമം അല്ലെങ്കിൽ ഷഡ്ജം ആണെന്നും കരുതപ്പെടുന്നു. ഗൗരവപൂർണമായ ശാസ്ത്രീയ രാഗങ്ങളെപ്പോലെ കർശനമായ ഘടനയും വിപുലമായ ആലാപനവും മാണ്ടിനെ സാധാരണയായി ഇല്ല. അതിനാൽ ഇത് ഗൗരവഭരിതമായ ധ്യാനാത്മക ഭാവങ്ങളെക്കാൾ ആഘോഷപരവും ആകർഷകവുമായ ഭാവങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. മാണ്ടിന്റെ പ്രധാന രസങ്ങൾ ഹാസ്യവും ഭക്തിയുമാണ്. ഈ രാഗം സന്തോഷം, സൗഹൃദം, സ്നേഹം, ആഘോഷം, ആത്മീയത തുടങ്ങിയ വികാരങ്ങൾ ഉണർത്തുന്നു. ഗായകരും വാദകരും സാധാരണയായി മധ്യസ്ഥായിയിലും താരസ്ഥായിയിലും ഈ രാഗം അവതരിപ്പിക്കുന്നു. കാരണം അതിലൂടെ രാഗത്തിന്റെ ലാളിത്യവും നൈർമല്യവും സ്വാഭാവികതയും നിലനിർത്താൻ കഴിയും. ആസ്വദിക്കാം. 1994 പുറത്തിറങ്ങിയ ഡ്യുയറ്റ് എന്ന ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും ചേർന്നാലപിച്ച ഒരു നിത്യഹരിത ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం
2: భారతీయ శాస్త్రీయ సంగీతത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത മാധുര്യവും ദിവ്യതയും നിറഞ്ഞ ഒരു രാഗത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ട. കർണാടക സംഗീതത്തിലെ ശുഭകരവും അടിസ്ഥാനപരവുമായ ഒരു രാഗമാണ് നാട്ട. 36 മേളകർത്താ രാഗമായ ചലനാട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രാഗം വീരരസപ്രധാനമാണ്. വീരരസത്തോടൊപ്പം തന്നെ വാത്സല്യവും ഭക്തിരസവും ഈ രാഗം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. വീരഭക്തിരസങ്ങൾ ഉണർത്തുന്നതിനായി കച്ചേരികളുടെ ആരംഭത്തിൽ തന്നെ ഈ രാഗം പലപ്പോഴും ആലപിക്കാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് സ്വരങ്ങളും അല്പം മേൽത്തട്ടിലേക്ക് ഉയർത്തിവച്ച് പാടിയാൽ മാത്രമേ നാട്ടരാഗത്തിന് വേണ്ടിയുള്ള ഋഷഭ ധൈവത പ്രയോഗങ്ങൾ ശരിയായ മുറയ്ക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം.

നാട്ട ഒരു വക്രരാഗമാണ്. വ്യത്യസ്തവും ചടുലവും ശക്തവുമായ ശൈലികളും പ്രയോഗങ്ങളും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രചാരത്തിലുള്ളവയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതി, സ്വാമിനാഥ പരിപാലയം എന്നിവ. ശ്രീ മഹാഗണപതി എന്നു തുടങ്ങുന്ന കൃതിയും ഈ രാഗത്തിൽ തന്നെയുള്ളതാണ്. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഹാഗണപതി എന്ന കൃതിയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ് ചെന്നൈ സെന്തമിഴ് എന്ന തമിഴ് ചലച്ചിത്രഗാനം. ചുരുക്കം ചില ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂഷൻ സംഗീതത്തിലും നാട്ടയ്ക്ക് ഏറെ പ്രചാരമുണ്ട്. ആസ്വദിക്കാം മഹാഗണപതി എന്ന കൃതിയുടെ വയലിൻ ഫ്യൂഷൻ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ.

0: രാഗ പരിചയം.
1: രാഗം
2: ബിഹാഗ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ മറ്റൊരു ശ്രദ്ധേയ രാഗമാണ് ബിഹാഗ്. ശാന്തതയും സന്തോഷവും സമാധാനപരമായ ഭാവവും നിറഞ്ഞ ഈ രാഗം സാധാരണയായി രാത്രിയുടെ രണ്ടാം പകുതിയിൽ ആലപിക്കപ്പെടുന്നു. ഈ സമയത്ത് അതിൻ്റെ മൃദുവും സുന്ദരവുമായ ഭാവം ഏറ്റവും നന്നായി അനുഭവിക്കാനാകും. മാധുര്യവും ആകർഷകത്വവും നിറഞ്ഞ സ്വഭാവം കാരണം സംഗീതജ്ഞർക്കും സംഗീതാസ്വാദകർക്കും ഈ രാഗം ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ബിലാവൽ ധാട്ടിൽപ്പെടുന്ന ഈ രാഗത്തിൻ്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്. ഇത് സാധാരണയായി ഔടവ സമ്പൂർണ രാഗമായി കണക്കാക്കപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ബിഹാഗ് രാഗത്തിൻ്റെ മറ്റൊരു സവിശേഷത മധ്യമത്തിൻ്റെ 2 രൂപങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ്. ശുദ്ധമധ്യമം പ്രധാനമായും ഉപയോഗിക്കപ്പെടുമ്പോൾ തീവ്രമധ്യമം ചില പ്രത്യേക ആരോഹണ സഞ്ചാരങ്ങളിൽ മൃദുവായി പ്രത്യക്ഷപ്പെടുന്നു. ഈ രാഗത്തിൽ സാധാരണയായി ഋഷഭവും ധൈവതവും ന്യാസ സ്വരങ്ങളായി ഉപയോഗിക്കാറില്ല. പകരം മുകളിലെ സ്വരങ്ങളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അവയെ മൃദുവായി സ്പർശിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മ സഞ്ചാരങ്ങളാണ് ബിഹാഗിനെ കൂടുതൽ മനോഹരവും ഭാവസമ്പന്നവുമാക്കുന്നത്. രാഗത്തിൻ്റെ പക്കട് എന്ന പ്രത്യേക സംഗീതവാക്യം രാഗത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാനും ഭാവം ഉറപ്പിക്കാനും സഹായിക്കുന്നു. ഈ രാഗത്തിൻ്റെ ഒരു രാഗാലാപനം ശ്രദ്ധിക്കൂ.

വിഹാഗരാഗം, സ്നേഹം, സമാധാനം, ഭക്തി, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശ്രോതാക്കളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന്റെ മാധുര്യവും ലളിതമായ ആകർഷണവും കാരണം ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ മാത്രമല്ല ഗസൽ, ഭജൻ, സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ, ചലച്ചിത്ര സംഗീതം എന്നിവയിലും ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ നിരവധി പ്രശസ്ത ഗാനങ്ങൾ ബിഹാഗരാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തേരേ സൂർ ഓർ മേരേ ഗീത് എന്ന ഗാനവും എ ആർ റഹ്മാൻ സംഗീതം നൽകിയ മലർകൾ കേട്ടേൻ എന്ന ഗാനവും ഈ രാഗത്തിന്റെ മാധുര്യവും ആകർഷണവും മനോഹരമായി പ്രകടിപ്പിക്കുന്നു.

ചോദിക്കാം. 2014 പുറത്തിറങ്ങിയ 1983 എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്നാലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി

0: രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി. സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്?
1: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
0: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
1: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതലും
0: പഠിച്ചതൊക്കെ
1: ഇവിടെ തന്നെയാണ്.
0: ജോലിക്ക് വേണ്ടിയാണ് ആലപ്പുഴ?
1: ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
0: ഏത് വർഷമാണ് ഡിഗ്രി?
1: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
0: സുഹൃത്തുക്കളൊക്കെ ഒരുപാട്
1: ഉണ്ടായിരുന്നു? ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
0: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകൾ ഉണ്ടല്ലോ കോളേജുമായി
1: ബന്ധപ്പെട്ട്.
0: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
1: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അതിപ്പോഴും ഓർക്കുമ്പോ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
0: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
1: കോളേജ് കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളില് ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതില് ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
0: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
1: മഹാരാഷ്ട്ര വരെ
0: ഒറ്റയ്ക്ക്.
1: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്കെയാണ്. 2 മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതായത് 14 ജില്ലയും കവർ ചെയ്യുക. ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലം ആയിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
0: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?

14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ. അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിന് അപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ

0: കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങൾ ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അതെന്റെ മൈൻഡ് പോലൊരിക്കും എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും, വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലിരിക്കും, ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്, പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
1: ആണ്.
0: തീർച്ചയായും ഒഴിക്കുന്നത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത്, ശരി കിട്ടുന്നിടത്ത് നിന്ന് കഴിക്കാം, അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, നീറ്റ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
1: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ, മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
0: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു
1: പാക്കേജിലാണ്.
0: അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫാൾസ്. അംബോളി വാട്ടർഫാൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം
1: വരുന്നു,
0: നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫാൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നുള്ളൊരു ഹിരണ്യകേശി ടെമ്പിൾ.
1: സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
0: കൂടുതലും എന്താ പറയാ, ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
1: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ ഒഴിവ് സമയങ്ങളിൽ?
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്ന് ഇന്ന് എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിന് അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും ആയിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരെ FM-കൾ വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാ എന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തന്ന എന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ PJ ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളംബാലൻ, ഇവരും മൂന്ന് പേരും എന്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെന്റ് ആണ്.
1: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
0: ഞാനങ്ങനെ പാട്ട് അങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറില്ല, പാടാറില്ല.
1: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം. കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
0: അത് ഈ പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മള് ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല. ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ രണ്ടു ദിവസം എടുക്കും. അതിങ്ങനെ

0: ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ എന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് ഒരു മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് രണ്ടാഴ്ച കൂടുതലെങ്കിലും
1: എടുക്കും.
0: കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 രൂപ ട്യൂണ് ആദ്യം ചെയ്യുന്ന ടൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കിത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറെ സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളുണ്ട്.
1: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ടുപേര് പറയാവോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്, എനിക്ക് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം.
0: തീർച്ചയായും
1: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
0: നമ്മുടെ വിദ്യാസാഗർ സാറ്, എ ആർ രഹ്മാൻ, അവരൊക്കെയാണ് കൂടുതലും. ഞാൻ വിദ്യാസാഗർ സാറാണ് ഏറ്റവും കൂടുതൽ
1: ഇൻഫ്ലുവൻസ്.
0: അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇനി നമുക്കപ്പം സ്കൂളിലേക്ക് വരുമ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്?
0: കൂടുതലും ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നോട്ട്സും, ഇപ്പോഴത്തെ ആ ഒരു സിലബസ് എന്നൊക്കെ പറയുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ്. ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തും. ലഘൂകരിക്കുക എന്ന് പറയുന്നത് പിള്ളേർക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതല്ല, പാഠങ്ങളെ എങ്ങനെ പിള്ളേർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊരു തയ്യാറെടുപ്പ് നടത്തും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ എങ്ങനെ നടത്താറുള്ളൂ.
1: എന്താണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്, യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോവാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
2: അധ്യാപകനായ എബി ടൈറ്റസുമായി സിവിൽ ജിഹൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

നിഘിഷയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘിഷയിൽ നിറയുമടയുന്ന വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: കാലാതിവർത്തിയായ എത്രയെത്ര ലളിതഗാനങ്ങൾ ആകാശവാണിയിലൂടെ പിറവിയെടുത്തിട്ടുണ്ടെന്ന് ഓർത്തെടുക്കാൻ തന്നെ പ്രയാസമേറിയതാണ്. ഈ സുഗമ സംഗീതശാഖയെ ഉയർത്തിക്കൊണ്ടുവരാൻ ആകാശവാണി വഹിച്ച പങ്ക് അനിർവചനീയം. അകാരണമായി അസ്വസ്ഥമാകുന്ന മാനസത്തിന് സാന്ത്വന സ്പർശമാകുന്ന, വരികൾ കൊണ്ട് മായാജാലം തീർത്ത കലാകാരന്മാർക്കും 1000 അഭിനന്ദനങ്ങൾ. കേൾക്കുമ്പോൾ മനസ്സെവിടെയൊക്കെയോ ഒന്ന് കൊണ്ടുരഞ്ഞപ്പോൾ ഹൃദ്യമായ ഒരു ഗാനം. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിന്റെ കഥ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലേ? ചുള്ളിക്കമ്പുകളും ചകിരിത്തുണ്ടുകളും ചിക്കിപ്പെറുക്കി കൊണ്ടുവന്ന് കൂടുണ്ടാക്കി നാടുനീളെ നടന്ന് തിരിച്ചെത്തുമ്പോൾ തന്റെ കൂട് സ്വന്തമാക്കാൻ വന്ന കുയിലിനെ മനസ്സിലാവാതെ പിന്നെയും അതുതന്നെ ആവർത്തിക്കുന്ന കാക്ക ഒരു വലിയ പാഠമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബലിച്ചോറുണ്ണാൻ കാക്ക വരുന്നത് നമ്മൾ കാത്തിരിക്കാറില്ലേ? ഒന്ന് വന്ന് കൊത്തിയാൽ ആത്മനിർവൃതി അടയുന്നവരും അതുവരെ വരുന്ന കാക്കകളെ ആട്ടിയോടിക്കുന്ന നമ്മൾ ഒരു പിടി ബലിച്ചോറ് കഴിക്കാൻ ഒരു കാക്കയെയെങ്കിലും പ്രതീക്ഷിച്ച് ചിലപ്പോഴൊക്കെ നിരാശരായി മടങ്ങാറുമില്ലേ? തന്റെ പങ്കും കഴിച്ച് കുഞ്ഞുങ്ങൾക്കുള്ളതും കൊക്കിലൊതുക്കി കൂട്ടിലേക്ക് പറന്നു ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന കുയിലിനെ കണ്ട് മടങ്ങുന്ന കാക്ക നമുക്കുള്ളിലെ ഒരു വലിയ നൊമ്പരം തന്നെയാണ്. വളരെ ലളിതമായ വരികളാൽ കാവാലം നാരായണ പണിക്കർ ഈ ഒരു ഗാനം നമുക്ക് മുന്നിലേക്ക് വെച്ചു നീട്ടി. സംഗീത ലോകത്തെ അതികായൻ MG രാധാകൃഷ്ണൻ ഹൃദയാദ്രമായി ഈണം നൽകിയപ്പോൾ ഒരനശ്വര ഗാനം തന്നെ പിറവിയെടുത്തു. ഡോക്ടർ ഹരിദാസിന്റെ സ്വരമാധുരിയിൽ ഈ ഗാനമാവട്ടെ ഇന്നാദ്യം. ഒരു തലോടൽ പോലെ

0: ലളിതം മധുരം.
1: ഒരു താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങാത്തവരായി, ആ താരാട്ടിന്റെ ഈണം കാതിൽ തങ്ങി നിൽക്കാത്തവരായി അധികമാരും ഉണ്ടാവാനിടയില്ല. നമ്മുടെ വ്യക്തിത്വ വികാസത്തെ ഏറെ സ്വാധീനിക്കുന്ന ഒന്നു തന്നെയാണ് ബാല്യകാലത്തെ താരാട്ടുപാട്ടുകൾ. അമ്മയിലൂടെ ഒഴുകിവരുന്ന ആ താരാട്ടുപാട്ടിന്റെ ഈണം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അനിർവചനീയമായ ഒരു വികാരം തന്നെയാണ്. നിർമ്മലമായ മാതൃസ്നേഹം തന്നെയാണ് ഓരോ താരാട്ടുപാട്ടിലും ഒളിഞ്ഞിരിക്കുന്നത്. മകനെ ഉറക്കുന്ന താരാട്ടുപാട്ടിലൂടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു ഇതിഹാസവും നമുക്കുണ്ട്. ഇരയിമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ട് കേട്ട് അത് തന്റെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകിയ അമ്മമാരും ഒരുപാടില്ലേ. തന്റെ പൊന്നോമനിയെ നെഞ്ചോട് ചേർത്തുറക്കി ആ ആനന്ദം നുകരാൻ കൊതിക്കാത്ത മക്കൾ എത്ര വലുതായാലും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇന്നും ഒരോർമ്മയായി അതിനെ തഴുകി ഉണർത്തുന്ന അമ്മമാരും ഇന്നുമില്ലേ. അമ്പിളിമാമനെ കാട്ടിത്തന്ന് കഥകൾ പറയുന്നത് കേട്ട് ദേവതയെപ്പോലെ ഉറങ്ങാൻ തന്റെ കുഞ്ഞിനോട് പറയുന്ന അമ്മ, രാത്രി മുഴുവൻ നക്ഷത്രശോഭയാൽ തിളങ്ങുന്ന മാനത്തെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുമ്പോഴും ആ അമ്മ മനത്തിന്റെ ചൂടിൽ നിശബ്ദരായി മയങ്ങുന്ന കുഞ്ഞു മനസ്സുകളും വിശാലമായ ഒരു ലോകത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഓർമ്മകൾ അയവിറക്കുന്ന ഏതൊരാൾക്കും മറക്കാൻ കഴിയാത്ത, കേൾക്കും തോറും മധുരമൂറുന്ന ലളിതഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ ഒരു താരാട്ടുപാട്ട്. നമ്മളിൽ പലരുടെയും ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ ഓർമ്മകളായി അടയാളപ്പെടുത്തുമ്പോൾ അതിൽ ആകാശവാണി ലളിതഗാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ഗതകാല സുഖസ്മരണകൾ ഉണർത്തുന്ന, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിച്ചു എന്ന് തോന്നുന്ന ആ കാലഘട്ടം, കാലത്തിനൊപ്പം മുന്നിലേക്കല്ല, ഓർമ്മകൾക്കൊപ്പം പിറകിലേക്ക്. ഡോക്ടർ ചേരാവള്ളി ശശിയുടെ വരികൾക്ക് KPAC ചന്ദ്രശേഖരൻ പകർന്ന മനോഹരമായ ഈണം. നല്ലൊരു താരാട്ടുപാട്ടിന്റെ ശീതളിമ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന തരത്തിൽ ലീലാ ജോസഫിന്റെ ആലാപനവും ഒരു സ്നേഹ സാന്ത്വനം പോലെ ആർദ്രതയോലുന്ന ഈ ഗാനം വളരെ മനോഹരമായി ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നു.

ലളിതം മധുരം. ഈ ഗാനങ്ങളെല്ലാം ഓർക്കുമ്പോഴും കേൾക്കുമ്പോഴും പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതായി തോന്നുന്നില്ലേ? വർഷങ്ങൾ പോയതറിയാതെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ആ പഴയ നല്ല കാലം, ഓർമ്മകൾ പെയ്തിറങ്ങുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ. പോയ ദിനങ്ങളൊന്നും മടങ്ങി വരില്ലായിരിക്കാം, പക്ഷേ മനസ്സിലെവിടെയോ ഇടയ്ക്കിടയ്ക്ക് ഒരു നേർത്ത സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഒരു വേദനയും പലപ്പോഴും നിർവചിക്കാൻ കഴിയാത്ത ഒരനുഭൂതിയുമൊക്കെ തരുന്ന പഴയകാല ഓർമ്മകൾ ഈ ഗാനങ്ങളിലൂടെ ഇനിയും നമ്മെ തേടി വന്നേക്കാം. അതിന് വഴിയൊരുക്കുന്ന ലളിതഗാനങ്ങൾ തന്നെയാണ് ആകാശവാണിയിലൂടെ പിറവിയെടുത്ത ഓരോ ഗാനങ്ങളും. വസന്തം ഗ്രീഷ്മത്തിന് വഴിമാറുമ്പോഴും

ശരത്കാല മുകിലിന്റെ തോളിലേറി വർഷം വന്നണയുമ്പോഴും മാറിമറിയുന്ന ഋതുഭേദങ്ങൾ പോലും അറിയാതെ തീരമണയാൻ വെമ്പൽ കൂട്ടിയോടുന്ന ഓരോ മാനസങ്ങളും നടന്നു നീങ്ങിയ പാതകളിൽ കാലം എഴുതി മായ്ക്കുന്ന ആയിരം കാലടിപ്പാടുകൾ, വേരുകൾ മുറിഞ്ഞു പോയാലും വീണ്ടും കിളിർത്തു വരുമെന്ന പാഴ്സ്വപ്നങ്ങൾ നെയ്ത് അതിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച് അതൊരു പാഴ്ശ്രമമാണെന്നറിയുന്ന സായന്തനങ്ങളും, ചാരം പുതഞ്ഞാലും വീണ്ടും തീപിടിക്കുന്ന ഓർമ്മകളായി ഒരു തേങ്ങലായി വന്നണയുന്ന ജീവിത സായാഹ്നങ്ങളെ ഭാവസാന്ദ്രമായി മധു ബാലകൃഷ്ണൻ ആലപിച്ചിരിക്കുന്നു. ഗാനശാഖയെ സമ്പുഷ്ടമാക്കുന്ന വരികളിൽ വ്യത്യസ്തമായ ഒരു ശൈലി കാത്തുസൂക്ഷിക്കുന്ന റഫീഖ് അഹമ്മദിന്റെ രചനാ വൈഭവത്തിൽ രൂപം കൊണ്ട ഒരു ഗാനം. ദീർഘകാലം ആകാശവാണിയിലെ ഗാനങ്ങൾക്ക് ഇണം പകർന്ന മുരളി സിത്താരയുടെ മാസ്മരികത ഈ ഗാനത്തിലും പ്രതിഫലിക്കുന്നു. റഫീഖ് അഹമ്മദ് മുരളി സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന വ്യത്യസ്തമാർന്ന ഒരു ലളിതഗാനം നമുക്ക് കേൾക്കാം. ലാളിത്യമുറ്റിയ രചനാ പാടവം, അതിനുതകുന്ന സംഗീതം, നിലാവിൽ നീല നിശീധിനി പൊഴിയുന്ന കുളിർമഴ ഹൃദയത്തിലേക്ക് പെയ്യുന്ന പോലെ മന്ത്രമധുരമായ ആലാപനം,

ലളിതം മധുരം. സഹീന്റെ നെറ്റിയിൽ ചുംബിക്കാനായി നിശബ്ദമായി പോകുന്ന മേഘങ്ങൾ, ചില സമയങ്ങളിൽ അവ തളിക്കുന്ന പുണ്യാഹങ്ങൾ നമുക്കത്രയും പ്രിയപ്പെട്ടതായി മാറുന്നു. കടന്നുപോകുന്ന ഓരോ മുകിലുകളും കാത്തിരിപ്പിന്റെ വേർപാടിന്റെ സൗരഭ്യങ്ങൾ പൊഴിക്കുന്നവ തന്നെയാണ്. ദൂതുമായി പോകുന്ന പൂമേഘങ്ങൾ മനോഹര കാലത്തിന്റെ സുഖമുള്ള നനവോർമ്മകളാണ് സമ്മാനിക്കുന്നത്. ഒരു കാലഘട്ടത്തെ മുഴുവൻ ആകാശവാണി ലളിത സംഗീതത്തിന്റെ പൂഞ്ചിറകേറ്റി ഗാനവിഹായസിൽ സഞ്ചരിപ്പിച്ച ലളിത ഗാനങ്ങൾ, കൈരളിയുടെ വനഭംഗിയും തീരഭംഗിയും വാനം കണ്ണാടി നോക്കുന്ന കായൽപ്പരപ്പിന്റെ അഴകും ഒരു മധുര സ്വരത്തിൽ അലിഞ്ഞെത്തുന്ന ജി വേണുഗോപാലിന്റെ ആലാപനവും എത്ര ഹൃദ്യം! ഗാനശാഖയിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, സുവർണഗാനങ്ങളുടെ വസന്തകാലത്തെ അതുല്യ കലാകാരൻ, ശ്രീകുമാരൻ തമ്പിയുടെ ഓരോ രചനകളും സൗന്ദര്യബോധത്തിന്റെയും ഗൃഹാതുര സ്മരണകളുടെയും ഒക്കെ മൂർത്തിമത് ഭാവങ്ങൾ തന്നെയാണ്. എല്ലാ മലയാളികളും നിറമനസോടെ ഏറ്റെടുത്ത, മനസ്സിന്റെ ആഴങ്ങളിൽ എന്നും ഒളിമിന്നുന്ന ഹൃദയഹാരിയായ ഗാനങ്ങൾക്ക് ഈണമിട്ട ലളിതഗാന ചക്രവർത്തി എം ജി രാധാകൃഷ്ണൻ നൽകിയ ഈണവും ഈ ഗാനത്തെ ഏറെ പ്രിയമുള്ളതാക്കി.

0: ലളിതം മധുരം. സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
1: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447726699 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

അറിയിപ്പ്. ഷിഗെല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. ശ്രദ്ധിക്കുക: കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ സ്വരസംഗീതി.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. തേജസ്വി ആണോ?
1: അതെ.
0: ആ നമസ്കാരം, ഇത് തൃശൂർ ആകാശവാണിയിൽ നിന്നാണ്. സ്വരസംഗീതിക എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്, അതിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ എന്ന് പറയും, മ്യൂസിക് ആർട്ടിസ്റ്റാണ്. തേജസ്വി എവിടെയാണ് ഇപ്പോൾ?
1: ഞാനിപ്പോ
0: ബാംഗ്ലൂർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നാട്ടിലെവിടെ വീട്?
1: ഞാൻ പഠിച്ചതൊക്കെ കൊച്ചിയിലാണ്, പക്ഷെ നാട് തൃശ്ശൂരാണ്.
0: ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സംഗീത പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സംഗീത സംബന്ധിയായ പ്രോഗ്രാമാണ്. അപ്പൊ സംഗീതം പഠിച്ച കുട്ടികള്, സംഗീതമായിട്ട് ബന്ധമുള്ള ആൾക്കാര്, സംഗീതം അവതരിപ്പിക്കുന്ന ആൾക്കാര് ഒക്കെ ആയിട്ട് സംവദിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോ സംഗീതമായിട്ടുള്ള ബന്ധം ഒന്ന് പറയൂ. പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: നാല് വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്.
0: ഓ ശരി.
1: പിന്നെ
0: കർണാടക സംഗീതം ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ട്. ആരടുത്താ പഠിച്ചിരുന്നത്?
1: ഞാൻ ലേഖാർന്നായിരുന്നു പറഞ്ഞിട്ട്.
0: ഓക്കെ ഓക്കെ. ആ ലേഖാർന്നായിരുന്നു, നമ്മുടെ ആകാശവാണിയുടെ അവര് അപ്രൂവ്ഡ് ആർട്ടിസ്റ്റ് ആണ് അവര്, ലേഖാർന്ന.
1: അതെ
0: അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പോഴും സ്റ്റിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ?
1: പാട്ട് ഇല്ല ഇപ്പൊ, കോളേജിലെ പ്രോഗ്രാംസും ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ പാട്ടായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. കർണാടക സംഗീതമായിട്ട്
0: അങ്ങനെ ഇപ്പൊ എന്താ വെച്ചാൽ, ഈ നമുക്ക് എവിടെയാണെങ്കിലും ഓൺലൈനിലൊക്കെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. സംഗീതത്തോട് ഇത്രയധികം പാഷനുള്ള ഒരാളെന്നുള്ളതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇപ്പൊ പഠിത്തത്തിന്റെ കൂടുതൽ സമയം കിട്ടില്ല. അപ്പോ കർണാടക സംഗീതം പഠിച്ചിട്ട് ഏതൊരു ലെവലിൽ വരെ എത്തി? ഒരു കച്ചേരിയൊക്കെ ചെയ്യാവുന്ന ലെവലിൽ വരെ എത്തിയോ?
1: ഞാൻ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് കോവിഡ് വന്നത്. ഞാൻ ഫോർത്ത് ഗ്രേഡ് തൊട്ടാണ് ലേഖകശീല പഠിക്കാൻ തുടങ്ങിയത്.
0: ഓക്കെ.
1: പിന്നെ ഞാൻ അവിടെ തന്നെ ലൈറ്റ് മ്യൂസിക് ഒക്കെ ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 9 അവസാനമായപ്പോഴാണ് കോവിഡ് വരുന്നത്. പിന്നെ അത് ഓൺലൈൻ ആയി. പിന്നെ ടീച്ചർ ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെ പഠിപ്പിക്കുന്നത് നിർത്തി, ഓൺലൈൻ ശരിയാവില്ല എന്ന്
0: പറഞ്ഞിട്ട്.
1: പിന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക്കും ഫിലിം മ്യൂസിക്കും മാത്രമായി.
0: വീട്ടില് സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ശരി, ആദ്യത്തെ ആളാണ്. അപ്പൊ സംഗീതത്തിൽ പാരമ്പര്യം എന്ന് പറയാനില്ല.
1: അപ്പൊ
0: നമ്മളായിട്ടാണ് ഒരു പാരമ്പര്യം തുടങ്ങുന്നത് അല്ലേ? അപ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടെന്ന നിലയ്ക്ക് ഏതൊരു പാട്ടാണെന്ന് പാടുക ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടൂ.
1: ഹിന്ദോളം എന്ന രാഗം ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ ഓക്കെ. ഹിന്ദോളം നല്ല രാഗമാണ്. ഹിന്ദോളത്തിന് ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പറയുന്ന പേര് മാൽക്കോൻസ് ആണ്, ഈക്വലന്റ് രാഗം. അതായത് കർണാടകയിലെ ഹിന്ദോള രാഗത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി രാഗമാണ് മാൽക്കോൻസ്. രണ്ടും സിമിലർ തന്നെയാണ്, നല്ല നല്ലൊരു രാഗമാണ്. ഒന്ന് കേൾക്കാം നമുക്ക്.
1: ഞാൻ ചിത്രശിക്ക് പാടിയ രാജഹംസനെന്ന് പറഞ്ഞ.
0: ഓക്കെ ഓക്കെ.

0: ഹിന്ദോ ഈ ഹിന്ദോളം രാഗത്തിൽ ധാരാളം സിനിമാ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ധാരാളം പാട്ടുകൾ ഈ ഹിന്ദോള രാഗത്തിൽ കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമാ പാട്ടുകളെ കുറിച്ച് ചോദിക്കട്ടെ, ഈ പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളാണോ പ്രിയം?
1: അതിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു 12 വയസ്സ് വരെ പുതിയ പാട്ടിന്റെ ഒരു ആരാധിക തന്നെയായിരുന്നു. പിന്നെ വീട്ടിലെ എപ്പോഴും അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ തമിഴ്നാട്, അപ്പം അച്ഛൻ തമിഴ് പാട്ട് ഒരുപാട് കേൾക്കുന്ന ആളും അമ്മ മലയാളം പാട്ട് ഒരുപാട് കേൾക്കുന്ന ആളായതുകൊണ്ട് ആ ഡൈവേഴ്സിറ്റി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പം തൊട്ട്.
0: അപ്പോ
1: ഇവര് വീട്ടിൽ വെക്കുന്ന പാട്ടൊക്കെ പഴയ പാട്ടുകൾ, അപ്പൊ അതിനോടൊരു ആവേശം നല്ല അയ്യോ എന്ത് പാട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു 13 ഇയേഴ്സ് 14 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ പഴയ പാട്ടിലോട്ട് ചൈവ് തുടങ്ങിയിരുന്നു. ചോദിച്ചാണെങ്കിൽ ഡെഫിനറ്റ്ലി പഴയ പാട്ടാ താല്പര്യം.
0: അതെ അതെ, അതായത് ഇന്നും ഒരു ജീവസുറ്റ പാട്ടുകൾ അല്ലെങ്കിൽ നല്ല ഭാവമുള്ള പാട്ടുകൾ, അതുപോലെ പണ്ടൊരു ഈ ലിറിക്സ് എഴുതിയ ശേഷം ട്യൂൺ ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്.
1: അപ്പോൾ
0: അതെ, അതുകൊണ്ട് തന്നെ ആ പാട്ടിന് അത്രത്തോളം ഭാവം കൊടുക്കാൻ അന്നത്തെ കമ്പോസേഴ്സിന് കഴിഞ്ഞിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ സിനിമാ ഗാനമല്ലാതെ മറ്റെന്ത് മേഖലയുള്ള സംഗീതമാണ് കേൾക്കാറ്?
1: ഞാന് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒരുപാട് കേൾക്കാറുണ്ട്. കൃതികളുടെ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള കോമ്പോസിഷൻ ഒരുപാട് കേൾക്കാറുണ്ട്.
0: ഏത് ഇൻസ്ട്രുമെന്റ് ആണ് കൂടുതൽ കേൾക്കാറ്?
1: എനിക്ക് വയലിൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ആരുടെ വയലിനാണ് കേൾക്കാറ്?
1: ഞാൻ ടി എൻ കൃഷ്ണൻ സാറിന്റെ ഇപ്പൊ ഇന്ന് വരെ ഞാൻ രഘുവംശ സുധ കേട്ടിരുന്നു.
0: ഓക്കേ, ടി എൻ കൃഷ്ണൻ സാർ. പിന്നെ ലാൽഗുഡി
1: കേൾക്കാറുണ്ട്. പിന്നെ
0: ലാൽഗുഡി
1: പിന്നെ എനിക്ക് സ്പെസിഫിക് ആയിട്ട് റീസെന്റ് മരിച്ചുപോയ ബാലഭാസ്കർ വീതി ഗൗളയുടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ അതും ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രാഗമാണ്. അപ്പൊ ഒരുപാട്
0: കേൾക്കാറുണ്ട്. ഏത് കൃതിയാണ് ഉദ്ദേശിച്ചത്? കേട്ടിട്ടുള്ളത്?
1: അല്ലല്ല, അവര് രാഗം വായിക്കും.
0: രാഗം വായിക്കുന്നത്. ഓക്കെ ഓക്കെ. എം എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പ്രശസ്തനായ വയലിനിസ്റ്റിന്റെ കേട്ടിട്ടുണ്ടോ?
1: ആരാണ്
0: എം എസ് ഗോപാലകൃഷ്ണൻ?
1: പേര് കേട്ടിട്ടുണ്ട്.
0: ആ, നമ്മുടെ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. എം എസ് ജി എന്നുള്ള 3 അക്ഷര പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് പറഞ്ഞു അല്ലേ? അവിടെ ഈ സംഗീതവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷറിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വെസ്റ്റേൺ മ്യൂസിക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നത് ക്രൈസ്റ്റിലാണ്. അപ്പൊ അവിടെ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന തന്നെ എന്റെ ബാച്ച് വന്നിട്ടാ. അവർക്ക് അതുവരെ ഇന്ത്യൻ മ്യൂസിഷ്യൻസ് കുറവുമായിരുന്നു ആൾക്കാർ. പിന്നെ ക്വയർ മ്യൂസിക്കിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കോളേജിന്റെ ഒരു മ്യൂസിക്കിൽ. അപ്പം അതിന് എനിക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പറയാതിരിക്കുന്ന ഒരുപാട് കോൺസേർട്സ്, ഇപ്പം അകം എന്ന് പറയുന്ന ബാൻഡ് ആയാലും അല്ലെങ്കിൽ ഏത് കുറെ
0: ഹരീഷിന്റെ
1: അതെ ഹരിന്റെ അവരുടെ കോൺസേർട്സ് ആയാലും ഒരുപാട് ബാംഗ്ലൂർ നടക്കാറുണ്ട്. കൊച്ചിയിലധികം അവർ വരാറില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ രീതിയില് പ്രോഗ്രസീവ് റോക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും അവര് കാരണം. കർണാട്ടിക് കൃതീസ് വേറെ നമ്മുടെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിൽ മാസ്ക് ചെയ്തിട്ടാണല്ലോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പം അത് കേൾക്കാനൊക്കെ എക്സ്പോഷർ കിട്ടിയതും, അല്ലെങ്കിൽ ഇപ്പം പൊതുവെ നമുക്ക് പാട്ട് പാടാൻ സ്റ്റേജസ് കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂർ തന്നെയാണ്. കൊച്ചിയിൽ ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ, ഞാൻ തന്നെ 18 ഇയേഴ്സ് ആയപ്പോഴത്തെ ഞാൻ ഇവിടേക്ക് വന്നല്ലോ. അപ്പൊ അതുവരെ ഞാൻ കോമ്പറ്റീഷൻസും നാട്ടിലെ കോമ്പറ്റീഷൻസും കലോത്സവത്തിനൊക്കെ ആയിരുന്നു പൊതുവെ ഫോക്കസ് ഉണ്ടായിരുന്നത്.
0: അവിടെ മലയാളികൾ ധാരാളം ഉണ്ടല്ലോ അല്ലേ? കൂടെ കുട്ടികൾ
1: എന്താ
0: മലയാളി കുട്ടികൾ ധാരാളം ഉണ്ടല്ലോ അല്ലേ?
1: ഇവിടെ മലയാളികൾ മാത്രമേ ഉള്ളൂ, ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ വേറെ.
0: ശരി ശരി. അപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് ധാരാളം അല്ലേ?
1: വർഷത്തിൽ ഒരിക്കല് ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ ബാൻഡ് വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അകം വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ഓറില്, അങ്ങനെ വരാറുണ്ട് അത്യാവശ്യം.
0: അപ്പൊ ഈ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും രണ്ടും കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതും ആളെന്ന നിലയ്ക്ക് ഒരു പുതിയ പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക?
1: പുതിയ പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇപ്പൊ വളരെ അടുത്ത് ഞാൻ കേട്ട

0: ഓക്കേ, വീട്ടിലാരൊക്കെയുണ്ട്?
1: എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ ചേച്ചിയുടെ നിൽക്കുന്ന അമ്മ അച്ഛൻ ചേച്ചി ഞാൻ നാലുപേരാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഈ സംഗീതത്തിന് വലിയ പ്രോത്സാഹനമൊക്കെ ലഭിക്കാറുണ്ട്?
1: ഒരുപാട്. ഐ തിങ്ക് അമ്മ കാരണമാണ് ഞാൻ ഇത്രയെങ്കിലും എന്താ പറയാ, എനിക്ക് ഒരു വയസ്സ് വരെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫോക്കസ് ചെയ്ത് പോവാൻ. പാഷൻ കണ്ടുപിടിക്കാൻ കാരണം അമ്മ തന്നെയാണ്. അമ്മ അത്രയും പുഷ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്.
0: സംഗീതത്തിന്റെ മറ്റ് ശാഖകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്കറിയാം ലളിത സംഗീത ശാഖയുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീത ശാഖയുണ്ട്, ഗസൽസ് ഉണ്ട്, നമ്മുടെ നാട്ടിലാണെങ്കിൽ കഥകളി പദം, അങ്ങനെ പല പല ജോണറിലുള്ള മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോ ഈ ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ടോ?
1: ഗസൽസ് കേട്ടിട്ടുണ്ട്.
0: കാരണം ഇത്ര അധികം സംഗീതം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മറ്റ് സംഗീതവും കൂടെ കേൾക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സംഗീത നമ്മളിലുള്ള സംഗീതം വളരണമെങ്കിൽ കേൾവിയാണ് ഏറ്റവും വലിയ ഏറ്റവും സഹായകമാവുക നമുക്ക്.
1: അപ്പം
0: അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗസൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് ഗസലിന്. അപ്പോൾ ഈ ഗസല് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആഴ്ന്ന് ഇറങ്ങും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സംഗീതം കൂടെ കേൾക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സംഗീതം തുടർന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, കാരണം സംഗീതത്തിൻ്റെ ഒരു വാസന എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണല്ലോ. സംഗീതജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ സംഗീതജ്ഞാനം എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വരജ്ഞാനം, ശ്രുതിജ്ഞാനം, ലയജ്ഞാനം, രാഗജ്ഞാനം, ഇതൊന്നും ഉള്ളത് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ജന്മനാ നമുക്കൊരു ജന്മവാസന ഉണ്ടെങ്കിൽ, ഇൻബോൺ ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായമാണ് തുടർന്നും സംഗീതം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഇങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചില്ല, കർണാടക സംഗീതം ഞാൻ ഇപ്പോൾ കേൾക്കാറില്ല എന്ന് പറഞ്ഞു, എന്താ കാരണം പ്രത്യേകിച്ച്?
1: കർണാടക കേൾക്കാറുണ്ട്. ഞാൻ ആക്ച്വലി പഠിച്ചതിന്റെ ബ്രേക്ക് വന്നതാണ്. കേൾക്കാറുണ്ട്. അയ്യോ, എനിക്ക് ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോ അല്ലെങ്കിൽ പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പിന്നെ പാട്ട് വെച്ചിട്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട്.
0: കർണാടക സംഗീതത്തിൽ ആരുടെയാണ് കേൾക്കാറ്? മെയിൽ സിംഗേഴ്സ് ആണോ ഫീമെയിൽ സിംഗേഴ്സ് ആണോ?
1: ഞാൻ ഗായത്രിയുടെ ഭയങ്കര വലിയ ഫാനാണ്. എവിടെയെങ്കിലും പാടുമ്പോ പോയി കേൾക്കണം.
0: ഇപ്പൊ രാഗ സിസ്റ്റേഴ്സ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ്. ഈ വർഷത്തെ അവർക്ക് പത്മ അവാർഡ് കിട്ടി രഞ്ജിനി ഗായത്രി.
1: അവരുടെ ഒരുപാട് കേൾക്കാറില്ല. അവരുടെയാണ്.
0: അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.

0: അപ്പം ഏതായാലും വളരെ സന്തോഷം തൃശ്ശൂർ ആകാശവാണിയിലെ ശ്രോതാക്കളോട് സംവദിക്കാൻ വേണ്ടി എത്തിയതിൽ വളരെ സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷരകേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 215 രൂപ കൂടി 13,195 രൂപയ്ക്കും പവന് 1,720 രൂപ കൂടി 1,05,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
9: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
8: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
9: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
8: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
9: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
8: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഇ പി ജോസഫ് ചെവ്വൂർ. പദം കറുപ്പ്. ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനമഞ്ജരിയിൽ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: G match, Belgium defeated New Zealand 5-1 to finish at the top of the group. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അയ്യപ്പൻ പാട്ട് എ ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്.

0: എ ഹരിദാസും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വനിതാ വേദി. വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും മഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് സംസാരിക്കുന്നു. കൂടെ YS പൗർണമി. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്

0: വനിതാ വേദിയിൽ. ഇനി പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. എംഎസ്എംഇ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൗത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശനവേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എംഎസ്എംഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ എംഎസ്എംഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എംഎസ്എംഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളി

0: മരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിനയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ്പ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കില്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല്ല സെയ്ദ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.
1: നിറങ്ങൾ മാഞ്ഞുപോയ ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉടുക്കുന്ന വസ്ത്രത്തിനോ അണിയുന്ന ആഭരണത്തിനോ ചെടികൾക്ക് പൂക്കൾക്ക് സർവചരാചരങ്ങൾക്കും എന്തിന് ആഹാരത്തിന് പോലും നിറമില്ലാത്ത ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത വരുമ്പോൾ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങളുടെയോ അന്ധത ഉണ്ടാകാം. ഉദാഹരണത്തിന് ചുവപ്പ് പച്ച വർണ്ണാന്ധത, നീല പച്ച വർണ്ണാന്ധത, പച്ച മഞ്ഞ വർണ്ണാന്ധത. ഇതിൽ ചുവപ്പ് പച്ച വർണ്ണാന്ധതയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജോൺ ഡാൾട്ടൺ എന്ന രസതന്ത്രജ്ഞനാണ് ആദ്യമായി ഈ അസുഖത്തെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കിയത്. 1798 വർണ്ണങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള അസാധാരണമായ വസ്തുതകൾ എന്ന ഈ പഠനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തന്റെ തന്നെ വർണ്ണാന്ധതയെക്കുറിച്ച് മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ പ്രേരണയായത്. ഈ അസുഖത്തെ ഡാൾട്ടിനിസം എന്നും അതുകൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. വർണ്ണാന്ധത എന്നത് ഒരു അസുഖം എന്നല്ലാതെ ഒരു വൈകല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരം കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കിരണങ്ങൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ അഥവാ വേവ് ലെങ്തിലാണ് ഉള്ളത്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കുള്ള തരംഗ ദൈർഘ്യമുള്ള രശ്മികളുടെ കൂട്ടത്തെയാണ് കാഴ്ചയുടെ വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പരിധിയിൽപ്പെടുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമേ മനുഷ്യന് കാണാൻ കഴിയൂ. നിറങ്ങളുടെ ലോകമുണ്ടാകാൻ കാരണം നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപടലമായ റെറ്റിനയിലെ കോൺ എന്ന പ്രത്യേക കോശങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. 3 തരം കോൺ കോശങ്ങളാണ് നേത്രപടലത്തിൽ ഉള്ളത്. 400 മുതൽ 500 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം സംഭവിക്കുന്ന നീല കോൺ കോശങ്ങളും 450 മുതൽ 630 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന പച്ച കോൺ കോശങ്ങളും 500 മുതൽ 700 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന ചുവന്ന കോൺ കോശങ്ങളുമാണ് ഇവ. കണ്ണിലേക്ക് പ്രതിഫലിച്ച് എത്തുന്ന കിരണങ്ങളുടെ തരംഗ ദൈർഘ്യങ്ങൾക്ക് അനുസരിച്ച് മുൻപറഞ്ഞ കോൺ കോശങ്ങൾ വ്യത്യസ്ത അളവിൽ ഉത്തേജിക്കപ്പെടുകയും കാഴ്ചയുടെ നാഡികളിലൂടെ ഈ സിഗ്നലുകൾ തലച്ചോറിലെ ഉന്നത കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രാഥമിക നിറങ്ങളുടെ മിക്സിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് നിറം കാണുവാനും പ്രാഥമിക നിറങ്ങളുടെ ചുവപ്പ്, നീല, പച്ച എന്നിവ വിവിധ അളവിൽ സംയോജിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. നവജാത ശിശുവിന് 5 മാസമാകുന്നതോടുകൂടി വിവിധ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലെ പല നിറങ്ങളിലും കുഞ്ഞുങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച മണ്ഡലത്തിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് വർണ്ണാന്ധതയുടെ കാരണങ്ങൾ? മിക്കവരിലും വർണ്ണാന്ധത ജനിതകപരമായ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആർജിതമായും വർണ്ണാന്ധത കണ്ടുവരാറുണ്ട്. കാഴ്ച ഞരമ്പിനോ അഥവാ മാക്കുല അഥവാ പീത ബിന്ദുവിലോ കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ആർജിത വർണ്ണാന്ധത ഉണ്ടാകുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രമേഹം, ഗ്ലോക്കോമ, മദ്യപാനം, ചില മരുന്നുകളുടെ ദീർഘനാളായുള്ള ഉപയോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും നേത്രഗോളത്തിനുള്ളിലെ ലെൻസിലെ ചില മാറ്റങ്ങൾ കൊണ്ടും ചിലരിൽ വർണ്ണാന്ധത ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുക. ലോകത്ത് പുരുഷന്മാരിൽ 5 മുതൽ 8% പേരെയും സ്ത്രീകളിൽ 0.5 മുതൽ 1% പേരെയും ബാധിക്കുന്ന രോഗമാണ്

0: വർണ്ണാന്തത. എന്തുകൊണ്ടാണ് വർണ്ണാന്തത പുരുഷന്മാരെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. കളർ ബ്ലൈൻഡ്നസ് ഒരു എക്സ്ലിങ് റിസസീവ് ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം ഒരു പുരുഷന് സെക്സ് ക്രോമസോം എക്സ് വൈ ആണെന്നും ഒരു സ്ത്രീക്ക് എക്സ് എക്സ് ആണെന്നും. ഈ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിനുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് വർണ്ണാന്തത ഉണ്ടാകുന്നത്. പുരുഷന്മാരിലുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനം സംഭവിക്കുമ്പോൾ വർണ്ണാന്തത ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകളിൽ രണ്ട് എക്സ് ക്രോമസോം ഉള്ളതിനാൽ ഒന്നിന് വ്യതിയാനം സംഭവിച്ചാലും അസുഖം ബാധിക്കാറില്ല. പക്ഷേ അവർ കാരിയറായി അടുത്ത തലമുറയിലേക്ക് ഈ രോഗം കൈമാറ്റം ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് കളർ ബ്ലൈൻഡ്നസ് വരണമെങ്കിൽ അവരുടെ രണ്ട് എക്സ് ക്രോമസോമിലും വ്യതിയാനം സംഭവിക്കണം. അതായത് അച്ഛൻ രോഗമുള്ള ആളും അമ്മ കാരിയറും ആയിരിക്കണം. അപ്പോൾ ഒരു പുരുഷന് വർണ്ണാന്തത പാരമ്പര്യമായി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, ഒരിക്കലും അച്ഛനിൽ നിന്നല്ല. ഇനി വർണ്ണാന്തത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. വർണ്ണാന്തത പരിശോധിക്കാനായി നേത്രവിഭാഗം ഒപിയിലും മറ്റും ഒരു ബുക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൽ പല നിറത്തിലുള്ള പേജുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പറുകൾ വർണ്ണാന്തത ഉള്ളവർക്ക് തീവ്രതയനുസരിച്ച് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇഷിഹാരാസ് ചാർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഇഷിഹാര പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന നിരവധി നിറത്തിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇവയിൽ ഓരോന്നിനും നിറത്തിലും വലിപ്പത്തിലും ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്ന പൊട്ടുകൾ അടങ്ങിയ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിനുള്ളിൽ സാധാരണ വർണ്ണദർശനമുള്ളവർക്ക് വ്യക്തമായി കാണാവുന്നതും വൈകല്യമുള്ളവർക്ക് അദൃശ്യമായതോ കാണാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സംഖ്യയോ രൂപമോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 38 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വഴി സ്കൂൾ ടീച്ചർമാർക്ക് വർണ്ണാന്തത കണ്ടുപിടിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ വർണ്ണ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കുവാനും അധ്യാപകർക്ക് കഴിയും. മറ്റു പല പരിശോധനകൾ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത ഇനി എങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാം. അധികം പേരിലും മൈൽഡ് അഥവാ ലഘുവായ പ്രശ്നമാണ് ഉള്ളത്. പരിശോധന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അറിയുകയുള്ളൂ. അത് അവരുടെ സാധാരണ ജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടും ഉണ്ടാകില്ല. മോഡറേറ്റ് അഥവാ അല്പം കൂടിയ തരം ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളറോ ഷാഡോയോ ആണ് കാണുന്നത് എങ്കിലും സാധാരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. പ്രതിവിധി ഇല്ലെങ്കിലും വിവിധ അനുരൂപപ്പെടുത്തലുകൾ അഥവാ അഡാപ്ഷൻ ടെക്നിക് ഈ രോഗികൾക്ക് സഹായകമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ പോലുള്ള കാര്യങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച മുതലായ ലൈറ്റുകൾക്ക് ഒരു ക്രമമുണ്ട്. അവയുടെ സ്ഥാനം വെച്ച് സിഗ്നൽ പാലിക്കാൻ ഇവർക്ക് കഴിയും. കൂടാതെ മറ്റ് ദൈനംദിന പ്രവൃത്തികളെയും അനുരൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കും. മുൻകാലത്ത് ഇത്തരം വ്യക്തികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 24/7/2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ ലഘുവായതോ അല്പം കൂടിയതോ ആയ വർണ്ണാന്തതയുള്ള വ്യക്തികൾക്ക് ലൈസൻസ് ലഭിക്കും. പൂർണ്ണമായും വർണ്ണാന്തത ഉള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വർണ്ണാന്തതയുടെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് മൂലം നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയായിട്ടുണ്ട്. 1875 സ്വീഡനിൽ ഒരു തീവണ്ടി അപകടത്തിന് തന്നെ ഇടയായി. എഞ്ചിൻ ഡ്രൈവർ കളർ ബ്ലൈൻഡ് ആയിരുന്നതാണ് അപകട കാരണമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിറങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർക്ക് ഈ രോഗം ബുദ്ധിമുട്ടുകൾ തന്നെ വരുത്തിവെക്കുന്നു. പെയിന്റിംഗ്, ഡിസൈനിങ്, പ്രിന്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നിറങ്ങൾക്ക് മർമ്മ പ്രാധാന്യമുണ്ട്. വർണ്ണാന്തതയ്ക്ക് ചികിത്സ ലഭ്യമല്ല. എന്നാൽ വർണ്ണാന്തത തിരിച്ചറിയുന്ന ഒരാൾക്ക് മുൻകരുതൽ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത്തരക്കാരെ സഹായിക്കുവാനായി ചിലതരം പ്രത്യേക ലെൻസുകളും മൊബൈൽ ആപ്പുകളും വിപണിയിൽ ലഭ്യമാണ്.
1: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്തതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യ അതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News

0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് എം എസ് എം ഇ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: It represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
0: രാജ്യത്തെ എം എസ് എം ഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന എം എസ് എം ഇ ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര എം എസ് എം ഇ മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ എം എസ് എം ഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 27 എം എസ് എം ഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എം എസ് എം ഇ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജ്

0: രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ഗാനമഞ്ജരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിറങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? നിറങ്ങൾ പകരുന്ന സൗന്ദര്യവും സങ്കല്പങ്ങളും അർത്ഥങ്ങളും വികാരങ്ങളും വർണ്ണനകൾക്ക് അതീതമാണ്. ആഴവും രഹസ്യവും ശക്തിയും സൗന്ദര്യവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷ നിറമാണ് കറുപ്പ്. ഇരുളിന്റെ നിറമായി കറുപ്പിനെ കണക്കാക്കാറുണ്ടെങ്കിലും അത് പ്രതീക്ഷകളെ വിഴുങ്ങുന്ന ഒന്നല്ല. പുതിയൊരു പ്രഭാതത്തിന് വഴിയൊരുക്കുന്ന രാത്രിയുടെ പുതപ്പ് കറുപ്പല്ലേ? കറുത്ത മണ്ണിൽ നിന്നല്ലേ പച്ചപ്പ് തഴച്ചു വളരുന്നത്? കറുത്ത മേഘങ്ങളിൽ നിന്നല്ലേ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നത്? അതെ, ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും വെല്ലുവിളികൾക്കും ശേഷമാണ് വിജയത്തിന്റെ പ്രകാശം ഉദിച്ചുയരുന്നത്. അതിനാൽ കറുപ്പ് കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ കറുപ്പ് എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഇ.പി. ജോസഫ് ചെവ്വൂർ. കറുപ്പ് എന്ന പദം നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ സൂചനയായും ഉപയോഗിക്കാറുണ്ടല്ലോ. ഇന്നലെ June 26 ലഹരിവിരുദ്ധ ദിനമായി നമ്മൾ ആചരിച്ചു. ഈ പശ്ചാത്തലത്തിൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ആദ്യ ഗാനം ഇതാ. അന്ന എന്ന ചിത്രത്തിൽ കെ.ജെ. യേശുദാസ് പാടിയത്. ഗാനരചന വയലാരാമവർമ്മ, സംഗീതം ജി. ദേവരാജൻ. ഗാനമിതാ.

0: ഹലോ, ഇത്
1: ഹലോ,
0: ഇത് ഇ പി ജോസഫിന്റെ നമ്പറാണോ?
1: ജോസഫാണ്, ആരാ സംസാരിക്കുന്നത്?
0: നമസ്കാരം, ഇത് തൃശൂർ ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയിൽ നിന്നാണ്. കറുപ്പ് എന്ന് പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: വീട്ടിലാരൊക്കെയുണ്ട്?

0: നമസ്കാരം, ഇത് തൃശൂർ ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയിൽ നിന്നാണ്. കറുപ്പ് എന്ന് പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെനിക്ക് രണ്ട് മക്കളാണ്. അവര് മൂത്തത് പെൺകുട്ടിയാണ്, ആള് ടീച്ചറാ.
0: ടീച്ചറാണ്. എന്താ പേര്?
1: മാമൂത്ത മകള് പേര് ഫെമി.
0: ഫെമി, ഓക്കെ.
1: രണ്ടാമത്തെ മകള് പെൺകുട്ടി തന്നെ സൗമി എന്ന് പറയും.
0: സൗമി, ഓക്കെ.
1: അവള് ഡോക്ടറാണ്, അവള് കുവൈറ്റിലാ.
0: കുവൈറ്റ് പുറത്താണല്ലേ? ഓക്കെ. എന്ത് ചെയ്യുന്നു താങ്കൾ? എന്ത് ചെയ്യുന്നു?
1: ഞാന് ഒരു സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു.
0: പന്ത്രണ്ട് കൊല്ലേ. അപ്പൊ ഒരു മാഷാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ ജീവിതം ഒക്കെ?
1: നല്ല ജീവിതമായിരുന്നു, ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു പഠിപ്പിക്കല്.
0: ആണല്ലേ?
1: അപ്പൊ അതുകൊണ്ടാണ് അതിന് പോയത്.
0: പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്?
1: യു പിയിലെ പഠിപ്പിച്ച. ഹൈസ്കൂളിൽ പോകേണ്ട കാര്യം പറഞ്ഞപ്പോ എനിക്ക് മായന്നൂര് പോകേണ്ടത്. അപ്പൊ ഇവിടുന്ന് 7 മണിക്ക് പോയാലേ രാത്രി 7 മണിക്ക് എത്തുള്ളൂ. അന്ന് അങ്ങനെയായിരുന്നു ബസ് സൗകര്യം.
0: യാത്ര ചെയ്യാനുള്ള ഒരു അസൗകര്യം ഉണ്ടായിരുന്നു അല്ലേ?
1: അപ്പൊ എനിക്കൊരു ഫർണിച്ചറിന്റെ ഒരു ഷോറൂം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പിന്നെ ദൂരെ പോയില്ല.
0: പോയില്ല. അപ്പൊ യു പി അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത് അല്ലേ? എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ?
1: വളരെയധികം മെമ്മറീസ് ഉണ്ട് എന്ന് പറഞ്ഞാല് വളരെയധികം പോറായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഉയർത്തി കൊണ്ടുവരാ എന്ന എന്റെ ലക്ഷ്യമായിരുന്നു. പിന്നെ മോറൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ഞാൻ. പിന്നെ ഇതാണ് എന്റെ അനുഭവം എന്താണല്ലേ, രണ്ട് ഇരട്ട കുട്ടികളുണ്ടായിരുന്നു ഒരു ക്ലാസ്സില്. അവരെല്ലാ വിഷയത്തിലും 1.5 മാർക്ക്, 1 മാർക്ക്, 2 മാർക്ക്, എല്ലാ വിഷയത്തിലും. അപ്പൊ എന്റെ ആശയം എന്താണെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കും, പിന്നെ തല്ലിക്കൊടുക്കും, പിന്നെ സ്നേഹത്തോടെ കൂട്ടുകയാണ്. അങ്ങനെ അവർ രണ്ടാളിനെ സ്നേഹത്തിന് കൂട്ടിയിട്ട് അവര് ചേട്ടന് അനിയനും 21 മാർക്കും 19 മാർക്കും ഹിന്ദിയിൽ മാത്രം.
0: അധ്യാപക ജീവിതത്തിൽ അതൊരു വലിയ നേട്ടം തന്നെയാണല്ലേ? നമുക്കും സന്തോഷം. കാരണം അധ്യാപകരുടെ ആ ഒരു പ്രയത്നം വലുത് തന്നെയാണ്. കുട്ടികൾക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രല്ല, ഈ പറയുന്ന മോറൽ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. എല്ലാതും അല്ലേ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു വിഭാഗം തന്നെയാണ് നല്ല അധ്യാപകർ എന്ന് പറയുന്നത് അല്ലേ?
1: അപ്പൊ
0: അങ്ങനെ അങ്ങനെയുള്ള ഒരു മാഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞതും ഭാഗ്യമായിട്ട് കാണുന്നു.
1: പിന്നെ പലരും ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്, ISRO വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലരും ഉയർന്ന ഉദ്യോഗസ്ഥരും വർക്ക് ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചവരെ.
0: അവരിപ്പോഴും അന്വേഷിച്ച് വരാറൊക്കെ ഉണ്ടോ മാഷിനെ അന്വേഷിച്ച്?
1: എവിടെ കണ്ടാലും അവർ ഓടിയെത്തും.
0: ഓക്കെ, സന്തോഷം. ഇനി നമ്മുടെ ആകാശവാണി ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ആകാശവാണി കേൾക്കാനും സമയം കിട്ടാറുണ്ടോ?
1: ഞാൻ രാവിലെ തന്നെ എല്ലാ ഒരുവിധം 7 മണി വരെ ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കും ഞാൻ. ഭക്തിഗാനങ്ങളും സുഭാഷിതവും പിന്നെ പ്രാദേശിക വാർത്തകൾ, അങ്ങനെ എല്ലാം ഞാൻ 7 മണി വരെ ഒരുവിധം എല്ലാം കേൾക്കും. പിന്നെ രാത്രിയാണ് ചലച്ചിത്രഗാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പിന്നെ നാടകം.
0: നാടകം, ഓക്കെ. അപ്പൊ നമ്മുടെ നാടകോത്സവമൊക്കെ എല്ലാ നാടകങ്ങളും കേൾക്കാൻ സാധിച്ചിരുന്നോ?
1: ഓ, ഞാന് ഇവിടെ നമ്മുടെ തൃശ്ശൂര് കുറച്ചു കാലം ഞാൻ പഠിക്കാൻ പോയിരുന്നു, പിന്നെ സമയക്കുറവുകൊണ്ട് നിർത്തിയതാണ്. ഞാൻ നാടകവും അഭിനയും സംവിധാനം ഒക്കെ പഠിക്കാൻ കുറച്ചു കാലം പോയി. അതായത് അവിടെ അങ്ങനെയാണെങ്കിൽ 5 ആഴ്ച മുടങ്ങിയാൽ പിന്നെ അവര് പറ്റില്ലാന്ന് പറഞ്ഞു.
0: സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിരുന്നു.
1: അതെ അതെ, അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാ പരിപാടികൾക്കും വീട് മാറ്റാ, കല്യാണങ്ങൾക്കാ പോവാണ്ട് പറ്റില്ല, അങ്ങനെ ഒരാളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മുടങ്ങായപ്പോ ഞാൻ പിന്നെ നിർത്തി.
0: പാട്ടൊക്കെ പാടാറുണ്ടോ?
1: ഞാൻ പാട്ട് കൊച്ചിലെ 5ാം ക്ലാസ് തൊട്ട് പാട്ട് പാടി തുടങ്ങിയതാണ്.
0: ആണല്ലേ? അപ്പൊ ഒരു പാട്ട് കേൾക്കാം അല്ലേ?
1: പള്ളിയിലെ കൊയറിലുണ്ടായിരുന്നു.
0: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേൾക്കാന്ന് എനിക്ക് തോന്നുന്നു. ശ്രോതാക്കളും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. 5ാം ക്ലാസ് മുതലേ പാടുന്ന ഒരാളെന്ന് പറയുമ്പോ അല്ലേ, നമ്മൾക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു പാട്ട് കേൾക്കാം.
1: കാലം കുറേ പാടിയിട്ട്
0: അതൊന്നും സാരമില്ല.
1: കറുത്ത പെണ്ണെ കരിങ്കുഴലി, നിനക്കൊരു തന്നെ കിഴക്കുതിച്ചു, പൊന്നു തരാം ഉടവ തരാം, ഒരുങ്ങു പെണ്ണേ നീ ഒരുങ്ങു പെണ്ണേ.

0: لينا كردا كده كرسي ونو ترام ودو ترام ورمو بني ورمو بني മനം നിറഞ്ഞ മഴക്കാരെ കോരി കെട്ടി പെയ്യരുതേ, മനസ്സിൽ നിറഞ്ഞ നൊമ്പരമേ വിങ്ങി പൊട്ടി കരയരുതേ. കറുത്ത പെണ്ണെ കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുടിച്ചു ഒന്നു തരാം ഉടവ തരാം
1: അസലായിട്ട് പാടേട്ടോ. പ്രായത്തിന്റേതായ യാതൊരു പരിമിതികളും ഉണ്ടായിരുന്നില്ല. അപ്പൊ നന്നായിട്ട് പാടി. അപ്പൊ നമ്മളെന്തായാലും ഈ കറുപ്പ് എന്നുള്ള പദമുള്ള പാട്ടുകൾ തന്നെയാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നതും ആദ്യം കേട്ട പാട്ടും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദം തിരഞ്ഞെടുക്കാനുള്ള കാരണം?
2: കാരണേ ഈ വെളുത്തോരൊക്കെ കുറച്ച് അഹങ്കാരികളാണ് വെളുത്തോന്നറുള്ളവര്. അപ്പോ കറുപ്പിനഴക് വന്ന പിന്നെ കറുപ്പിന് ഡിമാൻഡായി. അപ്പോ അവർക്ക് വേണ്ടിട്ട് കറുത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് എഴുതാന്ന് വിചാരിച്ചാലുണ്ടായത്
1: അല്ലേ. അപ്പൊ നമുക്കുള്ള കറുത്ത എന്ന പദം വരുന്ന ഒരുപിടി ഗാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം അല്ലേ.
2: ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് കുറച്ച് പാട്ടുകളുടെ ഇതുകളെ തുടക്കം.
1: നമുക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്, അതിൽ ഗാനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ഗാനങ്ങൾ ഒന്നൊന്നായിട്ട് ആസ്വദിച്ച് തുടങ്ങാം. മാഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ഇനിയും ആകാശവാണി തുടർന്നും കേൾക്കുക, പരിപാടികളിൽ പങ്കെടുക്കുക.
2: ഓക്കെ,
1: സന്തോഷം. അപ്പൊ നമുക്ക് പാട്ടുകൾ കേൾക്കാം.
2: ഓക്കെ,
1: നന്ദി.

ഞാവൽ പഴങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. മുലനയുടെ വരികൾ, സംഗീതം ശ്യാം. ഇനി സ്വപ്നക്കൂട് എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി മോഹൻ സിത്താര സംഗീതം പകർന്ന് രാജേഷ് വിജയ്, പ്രദീപ്, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്, എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

വയലാ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി സുശീലയും സംഘവും പാടിയ ഗാനം. ചിത്രം അശ്വമേധം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ:
3: വെള്ളി രാവിലെ 7:20
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം: തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
2: ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജികർ, കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടിയായ ഗാനമഞ്ജരിയിൽ ഇന്ന് കറുപ്പ് എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഇ പി ജോസഫ് ചെവ്വൂർ. പരിപാടി തുടരുന്നു. ഇനി അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശ്യാം.

ഭർത്താവ് എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസും എൽ ആർ ഈശ്വരിയും പാടിയ ഗാനം.

ചിത്രം ഈ പുഴയും കടന്ന്. രചന ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയത് ജോൺസൺ. ആലാപനം സുജാത മോഹൻ.

0: ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടിയായ ഗാനമഞ്ജരിയിൽ കറുപ്പ് എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഇ പി ജോസഫ് ചെവ്വൂർ. ഗാനമഞ്ജരിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. ഗാനമഞ്ജരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പി ഒ, പിൻകോഡ് 680631. ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.

0: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അനുജ കുമാർ വിത്ത് ദി മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to arrive in Seychelles in a short while on a 3-day state visit, describes Seychelles as a valued maritime neighbor and a key partner in India's Vision Mahasagar. US Secretary of State Marco Rubio says Trump administration

0: നിർണായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സുഡ്രികയിലോകും സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാക്രാന്ത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തൻ്റെ പൂർവകാല ചെയ്തികൾ അഞ്ചു വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാൻ എണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടി വരാനില്ലെന്നോ? അഴുക്കുമണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നും സുറ്റുകയിലോ
1: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രിഗയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു.

0: ഒരു ചായ കിട്ടുമോ?
1: ആ സാർ, ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.
0: ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നല്ലോ. എങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെ പോയി? ഒടുവിൽ ഞാനിവിടെ എത്തി.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് പുളഞ്ഞുകൊണ്ടൊഴുകും. ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. മുറികളിൽ വെള്ളം അടിച്ച് കയറും. അതിന് മുകളിലൂടെ എലികൾ നീന്തിപ്പോകും. ആറു മണിക്കൂറിനുള്ളിൽ നേരം പുലരും. ഇനിയും എന്തിന് കാത്തിരിക്കണം? ഉടനെ പുറത്തു പോകണം. നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം. ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ. 5 വയസ്സിൽ കൂടില്ല. നനഞ്ഞു കുതിർന്ന് വിറച്ച് വിറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ലല്ലോ. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായി മുറിയിൽ കിടത്താം.

ഏ, കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അത് ലജ്ജ. പ്രകോപനപരമായി എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അപിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി. ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം. വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ അഞ്ചാം വയസ്സിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. സ്വപ്നമായിരുന്നോ? അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നോ? ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർകോട്ട്. പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോണിയെ വലിച്ചെറിഞ്ഞ മൂന്ന് കൂടുതൽ കൈത്തോക്ക്. ഒരുണ്ട ബാക്കി.

0: ഏയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം?
1: ഒന്നുമില്ല, ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.
1: ആ, അറിയാം.
0: പിന്നെ
1: ഞാൻ വിദേശ യാത്രക്ക് പോവുക.
0: ഈ വഴിയോ? എവിടേക്ക്?
1: അമേരിക്കക്ക്.
0: നിങ്ങളെന്താ രസം വളമ്പുന്നു?
1: അല്ല, അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
0: കൊള്ളാമല്ലോ സഹോദര, ഇതേ ഡീസൻ്റ് ആയൊരു സ്ഥലമാണ്.
1: ഡീസൻ്റ്?

0: നോക്കോ, നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
1: പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കയ്ക്ക് പോവുകയാണെന്ന്.
0: അമേരിക്കയ്ക്ക് പോവുകയാണെന്നോ?
1: ആ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കയ്ക്ക് പോയെന്ന്.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെ ഇടൂ, താഴെ ഇടാൻ.
1: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്, ഒരു മടക്കം ഇനിയില്ല.
0: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ് ആത്മഹത്യ, ഇവിടെ അത് പറ്റില്ലെന്നേ, ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
1: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
0: ഏയ് ഏയ് ഏയ് ഏയ് ചെയ്യരുത്. ഏയ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ
4: എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി, ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം നാഗസുരാവലി രാഗത്തിൽ വർണ്ണം. ആദിതാളം സ്വന്തം കൃതി.

Mama,

0: രേവതി രാഗത്തിൽ ഭജരേ യദുനാഥം ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്രരുടെ കൃതി.
1: ഭജരേ

0: നിങ്ങളിതുവരെ കേട്ടത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ.
1: സ്വരസാഗരം സമാപിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
5: ശനി രാവിലെ 11:50
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: ആകാശവാണി തൃശൂർ. വനിതാ വേദി. എല്ലാ വനിതാ വേദി ശ്രോതാക്കൾക്കും മറ്റൊരു വനിതാ വേദിയിലേക്ക് സ്വാഗതം. June 23 ലോകം അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിക്കുകയുണ്ടായി. വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് അഡ്വക്കേറ്റും മഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ബീന ജോസഫ്, ഒപ്പം വൈ എസ് പൗർണമി. പ്രിയപ്പെട്ട വനിതാ വേദി ശ്രോതാക്കളെ, June 23 എല്ലാ വർഷവും അന്താരാഷ്ട്ര വിധവ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ പ്രമേയം ഇൻവിസിബിൾ വിമൻ, ഇൻവിസിബിൾ പ്രോബ്ലംസ് എന്നതാണ്. അദൃശ്യരായ സ്ത്രീകൾ

0: അദൃശ്യരായ പ്രശ്നങ്ങൾ. ആഗോളതലത്തിൽ വിധവകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഇത്തരക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും താങ്ങായി നിൽക്കാനും ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 23 അന്താരാഷ്ട്ര വിധവ ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള 258 മില്യൺ വിധവകളുടെ അദൃശ്യമായ, പിന്തുണയില്ലാത്ത, അളവുകളില്ലാത്ത യാതനകളെക്കുറിച്ച് ലോകത്തെ ഓർമ്മപ്പെടുത്താൻ ഉപകരിക്കുന്നു ഈ ദിനം. ഇന്ന് നമ്മോടൊപ്പം വനിതാവേദിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബീന ജോസഫാണ്. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒരേ സമയം പ്രവർത്തിക്കുന്ന മഞ്ചേരി മുനിസിപ്പൽ കോർപ്പറേഷനിലെ വൈസ് ചെയർപേഴ്സൺ കൂടിയായ അഡ്വക്കേറ്റ് ബീന ജോസഫിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഇപ്രാവശ്യത്തെ പ്രമേയം തന്നെ ഇൻവിസിബിൾ വുമൻ, ഇൻവിസിബിൾ പ്രോബ്ലംസ് എന്നതാണ്. പലപ്പോഴും ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹം അറിയുന്നില്ല, അറിഞ്ഞാൽ തന്നെ അറിഞ്ഞതായി നടിക്കുന്നില്ല. വിധവകൾക്കായി എന്തെങ്കിലും പ്രത്യേകിച്ച് നിയമങ്ങളോ നിയമപരിരക്ഷയോ ഒക്കെ ഉണ്ടോ?
1: യഥാർത്ഥത്തിൽ വിധവകൾക്കായിട്ടൊരു പ്രത്യേകിച്ച് നിയമപരിരക്ഷയുണ്ട് എന്ന് പറയാനില്ല. എന്നാൽ മറിച്ച് നമ്മളുടെ സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി സാമൂഹിക സുരക്ഷാ പെൻഷനുണ്ട്. ഒപ്പം തന്നെ സാമൂഹിക നീതി വനിതാ ശിശു വകുപ്പ് പദ്ധതികൾ, മംഗല്യ പദ്ധതി, അഭയകിരണം, പിന്നെ ശരണബാല്യം, അങ്ങനെ തുടങ്ങിയ പദ്ധതികൾ അവർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിലുണ്ട്. അതേപോലെ സ്വയം തൊഴിൽ ഉപജീവന മാർഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്വാശ്രയ പദ്ധതികൾ, അവർക്ക് കണ്ടെത്തുന്ന വായ്പ സബ്സിഡിയൊക്കെ നൽകുന്ന പദ്ധതികൾ, പിന്നെ കുടുംബശ്രീ മുഖാന്തരം ഒക്കെ ഉണ്ട്. കൂടാതെ തൊഴിൽ പരിശീലനങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ഇവരുടെ മക്കൾക്ക്, വിധവകൾക്കല്ല, വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ, ഫീസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പ് ഒക്കെ ലഭ്യമാണ്. ഇതിൽ നിയമപരമായ അവകാശം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു അവകാശ പിന്തുടർച്ചയാണ്. ഭർത്താവിന്റെ സ്വത്തിൽ നിയമപരമായ അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ഭർത്താവിന്റെ സ്വത്തിൽ ഉള്ളപ്പോഴും പലപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, അവർ വിവാഹ സമയത്ത് മിക്കവാറും ഭർത്താവിന്റെ ഒന്നും പേരിൽ സ്വത്തവകാശം ഉണ്ടാകാറില്ല. ഭർത്താവിന്റെ പിതാവിന്റെ പേരിലോ കാലശേഷമോ ഭർത്താവിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ, അതായത് മാതാപിതാക്കളുടെ പേരിൽ അവരുടെ പേരിലുള്ള സ്വത്ത് കാലശേഷം, അവരുടെ കാലശേഷം ഭർത്താവിന് കിട്ടേണ്ട അവകാശമാണ് ആ കുടുംബത്തിന് ലഭിക്കുന്നത്. പലപ്പോഴും ഭർത്താവ് മരിച്ച ശേഷം, ഓരോ മതത്തിലും അത് വ്യത്യസ്തമാണ്, അവരുടെ പിന്തുടർച്ച എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്.
0: അതേക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ?
1: അതിൽ വിശദീകരിക്കുമെന്ന് വെച്ചാൽ, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ പിതാവിന്റെ പേരിലാണ് സ്വത്ത് എങ്കിലും അവരുടെ മകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മകന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മകൻ എന്ത് അവകാശമുണ്ടോ ആ അവകാശം കൃത്യമായിട്ട് അവരുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും മാറും. ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും അവരുടെ സ്വത്ത്, അതായത് ഭർത്താവിന്റെ ഫാദർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കത് പൂർണ്ണമായും വേണമെങ്കിൽ വിൽപ്പത്രം എഴുതി വെക്കാനും സാധിക്കും. പക്ഷെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യത്യസ്തമാണ്. അവർക്ക് മൂന്നിലൊന്ന് മാത്രമേ അവർക്ക് വിൽപ്പത്രം എഴുതി വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഭർത്താവ് മരണപ്പെട്ട, മകൻ മരണപ്പെട്ട, അതായത് ഒരു പിതാവിന്റെ പേരിലാണ് സ്വത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ പേരിലാണ് സ്വത്ത് എങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യയ്ക്കോ, മരണപ്പെട്ട ഭർത്താവിന്റെ ഭാര്യയ്ക്ക്, അതായത് വിധവയ്ക്കോ, കുഞ്ഞുങ്ങൾക്കോ, മക്കൾക്ക് പോലും സ്വത്തവകാശമില്ല. അത് അവരുടെ അടുത്ത അനന്തരാവകാശികൾക്ക്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനന്തരാവകാശികൾക്ക് മാറും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്.
0: ഭർത്താവിന്റെ മരണം ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നിന്ന് മോചിതരാകും മുൻപേ തന്നെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പരാശ്രയത്വമാണ്. കാരണം അതുവരെ ചിലപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാവില്ല, ഭർത്താവായിരിക്കും ഏണിംഗ് മെമ്പർ, ആ ഒരു വരുമാനം നിലയ്ക്കുന്നു, പിന്നെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു സുരക്ഷിതത്വം ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് നിയമത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ചെയ്യാൻ കഴിയുക?
1: നിയമമാർഗത്തെക്കാളും അതൊരു സാമൂഹിക പ്രശ്നമാണ്. നിയമത്തിനല്ല യഥാർത്ഥത്തിൽ ചെയ്യാവുന്ന, അതൊരു സമൂഹം അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ കുടുംബം, ഇവരാണ് അത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിബ്ലിങ്സ് ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ടാവും. അവർക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കണമെന്നൊരു ധാരണ ആദ്യം വേണ്ടത്, ഫസ്റ്റ് വേണ്ടത് കുടുംബത്തിനാണ്. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സർക്കാർ തലത്തിൽ നമ്മൾക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റേണ്ടതാണെങ്കിൽ വിധവകളുടെ സംരക്ഷണം 100%. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ മക്കളുടെ, നമ്മളൊരു മക്കൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് മാതാപിതാക്കളാണ് അവരെ സംരക്ഷിക്കേണ്ടത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം സാധാരണ എപ്പോഴും അവര് ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ ഉപരി അവർ മെന്റൽ സപ്പോർട്ടും പ്ലസ് അവരുടെ ഫിസിക്കൽ സപ്പോർട്ടും അവർക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ആ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുക, ഫിസിക്കൽ, മെന്റൽ പ്ലസ് ഫിനാൻഷ്യൽ, ഈ മൂന്നെണ്ണം കൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പൊ ആ തല

കാര്യത്തിൽ ഒരു വിധവകളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവർക്ക് ലഭിക്കാനുള്ള അവകാശം നേടിയെടുക്കണം. ഗവൺമെന്റ് എല്ലാ കാര്യം കൂടി ഏറ്റെടുക്കാം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി മാറും. മറിച്ച് അവർക്ക് സാമ്പത്തികമായ അവസ്ഥയുള്ള ഒരു ഫാമിലിയാണെങ്കിൽ നിർബന്ധമായും ഭർത്താവിന് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് ഭാര്യയ്ക്കും കൂടി അവകാശമായി തന്നെ ലഭിക്കാനുള്ള നടപടികൾ, നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതാണെങ്കിൽ അത് നടത്തണം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, സാമൂഹ്യ സർക്കാർ പെൻഷനുകളോ പെൻഷൻ എന്ന് പറയുന്നതിന് ഉപരി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, നമുക്ക് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീ വീട്ടിലിരുന്നോ ഞാൻ നയിപ്പിച്ചോളാം എന്ന് വരും, മറിച്ച് അവരെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി അത് സമൂഹത്തിനും കൂടെ ഗുണകരമാകുന്ന രീതിയിൽ, അവരുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഗുണകരമാകുന്ന രീതിയിൽ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. മൂന്നാമത്, സമൂഹം ചെയ്യേണ്ടത്

0: സ്വന്തം കാലിൽ നിൽക്കാനുള്ള, നമുക്ക് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീ വീട്ടിലിരുന്നോ ഞാൻ നയിപ്പിച്ചോളാം എന്ന് വരും, മറിച്ച് അവരെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി അത് സമൂഹത്തിനും കൂടെ ഗുണകരമാകുന്ന രീതിയിൽ, അവരുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഗുണകരമാകുന്ന രീതിയിൽ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. മൂന്നാമത് സമൂഹം ചെയ്യേണ്ടത്, ഒരു സ്ത്രീ അവൾ വിധവയാണെങ്കിൽ അതിനുശേഷം അവൾ ജോലിക്ക് പോകുമ്പോഴോ അവൾ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ മുഴുകുമ്പോഴോ അവളെ വിമർശിക്കുന്നതിന് പകരം അവൾക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയൊരു ഘടകം. അവൾക്കൊരു മെന്റൽ സപ്പോർട്ട് സമൂഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടണം. സഹതാപമല്ല, മറിച്ച് സപ്പോർട്ടാണ്. കാരണം അവൾക്ക് അഭിമാനമുണ്ട്, അവൾക്ക് അന്തസ്സുണ്ട്, അവൾക്ക് ജീവിതമുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് സമൂഹം കൂടെ ചിന്തിക്കണം, അവളുടെ ഒപ്പം നടക്കണം.
1: ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. ഒരു വക്കീൽ എന്നതിലുപരിയായിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഇവരുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണയായി അനുഭവിക്കുന്നതായി കണ്ടുവരാറുള്ളത്?
0: ഒന്ന്, നമുക്ക് വൈകാരികമായിട്ടുള്ള, കാരണം ഒരു പലപ്പോഴും നമുക്കൊരു വിഷമം വന്ന ഒരു നല്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്താണെങ്കിൽ പലപ്പോഴും നമുക്ക് ഷെയറിങ്ങിനൊരു 100% വിശ്വസിച്ചുകൊണ്ട് സുഹൃത്തുക്കളോടൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക്, സുഹൃത്ത് ബന്ധങ്ങൾ ചിലപ്പം വേണമെങ്കിൽ താളം തെറ്റാം, ഒച്ചത്തിൽ പുറമേക്ക് വിളിച്ചു പറയാത്ത നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നമ്മളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഷെയറിംഗ് പങ്കാളിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു പലരും ഒരു പക്ഷേ സഹായ വാഗ്ദാനങ്ങളുമായി നൽകുമ്പോഴും അത് വേണ്ട എന്ന് നമ്മൾ പറയാതെ വേണ്ടാന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ആരെയും അവർക്കൊന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ആർക്കെങ്കിലും അവർക്കൊന്ന് ഷെയർ ചെയ്യേണ്ടി വരും, അവരുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ സന്തോഷങ്ങൾ ഉൾപ്പെടെ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തി വേണ്ടി വരും. എന്നാൽ പിന്നെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് മക്കളുടെ സാഹചര്യമാകാം കുടുംബത്തിലെ സാഹചര്യമാകാം, അവർക്കതിന് സാധിച്ചില്ലെങ്കിലും അവർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ അത് നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു, സുഹൃത്ത് ബന്ധമില്ലായ്മ അവരോടൊരു വളരെ വലിയൊരു സങ്കടകരമായ കാര്യമാണ്. രണ്ട്, കുഞ്ഞുങ്ങളെ സംബന്ധം, അവർ ജോലിക്ക് നമ്മൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും ജോലിക്ക് പോയി വരുമ്പോൾ ഒരു ജോലിയും അവർക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് ജോലി അല്ലാത്ത മറ്റൊരു ജോലി അവർക്ക് വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും പ്രൈവറ്റ് ഫേമിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 7 ആവാം 8 ആവാം. ആ തിരിച്ചു വരുന്നവരെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ, കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ മറ്റെന്തെങ്കിലും ഇടപാടുകളിൽ പോയി പെടുന്നുണ്ടോ, അവരെക്കുറിച്ചുള്ള ആശങ്ക അതിഭീകരമാണ്. ഇവരേറ്റവും അനുഭവിക്കുന്നത് മക്കൾക്ക് എന്ത് സംഭവിക്കും, അവർ വല്ല ചീത്ത കൂട്ടുകെട്ടിലാണോ പെടുന്നത്, മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ലഹരികളിൽ അവർ പോയി അടിമപ്പെടുന്നുണ്ടോ, ബന്ധങ്ങൾ അടിമപ്പെടുന്നു, ഇതൊന്നും അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ പലപ്പോഴും സാധിക്കില്ല. കാരണം അച്ഛനും കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ കണ്ണ് കുഞ്ഞുങ്ങളുടെ മുകളിലുണ്ടാവും, അവരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും, അവരുടെ കൂടെ ഷെയറിംഗ് ഉണ്ടാവും. അതില്ലാതെ വരുമ്പം കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ ഭീകരമാണ്. 3, സമൂഹത്തിൻ്റെ കണ്ണ്. കാരണം അവരൊന്ന് നന്നായിട്ട് ഒരുങ്ങിപ്പോയാൽ അവൾ കണ്ടില്ല, എന്നിട്ട് ഇപ്പോൾ ഒരുങ്ങി നടക്കുന്ന കണ്ടില്ലേ എന്ന ചിന്തയിൽ നെഗറ്റീവ് വരുന്നത് വളരെയധികം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അതെല്ലാം കഴിഞ്ഞാണ് സാമ്പത്തികം വരുന്നത്. കാരണം ഏറ്റവും മെന്റലി വരുന്ന ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളുമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ചിലപ്പോൾ മേ ബി ആരെയൊക്കെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അരി കൊണ്ടേ കൊടുക്കും, ചിലപ്പോൾ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ, അത് ചിലപ്പോൾ ആരെയൊക്കെ ഷെയർ ചെയ്യുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്തോന്നിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം കാലയിൽ നിൽക്കാൻ, മറ്റൊരാളെ ആശ്രയിക്കാതെ നിൽക്കാൻ. കാരണം ഡിപ്പെൻഡൻസി വരുമ്പോൾ, മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ, ഭർത്താവിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അച്ഛൻ നോക്കുന്ന പോലെയല്ല, അവരൊക്കെ എന്തെങ്കിലും ഒരു ഗുണം കാണാതെ സഹായിക്കാത്ത ആളുകൾ കുറവല്ലേ എന്നൊരു ചിന്തയും കൂടെ സമൂഹത്തിൽ വരും. ചിലപ്പം ഒന്നും കാണാതെ സഹായിക്കുന്നവരോ, പക്ഷെ എന്തിനപ്പം അവർ കൊടുക്കുന്ന എന്നൊരു ചിന്തയിലേക്ക് വന്ന് സഹായിക്കുന്നവരെ കൂടി ഇവർക്ക് എതിരാക്കുന്ന രീതിയിലേക്കുള്ള ചിന്താഗതിയും കൂടെ വരുന്നുണ്ട്. അതാണ് അവർ ഏറ്റവും കൂടുതൽ പലപ്പോഴും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പിന്നെ ലഭിക്കേണ്ട അവകാശങ്ങൾ പലപ്പോഴും അവർ പോരാടേണ്ടി വരുന്നുണ്ട് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ സങ്കടം തന്നെയാണ്. അവർക്ക് ഏറ്റവും വലിയ സങ്കടം അവരുടെ മക്കൾ എന്നുള്ളത് തന്നെയാണ്.
1: ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയത്തിൽ നിന്ന് ഇത്തരക്കാരെ കുറെ കൂടി പുനരധിവസിക്കേണ്ടത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് തോന്നിയിട്ടില്ലേ?
0: തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വിധവാ ദിനം June 23 എന്ന് നടത്തുമ്പോൾ അത് പ്രത്യേകം പറയുന്നത്. ദാരിദ്ര്യം, വിവേചനം, പിന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയിലേക്ക് ശരിക്കും ലോകശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു അവകാശങ്ങൾ ഉറപ്പാക്കാനാണ് ഈ ദിവസം സത്യത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു ദിവസം ആചരിച്ചുകൊണ്ടൊന്നും ആവുന്നില്ല. യഥാർത്ഥത്തിൽ ഈ UN കൺവെൻഷൻ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഒപ്പ്, നമ്മുടെ കൺവെൻഷനകത്ത് ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾ വിധവകൾക്ക് തുല്യമായ സ്വത്തവകാശവും സാമൂഹിക സുരക്ഷയൊക്കെ ഉറപ്പാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു, Article 25 പ്രകാരം വൈധവ്യം മൂലമോ അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണ അതീതമായിട്ടുള്ള കാരണങ്ങൾ മൂലമോ ഉപജീവനം നഷ്ടപ്പെടുന്നവർക്ക് സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യവും അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്.
1: ഇത്തരം സ്ത്രീകൾ ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലെ ഈ മാനസിക പ്രശ്നങ്ങൾ, അതുവരെ കുടുംബം എന്ന ഒരു ചെറിയ കൂടിലേക്ക് ഒതുങ്ങിയ സ്ത്രീകൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പറക്കാൻ അവരുടെ ചിറകുകൾ പൊന്തുന്നില്ലാത്തൊരവസ്ഥ വരാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇതുപോലെ സംശയത്തിന്റെ ദൃഷ്ടിയിലും സമൂഹത്തിന്റെ സദാചാര കണ്ണുകളെ പേടിച്ചോ ഒക്കെ അവരൊരു പക്ഷെ അങ്ങനെയുള്ള സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടോ നേടാതിരിക്കാൻ സാധ്യതയുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലോ മറ്റോ

0: ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സപ്പോർട്ടോ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളോ?
1: തീർച്ചയായിട്ടും അത് സത്യത്തിൽ നിലവിലില്ല. പക്ഷേ തീർച്ചയായിട്ടും പുതിയ സർക്കാർ ജനകീയ സർക്കാരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ ആഗോള സാമൂഹ്യ സുരക്ഷാ മാതൃകകൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കൗൺസിലിങ്ങിന്റെ ഒപ്പം തന്നെ നമ്മൾ ശരിക്കും എനിക്കുന്ന യു എസിലും യു കെയിലും ഒക്കെ എന്താ വെച്ചാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പങ്കാളിയുടെ മുൻകാല വരുമാനത്തിന്റെയോ അവരുടെ ഇൻഷുറൻസിന്റെയോ ഒക്കെ നിശ്ചിത ശതമാനം സർവൈവർ ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആ പണത്തിന്റെ ഉണ്ടാവണം, തൊഴിൽ ലഭിക്കണം, ഒപ്പം തന്നെ നമ്മൾ ഈ വൈകാരികമായിട്ട് അവർക്കൊന്ന് ബാലൻസ് ചെയ്ത് അവർക്ക് നിൽക്കാൻ കൗൺസിലിംഗ് നിർബന്ധമാണ്. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ സൈക്യാട്രിസ്റ്റിന്റെ സഹായം ആവശ്യമുള്ള മനഃശാസ്ത്ര ഡോക്ടർമാരുടെ സഹായം ആവശ്യമുള്ളവർക്ക് നിർബന്ധമായിട്ടും അത് കിട്ടണം. ചിലപ്പോൾ ഉറക്കമില്ലാത്ത എത്രയോ ദിവസങ്ങൾ രാത്രികൾ അവർക്ക് കടന്നു പോകുന്നുണ്ടാവാം. പലപ്പോഴും പലരും മരുന്ന് വാങ്ങാൻ മടിച്ചു നിൽക്കുന്നുണ്ടാവാം. അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ കൃത്യമായിട്ട് വിധവകൾക്ക് സ്പെഷ്യൽ ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് ഒരുക്കേണ്ടതുണ്ട്. അത് സർക്കാർ തലത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിവേദനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ശ്രദ്ധയിൽപ്പെട്ടാൽ 100% അത് ഉറപ്പായിട്ടും ഗവൺമെന്റ് തലത്തിൽ അത് ചെയ്തിരിക്കും, സംശയമൊന്നുമില്ല.
0: ഇത്തരക്കാരായ ഒരുപാട് വനിതകളെ നേരിട്ട് കാണാൻ ഇടവന്നിട്ടുണ്ടാവുമല്ലോ, അവര് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? പലർക്കും പ്രചോദനമാകാൻ സാധ്യതയുള്ളതിനാലാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്.
1: പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആദ്യം അവർ തളർന്ന് തകർന്നിരിക്കുന്നവര് മറ്റു പലരും പറയുന്ന കുത്തുവാക്കുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവരുയർത്തെഴുന്നേറ്റ് അവർക്ക് നേടണം, മക്കളെയാണെങ്കിലും കൃത്യമായിട്ട്, കാരണം ബുദ്ധിമുട്ടുകൾ അറിയിച്ചുകൊണ്ട് തന്നെ. പലപ്പോഴും ഇവർക്ക് ഏൽക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ, വിഷമങ്ങൾ, അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ ഒരു ഉയർത്തെഴുന്നേപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമമുണ്ട്. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് അവർ ഉയർത്തെഴുന്നേറ്റ് അവർ മുന്നോട്ട് പോവുക. സത്യത്തിൽ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കൂടെ നിർത്തേണ്ടത് നമ്മുടെ മക്കളെയാണ്. അത് ആ ബുദ്ധിമുട്ട്, അച്ഛനുള്ളപ്പം നിങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം സത്യത്തിൽ അവരോടും കൂടെ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളാണെങ്കിലും കുഞ്ഞുങ്ങളോടൊരു പരിധി വരെ ഷെയർ ചെയ്ത്, ഒപ്പം തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും പറയാൻ പറ്റിയില്ലെങ്കിലും പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്ത് അവരെ കൂടെ നിർത്തി അവരെ കൂടുതൽ അംബീഷ്യസ് ആക്കിയിട്ട്, അച്ഛനില്ലാത്തതാകുമ്പോൾ നമുക്ക് കൂടുതൽ ലക്ഷ്യബോധമുള്ളവരാക്കിക്കൊണ്ട് അവരെ വളർത്തി വലുതാക്കുന്നവരാണ് പലപ്പോഴും ഉയരങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടിലേക്കാക്കുമ്പോഴും കൂടെ ഫാമിലി സപ്പോർട്ട് ഒരു വലിയ ഘടകം തന്നെയാണ് രണ്ടുപേരുടെയും. പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഞാൻ കാണുന്നതിൽ അധികവും അവരുടെ, അതായത് മീൻസ് ഭർത്താവ് മരിച്ച ആ സ്ത്രീയുടെ കുടുംബമാണ് പലപ്പോഴും അവൾക്ക് സപ്പോർട്ടാവുന്നത്. പക്ഷേ വ്യത്യസ്തമായിക്കൊണ്ട് വളരെ പല കുടുംബങ്ങളും ഭർത്താവിൻ്റെ വീട്ടുകാർ ഇപ്പോഴും വളരെ സപ്പോർട്ടോടുകൂടി സ്നേഹത്തോടുകൂടി നിൽക്കുന്നവരുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു സ്വന്തം വീടിനേക്കാളും കൂടുതൽ അവർക്ക് സപ്പോർട്ട് കിട്ടേണ്ടത് മരണപ്പെട്ടുപോയ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്. അത് നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ അത് അത്രയും കാര്യമായിട്ട് പരിഗണിച്ചില്ലെങ്കിലും ഭാവിയിൽ അവർക്കത് മനസ്സിലാവും. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട്, ആ ഒരു സ്നേഹം, അതേപോലെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട്, പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് അവർ ജോലി ചെയ്ത് അവരുടെ ആ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് പലപ്പോഴും വരുന്നത്.
0: ഈ കുട്ടികൾ ഉള്ള വിധവകൾക്ക് മുന്നോട്ട് നോക്കാനുള്ളൊരു പ്രചോദനം അവർ തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളില്ലാത്ത പല സ്ത്രീകളും ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ വരുമ്പോൾ കൂടുതൽ തളരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത്തരക്കാർക്ക് എന്താണ് മുന്നിലേക്ക് നീങ്ങാനായിട്ടൊരു പ്രചോദനമാവുക?
1: ഏറ്റവും പ്രധാനം അവരുടെ മുൻ ഭർത്താവുമായിട്ടുണ്ടായിരുന്ന ഒരു വൈകാരിക ബന്ധം അത് എത്രത്തോളം തീക്ഷ്ണമാണ് എന്നതനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് കുട്ടികളില്ലാത്തവരുടെ കാര്യത്തിൽ. കാരണം അതൊരു വളരെ അടുപ്പമുള്ള ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അവർക്കതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. പക്ഷെ പലർക്കും നമ്മൾ അവരുടെ ആ ഒരു വലിയ ബന്ധം അത്രയും ദൃഢമല്ലായിരുന്നുവെങ്കിൽ, അത്രയും ഡിപ്പെൻഡൻ്റ് അല്ലായിരുന്നുവെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം അവർ ഫിനാൻഷ്യൽ, മെൻ്റൽ, കാരണം അവർക്ക് കുറച്ചുകൂടി ഷെയർ ചെയ്യാൻ സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന അധിക പേർക്കും തന്നെ ഈ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ തീക്ഷ്ണത അവർക്ക് അത്രയും പ്രശ്നങ്ങൾ അവരെ ഉളവാക്കുന്നില്ലെങ്കിൽ പുനർവിവാഹം അധികവും വരാറുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളുള്ളവരാണ് പുനർവിവാഹത്തെക്കുറിച്ച് റീതിങ്ക് ചെയ്യാൻ മടിക്കുകയും പേടിക്കുകയും കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് മടിക്കുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെയുള്ളവരും ഉണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്, എന്നാലും സാധാരണ അങ്ങനെയാണ്.
0: ഈ പുനർവിവാഹിതരായവർക്ക് ഈ സ്വത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിനെക്കുറിച്ചുള്ള നിയമവശങ്ങൾ എങ്ങനെയാണ്?
1: അതായത് ഭർത്താവിൻ്റെ സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിൻ്റെ സ്വത്തിനകത്ത് അവർ പുനർവിവാഹം ചെയ്യുന്നതിന് മുൻപ് അവർക്ക് എന്തായാലും അവകാശമുണ്ട്. ആ അവകാശം അവർക്ക് ലഭ്യം, അതായത് ഭർത്താവിൻ്റെ ഫാദറിൻ്റെ പേരിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭർത്താവിൻ്റെ ഫാദർ ഇവർ മരിച്ച മീൻസ് അവർ പുനർവിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അവർ വന്നു കഴിഞ്ഞാൽ. മറിച്ച് ഭർത്താവിൻ്റെ പേരിലുള്ള സ്വത്താണെങ്കിൽ അത് അവർക്ക് പുനർവിവാഹത്തിന് മുമ്പ് തന്നെ അത് അവർക്ക് അവകാശമായി മാറും. അതുകൊണ്ട് അത് അവർക്ക് തന്നെ വന്നു ചേരുന്നതാണ്. ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് അവകാശം.

0: മാത്രമാണുള്ളത്. അതായത് മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അത് അവർക്ക് കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി, ആകെ എല്ലാ ഭാര്യമാർക്കും കൂടി എട്ടിലൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചാണ് ഈ എട്ടിലൊന്ന് ഷെയറായിട്ട് പോകും. പിന്നെ മക്കളോ പേരക്കുട്ടികളോ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിൽ നാലിലൊന്ന് അവകാശമാണ് അവർക്കുള്ളത്. അതും ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി അതാണ് ഷെയർ ചെയ്ത് പോവുകയാണ് ഉള്ളത്.
1: ഒരു നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണല്ലോ, അവിടെ ഇങ്ങനെ വിധവകളായ സ്ത്രീകളുടെ സംരംഭങ്ങൾക്ക് എന്തൊക്കെയാണ് സഹായങ്ങൾ നൽകുന്നത്? അത്തരത്തിലുള്ള സംരംഭങ്ങൾ അവിടെ കൂടുതലുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: നഗരസഭ, ഞങ്ങളുടെ നമ്മുടെ നഗരസഭയിലാണെങ്കിലും മറ്റ് LSGD യിലാണെങ്കിലും ഓരോ നഗരസഭയ്ക്കും അവരുടെ, അതായത് നമ്മൾക്ക് സ്ത്രീകൾക്കുള്ള നമ്മളുടെ പങ്കാളിത്തമുണ്ട്, വിഹിതമുണ്ട്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണെങ്കിലും നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയതായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി, അവർക്ക് ഉൽപ്പാദന രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ, ഇനി സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടാണെങ്കിൽ അതിന് ഉള്ള ഹെൽപ്പ് ചെയ്യാനും സാമ്പത്തികമായിട്ടുള്ള സഹായവും നമ്മൾക്ക് നൽകാൻ സാധിക്കും. ഒപ്പം അതിന് ഫണ്ട് വെക്കാൻ പറ്റും. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള, ചിലപ്പം അവർക്കൊരു ക്ലാസ്സുകൾ, അതൊരു ഭയങ്കര അവരുടെ ഒരു എല്ലാവരെയും കൂടി ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട്, ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല, എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാം എന്ന തരത്തിൽ ഇവരെ ഒന്നിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാംസ് നടത്താനും ശരിക്കും അതൊരു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് LSGD കൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പല വർഷങ്ങളിലും അത്തരത്തിൽ ഫണ്ട് വെക്കാറുമുണ്ട്.
1: ഇതുവരെയുള്ള പ്രവർത്തനത്തിലെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവർ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും വരേണ്ടതിൻ്റെ ആവശ്യകത തോന്നിയിട്ടില്ലേ? അങ്ങനെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം എന്താണ് നൽകാൻ പറ്റുക?
0: നമ്മൾ ശരിക്കും ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും മരണം, അത് മക്കളുടെ ആയിക്കോട്ടെ, മാതാപിതാക്കളുടെ ആയിക്കോട്ടെ, ഭർത്താവിൻ്റെ ആയിക്കോട്ടെ, ആരുടെയും മരണം നമ്മളൊരു പരിധിയിൽ കവിഞ്ഞ് നമ്മളുടെ ജീവിതത്തിന് പ്രതിസന്ധിയായിട്ട് നിൽക്കാൻ ഇടവരരുത്. നമ്മൾ മുൻപിലേക്ക്, ജീവിതം വളരെ രസകരമാണ്, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സന്തോഷമാണ്, മറ്റുള്ളവർക്ക് സന്തോഷം നൽകേണ്ടതാണ്. നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ സ്വയം സന്തോഷിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ പറ്റൂ. ജീവിതത്തിൽ നമ്മൾക്കൊരു കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമുക്ക് കൂടെ എത്താൻ സാധിക്കാത്ത, നമ്മുടെ ഒപ്പം ഓടിയെത്താൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാരുണ്ട്, കിടപ്പിലായവരുണ്ട്, രോഗികളുണ്ട്, അവരെല്ലാവരെയും നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പം നമുക്ക് നമ്മളുടെ സഹായം, അത് വിധവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിർത്തേണ്ട, നമ്മളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കും കൂടി ഒരു സഹായം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം വളരെ രസകരമാകും.
1: സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള ശ്രമം, ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നൊരു തിരിച്ചറിവ്, അതാണ് ഇത്തരക്കാർക്ക് വേണ്ടത് എന്നാണ് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മൾ പണ്ട് നമ്മൾ സതി പോലെയുള്ള ദുരാചാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് എന്തൊരു മാറി, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾക്കുണ്ട്. അതേപോലെ തന്നെ സ്ത്രീ മരിച്ച പിന്നീട് പുനർവിവാഹം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ അത് അയ്യ എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ എത്രത്തോളം മാറി. യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്ത് തന്നെ 6 സ്ത്രീകൾ എന്നോട് വന്ന് അവരുടെ ആങ്ങളമാർക്ക് വേണ്ടിയിട്ട് വിവാഹം, അവരുടെ ആങ്ങളമാർക്ക് വിവാഹമായിട്ടില്ല, പലരും പല തരത്തിലായിട്ട് വന്നിട്ടുള്ളത്, വിധവകളായിട്ടുള്ളവരോ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്തത് ആയിട്ടുള്ള സ്ത്രീകൾ, കുട്ടികളുള്ളതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഒരു ആരെങ്കിലും വിവാഹത്തിന് തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണം, കാരണം ഇപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത കാലഘട്ടമാണ്. അപ്പോൾ ഒരിക്കലും അതൊരു ജീവിതത്തിൻ്റെ അവസാനമല്ല, ലോകത്തിൻ്റെ അവസാനമല്ല, പുതിയ പുലരികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും.
1: അപ്പോൾ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാം, മുന്നോട്ടുള്ള പാതയിൽ അവർക്ക് ഊർജം നൽകാം.
2: വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റും മഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ബീന ജോസഫ്, ഒപ്പം YS പൗർണമി. വനിതാവേദിയിൽ ഇനി സജിത ജയകുമാർ പാടുന്ന ലളിതഗാനം

0: ഷേർലി സണ്ണി പാടിയ ലളിതഗാനമാണ് കേട്ടത്.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
0: വനിതാവേദി സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കബി കബി എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ചിത്രം സോൾജർ. പാടിയവർ കുമാർ സനു, അൽക്ക യാഗ്നിക്. സമീറിന്റെ വരികൾ, അനു മാലിക്കിന്റെ സംഗീതം.

ചിത്രം ദിൽ തോ പാഗൽ ഹേ. വരികൾ ആനന്ദ് ബക്ഷി, സംഗീതം ഉത്തം സിംഗ്, ഉദിത് നാരായണനും ലതാ മങ്കേഷ്കറും പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. ബാലലോകം.

0: കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവുമോ? കഥകളുടെ വിശാല ലോകത്തേക്ക് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബാലലോകം. കഥ പറഞ്ഞ് കഥ പറഞ്ഞെന്നെ കഥാകാരനാക്കിയ അമ്മയ്ക്ക് പുസ്തകങ്ങൾ അക്ഷരങ്ങൾ സമർപ്പിച്ച സാഹിത്യകാരന്മാർ ഒട്ടേറെയുണ്ട്. അത്തരം അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പം പങ്കുവയ്ക്കാനാകുന്ന ബാല്യകാലം ഇന്നുണ്ടോ? ആ വിടവ് നികത്തുകയാണ് ബാലലോകം കഥ കേൾക്കാം കൂട്ടുകാരെ എന്ന ഈ പംക്തിയിലൂടെ. കഥ കേൾക്കാം കൂട്ടുകാരെ അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശെന്നൂർ.
1: കഥ പരാജയം.
2: മഹാഭാരതത്തിലെ കർണൻ വീരപരിവേഷമുള്ള യുദ്ധവീരനാണല്ലോ. വനപർവ്വത്തിലെയാണ് രംഗം. വനവാസത്തിന് പോയ പാണ്ഡവരുടെ മരപുരി ധരിച്ചും കായ്കനികൾ ഭക്ഷിച്ചുമുള്ള ക്ലേശജീവിതം നേരിൽ കണ്ട് ആസ്വദിക്കാൻ ദുര്യോധനന് ക്രൂരമായ മോഹം തോന്നി. ദുര്യോധനൻ വമ്പിച്ച പടയോടും യുദ്ധ സജ്ജീകരണങ്ങളോടും കൂടി ദ്വൈതവനത്തിലേക്ക് പോകുന്നു. അമ്മാവനായ ശകുനിയും ഉറ്റമിത്രം കർണനും ദുര്യോധനന്റെ കൂടെയുണ്ടായിരുന്നു. അവരിരുവരുമായിരുന്നു എന്നും ദുര്യോധനന്റെ ബലം. ആ ഉല്ലാസയാത്രയ്ക്കിടെ വനത്തിലെ ഒരു മനോഹര തടാക തീരം ദുര്യോധനന്റെ ശ്രദ്ധയാകർഷിച്ചു. അവിടെയൊരു താൽക്കാലിക ഗൃഹം ഒരുക്കാൻ സേവകർക്ക് ഉത്തരവ് നൽകി ദുര്യോധനനും കൂട്ടരും മുന്നോട്ടു പോയി. പക്ഷേ സേവകർ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ കുറെ ഗന്ധർവന്മാർ വന്ന് തടസ്സം നിന്നു. അവർ പറഞ്ഞു, ഇത് ഗന്ധർവ രാജാവ് ചിത്രസേനന്റെയും അപ്സരസുകളുടെയും ജലകേളിയിടമാണ്. അവർ നീരാട്ടിന് വരുന്നു, മാറിപ്പോയിക്കൊള്ളുക. ഭൃത്യന്മാർ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചു. പക്ഷേ അത് വകവെച്ചു കൊടുക്കാൻ ദുര്യോധനൻ കൂട്ടാക്കിയില്ല. അവിടെ തന്നെ വിശ്രമയിടം പണിയണം. ദുര്യോധനനും സൈനികരും ഗന്ധർവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റി. അപ്പോഴേക്കും ചിത്രസേനനും സൈന്യവും അവിടെ എത്തി. സംഘർഷമായി, യുദ്ധമായത് പരിണമിച്ചു. കൗരവസേനയുടെ മുമ്പന്തിയിൽ നിന്നത് കർണനായിരുന്നു. നിരവധി ഗന്ധർവന്മാരെ ബാണപ്രയോഗത്താൽ കർണൻ തുരത്തി. ചിത്രസേനൻ ദുര്യോധനനെ ബന്ധിച്ചപ്പോൾ കർണനും ചിത്രസേനനും തമ്മിലായി പിന്നെ യുദ്ധം. കർണന്റെ മുന്നിൽ ഗന്ധർവ രാജാവ് പോലും അസ്തവീരനായി. അപ്പോൾ ഒരു ഗന്ധർവൻ ചിത്രസേനനോട് വിളിച്ചു പറയുകയുണ്ടായി, രാജൻ, അവൻ കർണനാണ്. ജന്മനാ

0: വേദ്യമായ കവചമുള്ളതിനാൽ അവനെ ഒരായുധത്തിന് മുറിവേൽപ്പിക്കാനാവില്ല. അങ്ങ് മായാസ്ത്രം പ്രയോഗിച്ച് അവനെ മയക്കൂ. ശേഷം പാശാസ്ത്രം കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ച് വധിക്കാം. ഗന്ധർവരാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം മായാസ്ത്രം വിളിലേക്ക് ആവാഹിക്കാൻ തുനിഞ്ഞപ്പോൾ കർണൻ ചകിതനായി. മായാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള ദിവ്യബാണം കർണന്റെ പക്കലില്ലായിരുന്നു. ഗന്ധർവന്മാരുടെ കുരുക്കിൽപ്പെട്ടാൽ ജീവൻ ഇരന്നു വാങ്ങുന്നതിലും ഭേദം പലായനം തന്നെ. അധികം ആലോചിക്കാൻ നേരമില്ല. കർണൻ രഥത്തിൽ നിന്നിറങ്ങി വനാന്തരങ്ങളിലേക്ക് ഓടിമറഞ്ഞു. അപ്പോൾ ദുര്യോധനനും കൂട്ടരും തങ്ങളുടെ രക്ഷകനെ അവജ്ഞയോടെ നോക്കി. ശക്തനായാലും വീരനായാലും പ്രതിഭാശാലിയായാലും സ്ഥിരത എന്നൊന്നില്ല. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് മനുഷ്യേതരമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ സൂപ്പർ ബാറ്റ്സ്മാനാണ്, പക്ഷേ ഇദ്ദേഹം ക്രീസിൽ 0 ഔട്ടായിട്ടുണ്ട്. വിജയം ആരുടെയും കുത്തകയല്ല, പരാജയപ്പെടലും ജീവിതത്തിന്റെ ഭാഗമാണ്. വിജയത്തെപ്പോലെ പരാജയം അംഗീകരിക്കാനും ഏൽക്കാനും കൂടി നാം തയ്യാറാകണം.
1: കഥ കേൾക്കാം കൂട്ടുകാരെ. കഥ അവതരിപ്പിച്ചത് പ്രദീപ് പേരിഷന്നൂർ. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് CLPSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്നത്തെ ബാലലോകത്തിൽ. ആദ്യം ഇംഗ്ലീഷ് ആംഗ്യപ്പാട്ട്, പാടുന്നത് മാർത്ത M. ലിൻഡോ.

0: മാർത്ത എം ലിൻഡോ അവതരിപ്പിച്ച ഇംഗ്ലീഷ് ആംഗ്യപ്പാട്ടാണ് കേട്ടത്. അടുത്തതായി മലയാളം കഥ. കഥ പറയുന്നത് ധ്യാൻവി സജീവൻ.
1: എന്റെ കഥ നല്ല മനസ്സ്. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ പശു, ആട്, കോഴി, താറാവ് ഇവയെല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു കൃഷി സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവിടുത്തെ ഒരു താറാവ് 5 മുട്ടകൾ ഇട്ടു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ടകൾ വിരിഞ്ഞു. അതാ 4 കുഞ്ഞുങ്ങൾ, തുടുത്തതും ഭംഗിയുള്ളതും. എന്നാൽ ഒരെണ്ണം തടിയനും വിരൂപനുമായിരുന്നു. ഒരു ദിവസം അയൽവീട്ടിലെ കിഴവി താറാവ് ഈ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. 4 എണ്ണത്തിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നാൽ തടിയനെ കണ്ടതും അവൾ അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് അമ്മ

0: അവനോട് പറഞ്ഞു, ഈ തടിയൻ താറാക്കൂട്ടത്തിൽ പെട്ടതല്ല, ഇവനെ കൊണ്ടുപോയി കളഞ്ഞേക്ക്. അയ്യോ അമ്മയില്ലാതെ എന്റെ കുഞ്ഞിനെ വളരാൻ ഞാൻ സമ്മതിക്കില്ല. വലുതാകുമ്പോൾ ഭംഗിയും മിടുക്കും എല്ലാം വരും. അമ്മത്താറാവും കുഞ്ഞുങ്ങളും നീന്തൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരെ നോക്കി ചില കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞു, അതാ നോക്കൂ എത്ര മനോഹരമായിരിക്കുന്നു ആ നാല് കുഞ്ഞുങ്ങളുടെ നടത്തം. തൊട്ട് പിന്നിലുള്ള തടിയനെ കണ്ടു ഒരു ചന്തവുമില്ല. തുടർച്ചയായി പലരും അവനെ ഇങ്ങനെ വേദനിപ്പിച്ചപ്പോൾ അവന് നിരാശയായി. ഒരു ദിവസം ആരും കാണാതെ അവനമ്മയെ പിരിഞ്ഞോടി ഓടി ഓടി ഒരു മരത്തിന്റെ ചുവട്ടിൽ തളർന്നു നിന്നുപോയി. ചുറ്റും നോക്കിയപ്പോൾ ഇരുട്ട്. അയ്യോ ഞാൻ എന്റെ അമ്മയെ വിട്ടു പോന്നു, ഇനി എന്ത് ചെയ്യും? ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അതൂരെ ഒരു കൊച്ചു വീട്, അല്പം പ്രകാശമുണ്ട്. അവൻ വേഗം അങ്ങോട്ട് ചെന്ന് ആ വീടിന്റെ കതകിൽ മുട്ടി. ഒരു നായ കുരച്ചു വന്ന് വാതിൽ തുറന്നു. ആരുമില്ലാത്തൊരു പാവൻ താറാവാണ് ഞാൻ, ഇന്ന് രാത്രി എന്നെ ഇവിടെ താമസിപ്പിക്കുമോ? അതിന് നിനക്ക് വീട് കാക്കാനും കുരയ്ക്കാനും അറിയുമോ? ഇല്ല എന്ന് മറുപടി കേട്ടപ്പോൾ തന്നെ അവനെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. മരത്തിന്റെ ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് നേരം വെളുപ്പിച്ചു. കണ്ണു തുറന്നപ്പോൾ അവന്റെ മനസ്സിൽ അമ്മ മാത്രം. അവൻ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ഒരു വീട്ടുമുറ്റത്ത് ഒരമ്മൂമ്മയും കോഴിയും പൂച്ചയും അവൻ കണ്ടു. അവൻ വേഗം അങ്ങോട്ട് ചെന്ന് ആ അമ്മൂമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മൂമ്മ അവനെ അവിടെ താമസിക്കാൻ അനുവാദം നൽകി. മാസങ്ങൾ കടന്നുപോയി. പക്ഷേ അവൻ അവിടെ ഒരു കൂട്ടിൽ അകപ്പെട്ട പോലെയായിരുന്നു. ഒരു ദിവസം എല്ലാവരും ഉച്ച മയക്കത്തിലായപ്പോൾ അവനവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരെ ചെന്നെത്തിയത് ഒരു താമരക്കുളത്തിന്റെ അടുത്തായിരുന്നു. അവൻ വീണ്ടും അമ്മയുടെ സ്നേഹ വാക്കുകൾ ഓർത്തു. കുളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണേ, കാല് വഴുതാതെ ശ്രദ്ധിക്കണേ, ഒന്ന് കുളിച്ചാൽ ഇല്ല ഞാൻ ഇറങ്ങുന്നില്ല, അമ്മയില്ലാതെ ഞാൻ ഇറങ്ങുന്നില്ല, എത്രയും വേഗം എന്റെ അമ്മയുടെ അരികിലെത്തണം. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. അതാ ദൂരെ നിന്ന് രണ്ട് പക്ഷികൾ പറന്നു വരുന്നു, നല്ല അഴകും മന്ദസുമുള്ള പക്ഷികൾ. പക്ഷെ ഇവരെന്നെ ഉപദ്രവിക്കാൻ വരികയാണ്. അവൻ പേടിച്ചു. അയ്യോ ഞാനൊരു പാവൻ താറാവാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ? അയ്യോ നീ താറാവല്ല, നീ ഞങ്ങളെ പോലെയുള്ള ഒരു അരയന്നമാണ്. സംശയമുണ്ടെങ്കിൽ ആ കണ്ണാടി പോലത്തെ വെള്ളത്തിലൊന്ന് നോക്കൂ. അവൻ പേടിച്ച് പേടിച്ച് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. ഒരു ഭംഗിയുള്ള ഒരു അരയന്നം. അപ്പോൾ ഞാൻ താറാവല്ലേ, അരയന്നമാണോ? സ്വയം ചോദിക്കുന്ന കേട്ടപ്പോൾ അരയന്നങ്ങൾ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇനി നീ ഞങ്ങളുടെ ഒരു കുഞ്ഞനുജനാണ്, ഞങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു അരയന്നമാണ് നീ. പക്ഷെ ഞാനെങ്ങനെ താറാവിന്റെ കുടുംബത്തിൽ ജനിച്ചു? അതാരെങ്കിലും അരയന്നത്തിന്റെ മുട്ട താറാവിന്റെ കൂട്ടിലിട്ടതായിരിക്കും. നീ എവിടെ ജനിച്ചാൽ എന്താ, നല്ല അഴകും അന്തസ്സുമുള്ള ഒരു അരയന്നമായി നീ വളർന്നില്ലേ? അതാണ് വേണ്ടത്. ഇനി നമുക്ക് കളിച്ചും ചിരിച്ചും സുഖമായി ജീവിക്കാം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായ ദൈവം എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്.
1: ധ്യാൻവി സജീവൻ പറഞ്ഞ കഥയാണ് കേട്ടത്. ഇനിയൊരു തമിഴ് പദ്യം ചൊല്ലുന്നത് അമേലിയ ഷിൻഡോ.
2: നാണിങ്ക് കൂരയിരിക്കും കവിത കവിഞർ വൈരമുത്തുവിൻ കൂട്. ஏளே தொலைச்சாமி எங்கடா உங்கப்ப கள்ளக்கட போயிருப்பான் கையோட கூட்டியாடா வீட்டை இடிக்கிறாங்க வெறப்பாக நிக்கிறாங்க ஓட்ட பிரிக்கிறாங்க ஓடி போய் கூட்டியாடா சாமிகளா சாமிகளா சர்க்காரு சாமிகளா சிலந்தி கூடிடிக்க சீட்டு வாங்கி வந்தீங்களா சித்தரம்பு நெசுக்கத்தா ஜிப்பேறி வந்தீங்களா அரசு வீடிடிக்க ஆர்டர் வாங்கி வந்தீங்களா வெள்ளாட்டு காம்பில் விசமடிய கடா கண்ட ஓடையெல்லாம் ரத்தம் ஓடி வர கடா கண்ட காத்து கருப்பாச்சே கண்ணகெல்லாம் பளிச்சிடிச்சு எள்ளு செடி மேல இடி வந்து விழுந்துடுச்சு புள்ளடிக்க போயிருந்த மூத்த வழக்காங்களையே ஏழாத படிக்க போன இளவளையும் காங்களையே ஒத்தையில நாயிருந்து ஒளிக்கரிசி கோடையில வாய்க்கரிசி கொண்டு வந்து வாசப்பக்க நிக்கிறாங்க எத்தி யொடைச்சாலே எத்து விடும் சுவருக்கு எத்தி

0: எத்துவிடும் சுவருக்கு கடப்பார எது கையா, கவர்மெண்ட் ஆளுகளை நாப்பட்ட பாடு. நாய்ப்பிடுமா பெய்ப்பிடுமா, கடை தயிர்ப்பிடுமா, காஞ்சிபுரம் தறிவிடுமா, புஞ்சவர் ஈழப்பத்தா மூக்கத்தி கணக்கு வச்ச, பித்தார குடம் செஞ்சு பின்சவரை கெட்டி வச்ச, கதவு மரவு வாங்க காசில்லரா சாயே, கோடி கதவு செஞ்சு கோட்டைக்கு மாட்டி விட்ட, சீட்டு புடிச்சு சித்தார வேலை செஞ்சு ஓட்ட கோரிக்கு உருவகுடு ஓடு வச்ச, ஓடு புடிச்சாக்கா குருவிக்கு வேற மரம், வீடு இடிச்சாக்கா எங்களுக்கு இது இடம். ஐயா எசமானே அஞ்சு விரல் மோதிரமே, பாதகத்தை சுத்துமுத்து பாருமைய கண் திறந்து தண்ணி குடிக்க தகரக்கொடு ஒண்ணு இருக்கு, வீட்டை விட வயசான விளக்க மாறு ஒண்ணு இருக்கு, பத்த வச்ச பாத்திரங்கள் ரெண்டு இருக்கு, என் புருஷன் திங்க மட்டும் எவர் சில்வர் தட்டு இருக்கு. போங்க ஐயா போயிடுங்க, புண்ணியமா போகட்டும், என் வீட்டை நாய்க்குட்டி எங்கேயும் பூங்கட்டும், அழுதாலும் ஏழை சொல்லு அம்பலத்தில் ஏறாது, அருகம்புல் புத்தி சொல்லி அருவா கேட்காது. இடிங்க ஐயா இடிங்க, எத்த வீடுதான் இடிங்க, ஓட்ட பிரிச்சறிங்க, கொடியெல்லாம் மறுத்துறீங்க, கண்ணாடி கடக்குள்ள காத்தான புது போல் உன்னாடி பின்னாடி முழுசா நொறுக்கிடுங்க. கடைசியில ஒண்ணு மட்டும் கால் புடிச்சு கேக்குற ஐயா, சிகரெட்டு புடிப்பவரே செவிச்சாச்சு கேளும் ஐயா, கொள்ளையில என் மகதா மல்லிகைப்பூ நட்டு இருக்கா, நீர் பிடிச்ச வேர்ல வேர் பிடிச்ச நிக்குது, கத்தி எரியாதீங்க கடப்பார வீசாதீங்க, ஆசைப்படி வச்சது அசங்காம நிக்கட்டும், அவ வச்ச மல்லிகைதான் எவளுக்கோ பூக்கட்டும், ஐயா அவ வச்ச மல்லிகைதான் எவளுக்கோ பூக்கட்டும்.
1: ബാലലോകം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി, നിർവഹണ സഹായം വിനീത മനമൽ.
2: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഓരോ കളിയും നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇന്നലെ ലോകം കൂടുതൽ ആഘോഷിച്ചത് ഒരു ജയമായിരുന്നില്ല, സമനിലയായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി കളിക്കുന്ന കേപ്പ് വെർദെ എച്ച് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൗദി അറേബ്യയെയും സമനിലയിൽ തളച്ച് നോക്കൌട്ട് റൌണ്ടിലെത്തിയിരിക്കുന്നു. സ്പെയിനും ഉറുഗ്വേയും കൂടി ഉൾപ്പെട്ട അതികഠിന ഗ്രൂപ്പിൽ നിന്നാണ് വെറും 6.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കൊച്ചു ദ്വീപിന്റെ ചരിത്രമുന്നേറ്റം. അതേസമയം ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് നോർവേയെ 4-1 തകർത്ത് 3 മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ച് ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറി. മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെതിരെ 5 ഗോളിന്റെ മിന്നും ജയവുമായി സെനഗലും പ്രതീക്ഷ സജീവമാക്കി. സ്പെയിൻ ഉറുഗ്വേയെ കീഴടക്കി ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഉറുഗ്വേയും സൗദി അറേബ്യയും പുറത്തായി. ഗ്രൂപ്പ് ഐയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു നോർവേയും ഫ്രാൻസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രണ്ട് ടീമുകളും നേരത്തെ തന്നെ അവസാന 32-ലേക്ക് യോഗ്യത നേടിയിരുന്നെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുന്ന കളിയായിരുന്നതിനാൽ മത്സരത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. എന്നാൽ സൂപ്പർ താരം എർലിംഗ് ഹാലണ്ടിനും ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡെഗാർഡിനും വിശ്രമം നൽകിയാണ് നോർവേ ഇറങ്ങിയത്. എന്നാൽ ഫ്രാൻസ് കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം ആദ്യ 11-ൽ തന്നെ ഇറക്കി. കളി ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫ്രാൻസ് അവരുടെ ഫുട്ബോൾ മികവ് ലോകത്തിന് വീണ്ടും കാണിച്ചുകൊടുത്തു. കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ എംബാപ്പയ്ക്കും ഒലീസയ്ക്കും പകരം ഇത്തവണ മറ്റൊരാളായിരുന്നു അവരുടെ ഹീറോ. ബലോൺ ഓർ ജേതാവ് ഉസ്മാൻ ഡെംബലെ ആദ്യ പകുതിയിലെ വെറും 32 മിനിറ്റിനുള്ളിൽ ഡെംബലെ തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ തന്നെ നോർവേ മത്സരത്തിൽ നിന്ന് അപ്രസക്തരായി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക്കുകളിൽ ഒന്നായി ഫ്രഞ്ച് ലീഗിൽ PSG താരമായ ഡെംബലെയുടേത്. ഇരുവിങ്ങുകളിലൂടെയും മധ്യത്തിലൂടെയും ഡെംബലെയും എംബാപ്പയും ഒലീസയും ഡിസിറെഡുവേയും നടത്തിയ കുതിപ്പുകൾ നോർവേ പ്രതിരോധത്തെ നിരന്തരം ഭീതിയിലാഴ്ത്തി. അതേസമയം സ്ട്രൈക്കർ ഹാലണ്ടും മിഡ്ഫീൽഡർ ഒഡെഗാർഡും വിശ്രമത്തിലായിരുന്നതിനാൽ നോർവേയുടെ ആക്രമണത്തിന് പതിവ് മൂർച്ചയുണ്ടായിരുന്നില്ല. ഫ്രാൻസിന്റെ ആധിപത്യത്തിനിടയിൽ തെലോ അസ്ഗാർഡിലൂടെ നോർവേ 1 ഗോൾ തിരിച്ചടിച്ചെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാനായില്ല. അതിനിടെ

കിട്ടിയ ഒരു പെനാൽറ്റി കിക്ക് അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സ്ട്രാൻഡ് ലാർസന്റെ ദുർബലമായ കിക്ക് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മെയ്നാൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. രണ്ടാം പകുതിയിലും ഫ്രാൻസ് പന്ത് കൈവശം വെച്ച് കളിയുടെ വേഗം നിയന്ത്രിച്ചു. അവസാന വിസിലിനു മുമ്പ് ബിസിറെ ദുബൈയിലൂടെ ഒരു ഗോൾ കൂടി നേടി 4-1 വിജയം ഉറപ്പിച്ചു. ഈ വിജയത്തോടെ 3 മത്സരങ്ങളിലും ജയിച്ച് 9 പോയിന്റുമായി ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. റൌണ്ട് ഓഫ് 32 അവരുടെ എതിരാളി സ്വീഡനാണ്. ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി മുന്നേറിയ നോർവേക്ക് ഐവറി കോസ്റ്റാണ് എതിരാളി. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താനുള്ള പോരാട്ടമായിരുന്നു. സെനഗലിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഇറാഖിന് വലിയൊരു ജയം തന്നെ വേണ്ടിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ കളി അവർക്ക് പ്രതികൂലമായി. 4 മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ വഴങ്ങിയ അവർക്ക് 13 മിനിറ്റിൽ അടുത്ത പ്രഹരം കിട്ടി. സെനഗൽ നായകൻ സാദിയോ മാനയെ ബോക്സിന് പുറത്തുവച്ച് വീഴ്ത്തിയതിന് ഇറാഖ് പ്രതിരോധ താരം റെബിൻ സുലാക്ക ചുവപ്പ് കാർഡ് കണ്ടു. 10 പേരായി ചുരുങ്ങിയ ഇറാഖിന് മത്സരം പിന്നീട് അതിജീവനത്തിന്റേതായി. ആദ്യ പകുതിയിൽ സെനഗൽ ആക്രമണങ്ങളെ അവർ ചെറുത്തുനിന്നെങ്കിലും രണ്ടാം പകുതി ആളെണ്ണത്തിലുള്ള മുൻതൂക്കം സെനഗൽ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി. 4 ഗോളുകളാണ് അവർ ഇറാഖ് ഗോൾ പോസ്റ്റിൽ നിക്ഷേപിച്ചത്. മധ്യനിര താരം പാപ്പാഗുയെ 2 തവണ വല കുലുക്കി. ഇസ്മായില സാർ, ഇലിമാൻ എൻഡയെ എന്നിവരും ലക്ഷ്യം കണ്ടു. വമ്പൻ ജയത്തോടെ 3 പോയിന്റും മികച്ച ഗോൾ ശരാശരിയും നേടിയ സെനഗലിന് മികച്ച 3 സ്ഥാനക്കാരിലൊരാളായി നോക്കൌട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എച്ചിൽ അവസാന മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: സ്പെയിനിന് പിന്നിൽ ആരൊക്കെയാകും നോക്കൌട്ടിലേക്ക് കടക്കുക? ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദെ ചരിത്രം കുറിക്കുമോ? അതോ അനുഭവസമ്പന്നരായ ഉറുഗ്വേയും സൗദി അറേബ്യയും തിരിച്ചുവരുമോ? ഒടുവിൽ സ്പെയിനിന് പിന്നിൽ 2 സ്ഥാനക്കാരായി മുന്നേറിയത് ഈ ലോകകപ്പിലെ അത്ഭുത ടീമായ കേപ്പ് വെർദെ തന്നെ. നേരത്തെ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ കുരുക്കിയ അവർ ഇത്തവണ പിടിച്ചത് ഏഷ്യൻ രാജ്യമായ സൗദി അറേബ്യയെ. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ഗോളൊന്നും പിറന്നിട്ടില്ലെങ്കിലും ഒട്ടും വിരസമായില്ല കളി. ആദ്യ കളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പന്ത് കൂടുതൽ കൈവശം വെച്ചതും ഷോട്ടുകൾ ഉതിർത്തതും കേപ്പ് വെർദെ തന്നെയായിരുന്നു. ഗോൾ നേടാനായില്ലെങ്കിലും സൗദിക്ക് ആക്രമിക്കാൻ അധികം അവസരം അവർ നൽകിയില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോഴുള്ള അവരുടെ ആഘോഷം ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായി. ഉറുഗ്വേ സ്പെയിനിനോട് പരാജയപ്പെടുകയും ചെയ്തതോടെ 2 സ്ഥാനക്കാരായി കേപ്പ് വെർദെ നോക്കൌട്ടിലേക്ക്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് അവർക്കവിടെ എതിരാളി. ഈ ലോകകപ്പിൽ ആരാധകരെ ഏറ്റവും നിരാശരാക്കിയ പ്രകടനങ്ങളിലൊന്നായി ഉറുഗ്വേയുടേത്. സ്പെയിനിനെതിരെ ജയം മാത്രം ലക്ഷ്യമിട്ട് ഇറങ്ങിയ അവർക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള കളി പോലും കാഴ്ചവെക്കാനായില്ല. പന്ത് കൈവശം വച്ച് ക്ഷമയോടെ ആക്രമണം ഒരുക്കി ഉറുഗ്വേയെ നിയന്ത്രിക്കുകയായിരുന്നു സ്പെയിൻ. ഹാഫ് ടൈമിന് തൊട്ടുമുൻപ് നിർണായക ഗോൾ വന്നു. അലക്സ് ബയേനയുടെ ഷോട്ട് ഉറുഗ്വേ ഗോൾ കീപ്പർ ഫെർണാണ്ടോ മുസ്ലേരയ്ക്ക് കയ്യിലൊതുക്കാനായില്ല. സ്പെയിൻ 1 ഗോളിന് മുന്നിൽ. ഗോൾ തിരിച്ചടിക്കാനുള്ള ഉറുഗ്വേയുടെ ശ്രമങ്ങളെല്ലാം 2 പകുതിയിൽ നിഷ്ഫലമായി. മധ്യനിരയിലെ പന്തടക്കവും പ്രതിരോധത്തിലെ അച്ചടക്കവും ചേർന്നപ്പോൾ സ്പെയിൻ വിജയം സ്വന്തമാക്കി. അവസാന നിമിഷം അഗസ്റ്റിൻ കെനോബിയോ ചുവപ്പ് കാർഡ് കണ്ടതോടെ ഉറുഗ്വേയുടെ ദുരന്തം പൂർണമായി. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിലേക്ക് കടക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ ബെൽജിയത്തിന്മേലായിരുന്നു. ലോകകപ്പിന് മുമ്പ് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായി വിലയിരുത്തപ്പെട്ട അവർക്ക് ആദ്യ 2 മത്സരങ്ങളിലും സമനില വഴങ്ങിയതോടെ അവസാന ദിനത്തിൽ ന്യൂസിലാൻഡിനെതിരെ ജയിച്ചാൽ മാത്രമേ നോക്കൌട്ട് ഉറപ്പാക്കാനാകുമായിരുന്നുള്ളൂ. ആദ്യ മിനിറ്റുകളിൽ തന്നെ ബെൽജിയം ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കി. പന്തടക്കത്തിലും മുന്നേറ്റങ്ങളിലും അവർ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു. ആ സമ്മർദ്ദം ഫലമായി മാറിയത് 28-ാം മിനിറ്റിൽ. കെവിൻ ഡി ബ്രൂയിനയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് ലിയാൻഡ്രോ ട്രൊസാർഡ് ആദ്യ ഗോൾ നേടി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് മുന്നിലായിരുന്ന ബെൽജിയം ഹാഫ് ടൈമിനു ശേഷം സംഹാര രൂപം പൂണ്ടു. 2 പകുതി ആരംഭിച്ച് 5 മിനിറ്റിനകം ട്രൊസാർഡ് വീണ്ടും വല കുലുക്കി. വീണ്ടും അസിസ്റ്റ് ഡി ബ്രൂയിനയുടേത്. ആ ഗോളോടെ മത്സരം ബെൽജിയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. തുടർന്ന് നായകൻ കെവിൻ ഡി ബ്രൂയിനെ സ്വന്തം പേരും സ്കോർ ഷീറ്റിൽ ചേർത്തു. ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ബെൽജിയൻ താരമെന്ന നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. 84-ാം മിനിറ്റിൽ എലീജ ജസ്റ്റ് ന്യൂസിലാൻഡിനു വേണ്ടി 1 ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടില്ല. പരിചയസമ്പന്നനായ റൊമേലു ലുക്കാക്കു ഉടൻ തന്നെ ബെൽജിയത്തിന്റെ 4-ാം ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ അലക്സിസ് സാലേമേക്കേഴ്സ് 5-ാം

ഗോൾ കൂടി നേടിയതോടെ ബെൽജിയത്തിന്റെ 5-1 ജയം പൂർണമായി. ഈ വിജയത്തോടെ ബെൽജിയം 5 പോയിന്റുമായി ഗ്രൂപ്പ് ജിയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇറാനെതിരെ 1-1 സമനില നേടിയ ഈജിപ്തും 5 പോയിന്റ് നേടിയെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിന്റെ കരുത്തിലാണ് ബെൽജിയം ഗ്രൂപ്പ് ജേതാക്കളായത്. നോക്കൌട്ട് റൌണ്ടിൽ മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളെ അവർ നേരിടും. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിൽ ഈജിപ്തിന് ഒരു സമനില പോലും നോക്കൌട്ട് ഉറപ്പിക്കാൻ മതിയായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ കളത്തിലിറങ്ങിയത്. ബെൽജിയം ന്യൂസിലാൻഡ് മത്സരത്തിലെ സ്കോറും ഈ പോരാട്ടത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാഹചര്യമായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ സന്തോഷം തേടിയെത്തിയത് ഈജിപ്തിനെ. 5-ാം മിനിറ്റിൽ ഇറാൻ ഗോൾ കീപ്പർ അലി റേസ ബെയ്റാൻ ബന്ദിന്റെ പിഴവ് മുതലെടുത്ത് മഹ്മൂദ് സാബർ പന്ത് വലയിലെത്തിച്ചു. അതോടെ മുഹമ്മദ് സലായുടെ നേതൃത്വത്തിൽ ഈജിപ്ത് ആത്മവിശ്വാസത്തോടെ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. എന്നാൽ ആ ലീഡ് അധിക നേരം നീണ്ടില്ല. 14-ാം മിനിറ്റിൽ ഇറാന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ഈജിപ്ത് ഗോൾ കീപ്പർ തടഞ്ഞെങ്കിലും തിരിച്ചുവന്ന പന്ത് റാമിൻ റസായിയാൻ ശക്തമായ ഷോട്ടിലൂടെ വലയിലാക്കി. സ്കോർ 1-1. 2-ാം പകുതിയിൽ ജയത്തിനായി കൂടുതൽ ആക്രമിച്ചു കളിച്ചത് ഇറാനായിരുന്നു. മെഹ്ദി തരേമിയുടെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയത് അവർക്ക് നിരാശയായി. ഈജിപ്ത് പ്രതിരോധം പലവട്ടം സമ്മർദ്ദത്തിലായെങ്കിലും അവർ സമനില കൈവിട്ടില്ല. മറുവശത്ത് സലായുടെ മുന്നേറ്റങ്ങൾ ഇറാൻ ബോക്സിലും ഭീതി വിതച്ചെങ്കിലും നിർണായക അവസരങ്ങൾ ഗോളായില്ല. മത്സരത്തിന്റെ ഏറ്റവും നാടകീയ നിമിഷം ഇഞ്ചുറി ടൈമിലായിരുന്നു. ഇറാൻ പ്രതിരോധ താരം ഷോജ ഖലീൽ സാദെ നേടിയ ഗോൾ ആദ്യം അനുവദിക്കപ്പെട്ടു. ആ ഗോളോടെ ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ടിലെത്തുമെന്ന് എല്ലാവരും കരുതിയ നിമിഷം. എന്നാൽ ദീർഘനേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷം ഓഫ്സൈഡ് വിധിച്ചതോടെ ഗോൾ റദ്ദാക്കി. സെക്കൻഡുകൾക്കുള്ളിൽ ഇറാന്റെ ആഘോഷം നിരാശയായി മാറി. ഈ സമനിലയോടെ 5 പോയിന്റുമായി ഈജിപ്ത് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തെത്തി. റൌണ്ട് ഓഫ് 32-ൽ ഓസ്ട്രേലിയയാണ് അവർക്ക് എതിരാളി. മറുവശത്ത് 3 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇറാന് മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളാകുമോ എന്നറിയാൻ മറ്റു ഗ്രൂപ്പുകളിലെ ഫലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇറാന്റെ യാത്ര ഇവിടെ അവസാനിച്ചാലും ഈ ലോകകപ്പിൽ അവർ വലിയ ബഹുമാനം നേടിയെന്ന് പറയേണ്ടി വരും. യുദ്ധ സാഹചര്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും നിറഞ്ഞ തയ്യാറെടുപ്പിനിടയിലും അവർ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സര ദിനമായ ഇന്ന് 3 ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് നടക്കുന്നത്. എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും പനാമയും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ നേരിടും. പനാമ ഒഴികെ ഗ്രൂപ്പിലെ 3 ടീമുകൾക്കും 1-ാം സ്ഥാനക്കാരാവാനുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട്. ജയിച്ച് 1-ാം സ്ഥാനം ഉറപ്പിക്കുക എന്നതു മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതേസമയം പനാമയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ലോകകപ്പിലെ അവസാന മത്സരത്തിൽ അട്ടിമറി സൃഷ്ടിച്ചു മടങ്ങാനാണ് അവർ ഇറങ്ങുക. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ അവർ ശ്രമിച്ചാൽ മത്സരം ആവേശകരമാകും. പക്ഷേ നിലവിലെ ഫോമും താരസാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനു തന്നെ മുൻതൂക്കം. ക്രൊയേഷ്യ ഖാന മത്സരത്തിൽ മധ്യനിരയിലെ പോരാട്ടം മത്സരത്തിന്റെ വിധി നിർണയിക്കാനാണ് സാധ്യത. ഖാനയ്ക്ക് 4 പോയിന്റും ക്രൊയേഷ്യയ്ക്ക് 3 പോയിന്റുമാണുള്ളത്. നോക്കൌട്ട് സാധ്യത സജീവമാണെങ്കിലും ആദ്യ സ്ഥാനങ്ങളിലെത്തിയാൽ അടുത്ത റൌണ്ടിൽ കടുത്ത പോരാട്ടങ്ങൾ ഒഴിവാക്കാം. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള പോരാട്ടവും ജേതാക്കളെ നിർണയിക്കും. 6 പോയിന്റോടെ കൊളംബിയയാണ് ഇപ്പോൾ 1-ാമത്. 4 പോയിന്റോടെ പോർച്ചുഗൽ 2-ാമതും. ലോകകപ്പിലെ ഏറ്റവും ആകർഷകമായ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന 2 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഗോളുകൾക്ക് ക്ഷാമമുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. ആദ്യ കളിയിൽ കോംഗോയോട് 1-1 സമനില വഴങ്ങിയെങ്കിലും 2-ാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 5-0 പോർച്ചുഗൽ തകർത്തത്. 2 ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫോമിലായതോടെ പോർച്ചുഗൽ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യ 2 കളികളും ജയിച്ച കൊളംബിയയ്ക്കും ആത്മവിശ്വാസത്തിന് കുറവില്ല. നോക്കൌട്ടിനു മുമ്പ് 2 ടീമുകൾക്കും വലിയ മാനസിക മുൻതൂക്കം നേടാനുള്ള അവസരമാണ് ഈ മത്സരം. ഉസ്ബെക്കിസ്ഥാനെതിരെ ജയം നേടി മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ടിൽ ഇടം പിടിക്കാനാവും കോംഗോയുടെ ശ്രമം. അതേസമയം ഉസ്ബെക്കിസ്ഥാന് കന്നി ലോകകപ്പിൽ അഭിമാന ജയം നേടാനുള്ള അവസരം കൂടിയാണിത്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയും ജോർദാനും തമ്മിലുള്ള മത്സരത്തിന് കണക്കിൽ പ്രസക്തിയൊന്നുമില്ല. ആദ്യ 2 കളികളിലെ ജയങ്ങളോടെ നിലവിൽ ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പ്രകടനം കാണാനുള്ള ആവേശം

0: ഉച്ചത്തോടെയാകും ആരാധകർ ഈ മത്സരത്തിനും കാത്തിരിക്കുക. 5 ഗോളുകളോടെ ലോകകപ്പിലെ ടോപ് സ്കോററാണ് 39-കാരനായ മെസ്സി ഇപ്പോൾ. എന്നാൽ 1-ാം സ്ഥാനം ഉറപ്പിച്ചതിനാൽ കോച്ച് ലയണൽ സ്കലോണി മെസ്സിക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട്. മറുവശത്ത് ജോർദാന് ഇത് ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസാന അവസരമാണ്. ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടം ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരെ തീരുമാനിക്കുന്നതിൽ നിർണായകമാണ്. 3 പോയിന്റുള്ള ഇരു ടീമും ജയത്തോടെ മുന്നേറാനാകും ശ്രമിക്കുക. ഇന്നത്തെ മത്സരങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സരചിത്രം പൂർണ്ണമാകും. പിന്നീടങ്ങോട്ട് ജയം അനിവാര്യമായ മത്സരങ്ങൾ. അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

0: സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യാം യോഗസ്യ ഉത്പത്തിഹി വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക കുമാരി ദേവിക എസ്.

യോഗേന ലഭ്യതേ നിത്യം തസ്മാദ് യോഗം സമാചരേത്. നമസ്കാരം. അദ്യ അഹം യോഗസ്യ ഉത്പത്തിഹി വികാസസ്യ യോഗസ്യ പ്രാധാന്യം അധികൃത്യ കിഞ്ചിത് കാര്യം വക്തും ഇച്ഛാമി. യോഗഃ ഭാരതസ്യ മഹാൻ സംസ്കൃതിഹി ആധ്യാത്മികസ്യ ഉപഹാരഃ അസ്തി. യോഗേന ശരീരസ്യ മനസഃ ആത്മനസ്യ സമന്വയഃ ഭവതി. തേന മനുഷ്യഃ ആരോഗ്യം ശാന്തിം ആനന്ദം ച പ്രാപ്നോതി. അദ്യ വിശ്വസ്യ ബഹവഃ ജനാഃ സ്വാസ്ഥ്യലാഭായ മാനസികശാന്തേ ആധ്യാത്മിക വികാസായ ച യോഗ അഭ്യാസം കുർവന്തി. യോഗസ്യ മൂലാനി ഭാരതസ്യ പ്രാചീന സംസ്കൃതൌ നിഹിതാനി സന്തി. യോഗസ്യ ആരംഭഃ കദാ അഭവത് ഇതി നിശ്ചിതതയാ വക്തും ന ശക്യതേ. തഥാപി ഇതിഹാസഃ പുരാതത്വശാസ്ത്രം വൈദിക സാഹിത്യം ച സൂചയന്തി യത് യോഗസ്യ ഉത്പത്തിഃ പ്രാചീന സിന്ധുസഭ്യതായാം അഭവത്. മോഹനജോദകോ ഹാരപ്പ പ്രദേശയോ പ്രാപ്തസു മുദ്രാസു ധ്യാനസ്ഥിതേഹേ പുരുഷസ്യ ചിത്രം ദൃശ്യതേ. പ്രസിദ്ധ പശുപതി മുദ്ര യോഗസ്യ പ്രാചീന പ്രമാണം ഇതി കേചന വിദ്യാംസമന്യതേ. കിന്തു അസ്മിൻ വിഷയേ വിദുഷ മധ്യേ ഭിന്നമതാനി സന്തി. വൈദികകാലേ യോഗഃ ആധ്യാത്മിക ജീവനസ്യ മഹത്വപൂർണഃ ഭാഗഃ ആസീത്. ഋഗ്വേദേ യജുർവേദേ സാമവേദേ അഥർവവേദേ ച ധ്യാനസ്യ തപസഃ ആത്മസംയയസ്യ പ്രാണശക്തേഹി ച വർണ്ണനം ദൃശ്യതേ. ഋഷയഃ തപസഃ ധ്യാനേന ച ആധ്യാത്മിക സാക്ഷാത്കാരം പ്രാപ്തും പ്രയതന്തേ സ്മ. ഏഷ്യാപരമ്പര അനന്തരം യോഗാദർശന രൂപേണ വികസിതാഭവത്. ഉപനിഷ്ഠിതസു ആത്മതഃ ബ്രഹ്മണഃ ഐക്യം.

പ്രതിപാദ്യതേ. ധ്യാനസ്യ പ്രാണായാമസ്യ മനോനിഗ്രഹസ്യ ച മഹത്വം വിസ്തരേണ വർണ്ണിതം അസ്തി. മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മജ്ഞാനം ഇതി ഉപനിഷദഃ ശിക്ഷയന്തി. യോഗഃ തസ്യ പ്രാപ്തി ശ്രേഷ്ഠഃ മാർഗഃ ഇതി അഭി താഃ പ്രതിപാദയന്തി. മഹർഷിഃ പതഞ്ജലിഃ യോഗാദർശനസ്യ മഹാൻ വ്യവസ്ഥികർത്ത ആസീത്. തേന വിരചിതാനി യോഗസൂത്രാണി വിശ്വസ്യ പ്രസിദ്ധേഷു യോഗഗ്രന്ഥേഷു അന്യതമം അസ്തി. പതഞ്ജലിന അഷ്ടാംഗയോഗഃ പ്രതിപാദിതഃ. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഏതേ അഷ്ടാംഗാനി യോഗമാർഗസ്യ ആധാരഭൂതാനി സന്തി. ഭഗവത്ഗീതായാം യോഗസ്യ വ്യാപകഃ അർത്ഥഃ വർണ്ണിതഃ അസ്തി. കർമ്മയോഗഃ ഭക്തിയോഗഃ ജ്ഞാനയോഗഃ ഇതി ത്രയഃ പ്രമുഖാഃ യോഗമാർഗം ഇതി ഗീത ഉപദിശതി. യോഗഃ കേവലം ശാരീരിക വ്യായാമഃ ന അഭി സമ്യക് ജീവനമാർഗഃ ഇതി ഗീത ഉപദിശതി. മധ്യകാലേ ഹഠയോഗസ്യ മഹാൻ വികാസഃ അഭവത്. കോ രക്ഷനാദയഃ യോഗിതഃ ശരീരശുദ്ധയേ പ്രാണശക്തി വികാസായ ച അനേകാനി ആസനാനി പ്രാണായാമൻ മുദ്ര ച പ്രചാരിതവന്തഃ. ഹഠയോഗഃ ശരീരം മനസ്സ് ആധ്യാത്മിക സാധനായ യോഗ്യം കരോതി. ഉന്നവിംശതിശതകേ വിംശതിശതകേ ച ഭാരതീയ മഹാത്മനഃ യോഗം വിശ്വേ പ്രചാരിതവന്തഃ. അദ്യ വൈജ്ഞാനിക അഭി വദന്തി യത് യോഗഃ മാനസിക തനാവം ന്യൂനം കരോതി. ഹൃദയയോഗ നിവാരണേ സഹായം കരോതി. ശ്വസനക്രിയാം സുധാരയന്തി. മാനസിക സ്വാസ്ഥ്യം ച വർദ്ധയന്തി. അതഃ വിദ്യാലയേഷു ചികിത്സാലയേഷു ക്രീഡാകേന്ദ്രേഷു കാര്യാലയേഷു ച യോഗസ്യ പ്രയോഗഃ വർദ്ധതേ. സംയുക്ത രാഷ്ട്രസംഘേന ജൂനമാസസ്യ ഏകവിംശതിതമഃ ദിവസഃ അന്തർരാഷ്ട്രീയ യോഗാദിവസഃ ഇതി ഘോഷിതഃ. തതഃ ആരഭ്യ വിശ്വസ്യ സർവത്ര അയം ദിവസഃ ഉത്സാഹേന ആചര്യതേ. അസ്യ ദിവസസ്യ ഉദ്ദേശം യോഗസ്യ വൈശിക മഹത്വസ്യ പ്രചാരഃ തഥാ മാനവ കല്യാണസ്യ സംവർദ്ധനം അസ്തി. യോഗഃ കേവലം വ്യായാമഃ ന അഭി സമ്പൂർണ ജീവനദർശനം അസ്തി. സഹ ശരീരസ്യ ആരോഗ്യം മനസഃ ശാന്തിം ആത്മനഃ ഉന്നതിം ച പ്രദദാതി. സിന്ധുസഭ്യതായാഃ ആരഭ്യ വേദാനാം ഉപനിഷദാം പതഞ്ജലേഃ യോഗാസൂത്രാണാം ച മാധ്യമേന വികസിതഃ യോഗഃ ഭാരതസ്യ അമൂല്യഃ സാംസ്കൃതിക ദാരോഗഃ അസ്തി. അദ്യാപി യോഗഃ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യശാന്തേഃ സൗഹാർദസ്യ ച മാർഗേ പ്രേരയതി. യോഗഃ ഭാരതസ്യ പ്രാചീനഃ ആധ്യാത്മിക ദാർശനികസ്യ അമൂല്യനിധിഃ അസ്തി. സഹ മനുഷ്യസ്യ ശരീരസ്യ മാനവഃ മനസഃ ബുദ്ധേഃ ആത്മനസ്യ സമന്വയം കരോതി തഥാ സമ്പൂർണ ജീവനായ മാർഗം ദർശയതി. അയം മഹാൻ ജ്ഞാനസമ്പാദാഃ അനേകൈഃ മഹർഷിഭിഃ യോഗാചാര്യൈഃ രചിതൈഃ ഗ്രന്ഥൈഃ പീഠീഭ്യഃ പ്രതിപ്രസാരിതഃ. പ്രാചീന യോഗാഗ്രന്ഥാഃ യോഗസ്യ സിദ്ധാന്താൻ ആധ്യാത്മിക ലക്ഷ്യം ച സ്പഷ്ടതയാ പ്രതിപാദയന്തി. ഏതേഷാം പ്രത്യേകസ്യ യോഗാശാസ്ത്രസ്യ വികാസേ മഹത്വപൂർണം സ്ഥാനം അസ്തി. യോഗസ്യ പ്രഥമം സൂചനാനാം വേദേഷു ദൃശ്യന്തേ. ഋഗ്വേദേ യജുർവേദേ സാമവേദേ അഥർവവേദേ ച ധ്യാനസ്യ തപസഃ പ്രാണസ്യ ആത്മസംയമസ്യ ച വർണ്ണനം അസ്തി. വേദേഷു യോഗഃ ജീവനപദ്ധതിഃ തഥാ ആധ്യാത്മിക സാധന ഇതി നിരൂപിതഃ. പ്രകൃത സഹ വിശ്വേന സഹ ച മാനവസ്യ ഐക്യം സ്ഥാപയതീതു അസ്യ ഉദ്ദേശം അസ്തി. ഉപനിഷദഃ യോഗദർശനസ്യ മൂല്യം അസ്തി. താസു ആത്മ ബ്രഹ്മ ധ്യാനം പ്രാണായാമഃ മനോനിഗ്രഹ ഇത്യാദയഃ വിഷയാഃ വിസ്തരേണ വർണ്ണിതാഃ സന്തി. വിശേഷതഃ ഘടോപനിഷതി ശ്വേത അശ്വതരോപനിഷതി മൈത്രായണി യോപനിഷതി ച യോഗസ്യ സ്പഷ്ടം വർണ്ണനം ദൃശ്യതേ. ഭഗവത്ഗീത യോഗാശാസ്ത്രസ്യ അതീവ മഹത്വപൂർണേഷു ഗ്രന്ഥേഷു അന്യതമ അസ്തി. തത്ര ശ്രീകൃഷ്ണഃ അർജുനായ ത്രീൻ പ്രമുഖാൻ യോഗമാർഗാൻ ഉപദിശതി. കർമ്മയോഗഃ ഭക്തിയോഗഃ ജ്ഞാനയോഗഃ തഥാ ധ്യാനയോഗഃ സമത്വയോഗഃ സ്നാനയോഗഃ ഇത്യാദയഃ അഭി വർണ്ണിതാഃ സന്തി. യോഗഃ കർമ്മസു കൗശലം തഥാ സമത്വം യോഗ ഉച്യതേ ഇതി ഗീത വദന്തി. അർത്ഥാത് സമചിത്തയ തഥാ ശ്രേഷ്ഠകർമ്മ യോഗസ്യ ലക്ഷണേസ്തഃ. യോഗശാസ്ത്രസ്യ ആധാരഗ്രന്ഥഃ മഹർഷിണ പതഞ്ജലിന രചിതഃ യോഗസൂത്രഗ്രന്ഥഃ അസ്തി.
अस्मिन् ग्रन्थे प्रायः एकशत

രചിത. അസ്മിൻ ഗ്രന്ഥേ ആസനാനി പ്രാണായാമഹ ഷഡ് കർമാണി മുദ്ര ബന്ധഹ കുണ്ഡലിനി സമാധിഹി ച വിസ്തരേണ വർണ്ണിതഹ സന്തി. ആധുനിക യോഗാഭ്യാസേ അസ്യ മഹത്വം ബഹു അധികം അസ്തി. മഹർഷിണ ഘോരണ്ഡേന ഉപദിഷ്ട ഘോരണ്ഡ സംഹിത യോഗസ്യ മഹത്വപൂർണ ഗ്രന്ഥ അസ്തി. അത്ര സപ്താംഗയോഗ വർണ്ണിതഹ അസ്തി. ഷഡ് കർമ്മ ആസനം മുദ്ര പ്രത്യാഹാര പ്രാണായാമ ധ്യാനം സമാധി അയം ഗ്രന്ഥ ശരീരശുദ്ധയെ ആത്മവികാസായ ച സമാനം മഹത്വം ദദാതി. ശിവപാർവത്യോ സംവാദരൂപേണ ശിവസംഹിത രചിത. അത്ര യോഗ നാട്യ പ്രാണ ചക്രാണി കുണ്ടലിനി ശക്തി ധ്യാനം ഇത്യാദീന വിസ്തൃതം വർണ്ണനം അസ്തി. ഭാരതീയ പരമ്പരായാം ശിവ യോഗസ്യ ആദിഗുരുഹു ഇതി സ്വീകൃത. പുരാണേഷു ഖദ്യതേ തത് ശിവ സപ്തർഷിഭ്യഃ യോഗവിദ്യ ഉപദിഷ്ടവാൻ അതഃ സഹ ആദിയോഗി ഇതി പ്രസിദ്ധ. പതഞ്ജലിഹി യോഗദർശനം വൈജ്ഞാനിക രൂപേണ വ്യവസ്ഥിതവാൻ മഹാൻ ഋഷിഹി ആസീത്. അഷ്ടാംഗയോഗസ്യ പ്രതിപാദകത്വേന സഹ വിശ്വപ്രസിദ്ധാഹ അസ്തി. തസ്യ യോഗസൂത്രാണി അദ്യാപി യോഗ അധ്യയനസ്യ ആധാരഗ്രന്ഥാനി സന്തി. യോഗായാജ്ഞവൽക്യഗ്രന്ഥേ മഹർഷിഹി യാജ്ഞവൽക്യ യോഗ സിദ്ധാന്താൻ പ്രാണായാമം ധ്യാനം ച വിവർണോതി. സ്വാത്മാരാമയോഗി ഹഠയോഗ പ്രദീപികയാഹ കർത്ത അസ്തി. സഹ ഹഠയോഗ പരമ്പരാം സുവ്യവസ്ഥിത രൂപേണ ലോകാനാം സമക്ഷം പ്രസ്തുതവാൻ. മഹർഷി ഖേരണ്ഡഹ ഖേരണ്ഡ സംഹിതായാഹ ഉപദിഷ്ട ആസീത്. സഹ ശരീരശുദ്ധിം തഥാ ആധ്യാത്മിക സാധന സമാനരൂപേണ മഹത്വപൂർണ മന്യതേ സ്മ. ആധുനികകാലെ സ്വാമി വിവേകാനന്ദ ശ്രീ അരവിന്ദ സ്വാമി ശിവാനന്ദ ടി കൃഷ്ണാചാര്യ ബി കെ എസ് അയ്യങ്കാര പട്ടാഭി ജോയിസ സ്വാമി സത്യാനന്ദ സരസ്വതി ച യോഗസ്യ വിശ്വവ്യാപി പ്രചാരായ മഹാൻ യോഗാദാനം ദത്തവന്ത. തേ യോഗം കേവലം ആധ്യാത്മിക സാധന ന അബീതു ആരോഗ്യരക്ഷണായ മാനസിക ശാന്തിയെ ച വൈജ്ഞാനിക ജീവന പദ്ധതി രൂപേണ അഭി പ്രചാരിതവന്ത. പ്രാചീന യോഗഗ്രന്ഥ മഹാൻ യോഗാചാര്യസ്യ ഭാരതസ്യ യോഗ പരമ്പരാം സമൃദ്ധം കൃതവന്ത. വേദേഭ്യഃ ആരഭ്യ ഉപനിഷത്സു ഭഗവത്ഗീതായാഹ പതഞ്ജലേഹ യോഗാസൂത്രേഹ ഹഠയോഗ ഗ്രന്ഥേഷു ച യോഗജ്ഞാനം നിരന്തരം വികാസിതം. ഏതേ ഗ്രന്ഥാഹ മാനവസ്യ ശാരീരിക സ്വാസ്ഥ്യായ മാനസിക ശാന്തയെ ആധ്യാത്മിക ഉന്നതായ ച അദ്യാപി മാർഗദർശകാഹ സന്തി. അതഃ യോഗ ഭാരതസ്യ അമൂല്യ സാംസ്കൃതിക ആധ്യാത്മികശ്ച ദാരോഹര അസ്തി. യഹ സമ്പൂർണ വിശ്വസ്യ മാനവജാതിം സ്വാസ്ഥ്യം ശാന്തിം സൗഹാർദ്ദം ച പ്രതിപ്രേരയന്തി. ഭാരതീയ ദർശനശാസ്ത്രസ്യ പ്രമുഖേഷു ഗ്രന്ഥേഷു പതഞ്ജലി മഹർഷിണ വിരചിതം യോഗാസൂത്രം അത്യന്തം മഹത്വപൂർണം അസ്തി. യോഗ കേവലം ശാരീരിക വ്യായാമ ന അബീതു മനസഃ ആത്മനശ്ച സമ്പൂർണ വികാസസ്യ വൈജ്ഞാനിക മാർഗഃ ഇതി അയം ഗ്രന്ഥഃ പ്രതിപാദയന്തി. അയം ഗ്രന്ഥഃ പ്രായഃ ദ്വിസഹസ്ര വർഷേഭ്യഃ പൂർവം രചിതഃ. അദ്യാപി വിശ്വസ്യ സർവത്ര യോഗാധ്യയനസ്യ അനുസന്ധാനസ്യ ച ആധാരഗ്രന്ഥഃ അസ്തി. ലഘുഭിഹി കിന്തു ഗംഭീരൈഹി സൂത്രൈഹി പതഞ്ജലിഹി മാനവജീവനസ്യ പരമലക്ഷ്യം ആത്മസാക്ഷാത്കാര പ്രതിമാർഗം ദർശയതി. പതഞ്ജലിഹി ഭാരതസ്യ മഹാൻ ഋഷിഹി ആസീത്. സഹ യോഗാദർശനം വ്യവസ്ഥിത രൂപേണ പ്രാപ്നുവാൻ പരമ്പരാനുസാരം സഹ വ്യാകരണേന ആയുർവേദേ യോഗേച്ച മഹാൻ യോഗാദാനം ദത്തവാൻ. യോഗാശാസ്ത്രേ തസ്യ ശ്രേഷ്ഠതമം കാര്യം യോഗാസൂത്രം ഏവ അസ്തി. അദ്യതന ജീവനേ ഛാത്രാഹ അധ്യയനഭാരം പരീക്ഷാഭയം സ്പർദ്ധ മാനസിക തനാവം ച അനുഭവന്തി. ഏതാദൃശേ സമയെ യോഗ തേഷാം ശാരീരിക മാനസിക ഭൗതിക വികാസായ ശ്രേഷ്ഠ ഉപായഃ അസ്തി. യോഗ ഭാരതസ്യ പ്രാചീന അമൂല്യ സാംസ്കൃതിഃ ദാരോഹര അസ്തി. ഛാത്രജീവനം വ്യക്തിത്വ നിർമ്മാണസ്യ ആധാര അസ്തി. അസ്മിൻ കാലേ ഉത്തമ സ്വാസ്ഥ്യം ഏകാഗ്രത അനുശാസനം ആത്മവിശ്വാസം ച ആവശ്യ ഭവന്തി. യോഗാഭ്യാസ ഏതാൻ ഗുണാൻ വികസിതും സഹായകരം അസ്തി. യോഗ ശരീരം സ്വാസ്ഥ്യം കരോതി മനഃ ശാന്തം സ്ഥിരം ച കരോതി തേന ഛാത്രാഹ അധ്യയനം സമ്യക് കർത്തും ശക്നുവന്തി തഥാ ഉത്തമ ഫലാനി പ്രാപ്നുവന്തി. യോഗാഭ്യാസേന അനുശാസനം സമയപാലനം ധൈര്യം ആത്മസംയമ സഹിഷ്ണുത ച വർദ്ധതേ.
ಛಾತ್ರಃ ಜೀವನಸ್ಯ ವಿವಿಧ

0: ചുനൗതയ സാഹസേന സമ്മുഖീകർത്തും സമർത്ഥ ഭവതി. സൂര്യ നമസ്കാര താടാസനം, വൃക്ഷാസനം, വജ്രാസനം, ഭുജംഗാസനം, ഭുവന മുക്താസനം, അനുലോമ വിലോമ പ്രാണായാമ, ഭ്രമരി പ്രാണായാമ ധ്യാനം, ഏതേഹി അഭ്യാസ ശരീരേ മനസ് സ്വാസ്ഥ്യം കൃത അധ്യയനസ്യ അനുകൂലം വാതാവരണം നിർമാത. വിദ്യാലയേഷു മഹാവിദ്യാലയേഷു ച യോഗ ശിക്ഷണസ്യ സമാവേശ ഛാത്രാണാം സർവാംഗീണ വികാസായ ഹിതകര അസ്തി. പ്രതിദിനം അല്പകാലം യോഗാഭ്യാസസ്യ കൃതം ചേത് അധ്യയന ഗുണവത്ത അനുശാസനം മാനസിക സ്വാസ്ഥ്യം ച വർദ്ധതേ. യോഗ ഛാത്രാണാം കൃതേ കേവലം വ്യായാമ അഭീതു സ്വസ്ഥ ശരീരസ്യ ശാന്ത മനസ പ്രവരബുദ്ധേഹ ഉത്തമ ചരിത്രസ്യ ച നിർമാണായ സമഗ്ര ജീവന പദ്ധതി അസ്തി. ഈ ഛാത്രാഹ പ്രതിദിനം യോഗാഭ്യാസം കുർവന്തി തേ അധ്യയനക്ഷേത്രേ ജീവന ച അധികം സഫലാഹ ഭവന്തി. അതഃ സ്വസ്ഥ ശാസ്ത്രാഹ ശക്തിശാലിനഹ രാഷ്ട്രസ്യ ആധാരഹ ഇതി ഭാവനയ പ്രത്യേകം ഛാത്രാഹ യോഗഹ ജീവനസ്യ അവിഭാജ്യം ഭാഗം കർത്തും അർഹതി. ആരോഗ്യം പരമം ഭാഗ്യം സ്വാസ്ഥ്യം സർവാർത്ഥ സാധനം യോഗേന ലഭ്യതേ നിത്യം തസ്മാത് യോഗം സമാചരേത്.
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ യോഗസ്യ ഉത്പത്തിഃ വികാസശ്ച യോഗസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക കുമാരി ദേവിക എസ്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും.

0: സമയം 5 മണി കഴിഞ്ഞ് 28 മിനിറ്റും 48 സെക്കൻഡും.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം യോധ. വരികൾ ബിച്ചു തിരുമല. സംഗീതം എ ആർ റഹ്മാൻ. ഗായകർ യേശുദാസ്, സുജാത.

ചിത്രം ദി സിറ്റി. രചന ബിച്ചു തിരുമല. സംഗീതം ജോൺസൺ. പാടിയവർ എം ജി ശ്രീകുമാർ. ചിത്രം

എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് സഞ്ജീവ്. പാടിയവർ ബിജു നാരായണൻ, ചിത്ര. ചിത്രം ധിക്കാർ

സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 30-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിലാണ് അഭിമുഖം. MBBS ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 42,000 രൂപ വേതനമായി ലഭിക്കും. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് മുളങ്ങുന്നത്തുകാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി 2 ഒഴിവുകളാണുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിലിൽ രജിസ്ട്രേഷനുള്ളവർക്കും അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലേതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ജൂലൈ 1-ാം തീയതി വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട് വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 8943354045. ഫോൺ നമ്പർ ആവർത്തിക്കാം. 8943354045. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-2027 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ജൂലൈ 3-ാം തീയതി രാവിലെ 10 മണിക്ക് ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0466227353. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466227353.

0: തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി രാവിലെ 11:50.
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
7: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
6: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM മുദ്ര യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം. 6:50 വയലും വീടും, പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം. ഡോക്ടർ ബീനാ ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM സുനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി അഭിമുഖം അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ടിലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് CR രവിനമ്പ്യർ, കുമരനല്ലൂർ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ഭക്തിഗാനങ്ങൾ, സുദീപ് കുമാറും സംഘവും പാടിയത്. 6:35 വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, മൗലന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷരകേരളം പ്രഭാഷണം, ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. അവതരിപ്പിക്കുന്നത് ശ്രീ KA മുരളീധരൻ, റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആകാശവാണി. കവിത പാഴ് സിദ്ധാന്തം, രചന അബ്ദുൾ അസീസ് കുറാഞ്ചേരി, ചൊല്ലുന്നത് തൃശൂർ രാമവർമ്മ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 അതിഥിയോടൊപ്പം എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ പി പത്മരാജന്റെ മകനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനുമായി YS പൗർണമി സംസാരിക്കുന്നു. 10:00 ലളിത സംഗീത പാഠം. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി, പുനഃപ്രക്ഷേപണം. 10:45 ഗസൽ. 11:00 മൻ കി ബാത് പ്രഭാഷണം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. 12:00 ഹിന്ദിയിലും 12:00

ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കേളികൊട്ട്, ചൊവ്വല്ലൂർ മോഹനനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ആകാശവാണി ഗാനം പ്രിയപ്പെട്ട പാട്ടുകളും. അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനായ കെ വി ശശീന്ദ്രൻ. രണ്ട് പതിനഞ്ചിന് നാടകഗാനങ്ങൾ. 2:30 കഥകളിപ്പദങ്ങൾ. 3 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 ചന്ദ്രമന എസ് സജീവിൻ്റെ സംഗീത കച്ചേരി. വയല രാജേന്ദ്രൻ വയലിൻ, തൃപ്പൂണിത്തുറ രാജനാരായണൻ മൃദംഗം, വെളിഞ്ഞഴി സതീഷ് ഖടം, സച്ചിദാനന്ദ പൈ എറണാകുളം, മുഖർശങ്ക്. 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2024 ഫുട്ബോൾ പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളി സാദരം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യപത്ര ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 6:50 ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിലെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷം

0: തലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ ശിശു വിഭാഗത്തിൽ 1,8,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ ശിശു വിഭാഗത്തിൽ 15,759.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻറ്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്ര വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. Prime Minister Narendra Modi has arrived in Victoria for a 3-day visit to Seychelles. He was given a warm welcome by the President of Seychelles, Dr. Patrick Hermini, at the airport. Appreciating the gesture, Prime Minister Modi reiterated that Seychelles is a valued maritime partner and a close friend in the Indian Ocean. Mr. Modi said he is looking forward to a productive visit aimed at further strengthening India and Seychelles' long-standing ties and enhancing cooperation for the benefit of the people of both nations. Prime Minister Modi also thanked the Indian diaspora for the warm welcome at the airport. He said the manner in which the Indian diaspora has preserved and celebrated culture from different parts of India is appreciable. Prime Minister Modi will be the guest of honour at celebrations marking the historic 50th anniversary of independence of Seychelles. U.S. Secretary of State Marco Rubio has praised Prime Minister Narendra Modi's leadership, saying India has made significant economic progress and is playing a bigger role on the global stage. In an interview with a news agency at the White House, Mr. Rubio said the Trump administration views India as one of the U.S.'s closest strategic partners. He said Prime Minister Modi has led a country that is making strong economic gains and becoming an increasingly influential global power. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his Mann Ki Baat program on Akashvani tomorrow. The 135th episode of the monthly radio program will be broadcast across the entire Akashvani and Doordarshan network, the AIR news website and the news on AIR mobile app. The Shri Ram Janmabhoomi Tirth Kshetra Trust has officially acknowledged the resignations of General Secretary Champat Rai and Trustee Anil Mishra. Treasurer of the Shri Ram Janmabhoomi Tirth Kshetra, Swami Govind Devgiri Maharaj, today issued a statement on this issue. The statement said, the resignations will be discussed in the next meeting. It also assured that the silver bricks and jewellery donated by devotees are accounted for. The trust in this letter said it is deeply saddened, hurt and extremely distressed by recent incidents at the Ayodhya Ram temple. It also confirmed an FIR has been registered in the donation-related case based on the SIT's interim report, with legal proceedings underway. In Tamil Nadu, the MDMK party led by Vaiko has ended its 9-year alliance with the DMK. The party general secretary Vaiko led a general council meeting.

0: Rikugunji of Japan in straight games 22-20, 21-19 in the women's singles quarterfinals. In men's singles, Srikanth defeated Chinese Taipei's Liao Zhuofu 21-9, 12-21, 21-8 to stay on course for a possible all-India final. Ronak Chauhan also advanced, beating Israel's Misha Zilberman 23-21, 21-11. India have reached the quarterfinals of the Badminton Asia Junior Mixed Team Championships with a convincing 2-0 victory over Kazakhstan in their opening Group C match in Yatsushiro, Japan. The girls' doubles pair of Durga Isha Kandrapu and Kirti Manchala gave India a strong start. Puneet Suresh and Deepthi Raj Aditi then extended India's lead. The Indian team went on to dominate the remaining matches and comfortably sealed the tie. India are placed in Group C alongside Chinese Taipei, Kazakhstan and the Philippines. Their next match against Chinese Taipei will decide the group winner. And with that, we end this news bulletin.
1: Akashavani, Samayam, 6 mani kazhinju 10 minute.
2: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനിൽ 100,000 പേർ പിന്നിടുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി എറണാകുളം. ജൂൺ 26 വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 104,491 പേർ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി. സ്വയം വിവരശേഖരണം നടത്താനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കുമെന്നതിനാൽ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരശേഖരണം പൂർത്തിയാക്കാവുന്നതാണ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി നാളെ 5 വയസ്സുവരെയുള്ള 162,529 കുട്ടികൾക്ക് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർഷ അറിയിച്ചു. ഇതിനായി 1993 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ബൂത്തുകൾക്ക് പുറമെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9 TJ വിനോദ് MLA ചേരാനെല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. തെരുവുനായ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തീരുമാനിച്ചു. ജില്ലാ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഡോഗ് കാച്ചേഴ്സിനെ സജ്ജമാക്കും. വന്ധീകരണം നടത്തുന്ന നായകൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ചെറുപ്പക്കാരുടെ ജീവിതം പുകച്ചു കളയേണ്ടതല്ലെന്നും ജീവിതമാണ് ലഹരി എന്ന് കണ്ട് വളരാൻ യുവത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ കോംപ്രമൈസ് അപ്രോച്ച് ആയിരിക്കും സർക്കാരിന്റേത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് തടസ്സമില്ലാതെയും മാഫിയകളുടെ ഭയമില്ലാതെയും ജനങ്ങൾക്ക് 24 മണിക്കൂർ സമയവും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുന്ന ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ നൈറ്റ് ലൈഫ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ മികച്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ബോട്ട്

ജെട്ടി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP നിർവഹിച്ചു. സൗജന്യ യാത്ര എന്നതിലുപരിയായി KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിതെന്ന് MP പറഞ്ഞു. എറണാകുളം ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂരിലേക്കായിരുന്നു പദ്ധതിയുടെ ആദ്യ സർവീസ്. എറണാകുളം യൂണിറ്റിന് കീഴിലുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യമിതായിരുന്നു: ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ഉത്തരം: റോസ്മേരി ഡിക്കാർലോ. ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഇടപെടലുകളിൽ നിർണായക തീരുമാനം എടുക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയാണ്. അമേരിക്കയുടെ ഐക്യരാഷ്ട്രസഭ മുൻ ഡെപ്യൂട്ടി അംബാസിഡറായിരുന്നു റോസ്മേരി ഡിക്കാർലോ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യമിതായിരുന്നു: ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയകാര്യ സമിതി മേധാവിയായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ഉത്തരം: റോസ്മേരി ഡിക്കാർലോ. ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ഇടപെടലുകളിൽ നിർണായക തീരുമാനം എടുക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതി മേധാവിയാണ്. അമേരിക്കയുടെ ഐക്യരാഷ്ട്രസഭ മുൻ ഡെപ്യൂട്ടി അംബാസിഡറായിരുന്നു റോസ്മേരി ഡിക്കാർലോ. ഇനി ചിന്താവിഷയം.

സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ് എനിക്ക് പ്രിയപ്പെട്ടത്. ഡോക്ടർ അംബേദ്കർ. ചിന്താ വിഷയം ഒരിക്കൽ കൂടി, സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ് എനിക്ക് പ്രിയപ്പെട്ടത്. ഡോക്ടർ അംബേദ്കർ.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ കഴിവ് മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 6 മണി കഴിഞ്ഞ് 19:50 ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ ആധികാരിക പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. തമിഴ്നാടുരാജ്യേ വായ്കു ഇത്യസ്യ നേതൃത്വെ MDMK ദലേന DMK ദലേന സഹ സ്വീയ നവവർഷീയം ഗഠബന്ധനം സമാപ്തം. പ്രസിദ്ധഃ തമിഴ് ചലച്ചിത്ര അഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജഃ അദ്യ ചെന്നൈയാം പഞ്ചത്വേ വിലീനഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി ജനപ്രിയ മാസിക കാര്യക്രമേ ദേശവിദേശസ്യ ജനൈഃ സഹ സ്വീയം മനോഗതം വിനിമയീകരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ റുബിയോ അവദത് യത് ട്രംപ് പ്രശാസനം ഭാരതം സംയുക്തരാജ്യ അമേരിക്കയാഃ അത്യന്തം നികടതമേഷു രണനീതിക സഹയോഗീഷു അന്യതമം മന്യതെ. അപി ച ക്രീഡാ വാർത്താസു ഫിഫാ വിശ്വകപ്പ് സ്പർധാ മാലികായാം മിശ്രദേശ ഇറാൻ ദേശേന സഹ അന്തിമേ ജീ സമൂഹസ്യ ദ്വന്ദ്വേ ഏകം ഏകം ഇത്യങ്കാന്തരാലേന സമതാവാപ്യ പ്രഥമതയാ ഫിഫാ വിശ്വകപ്പ് സ്പർധായാഃ നോക്കൌട്ട് ഇത്യേതസ്മിൻ ചരണേ പ്രവിഷ്ടഃ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ രാജധാന്യാം വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. സാമാജിക അന്തർജാലീയ പ്രേഷിതെ സന്ദേശെ ശ്രീമോദിന വിമാനപത്തനെ സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹോർമനി ഇത്യനേന കൃത് ഭവ്യ സ്വാഗതസ്യ ഭൂരിഭൂരി പ്രശംസ വിഹിത. പ്രധാനമന്ത്രിണ പ്രതിപാദിതം യത് സെഷൽസ് ദേശ ഹിന്ദ് മഹാസാഗരെ ഭാരതസ്യ ഏകഃ സാമുദ്രിക സഹയോഗി ദൃഢഃ മിത്രദേശശ്ച വർത്തതേ. മോദി അവോചത് യത് സഹ അസ്യാഃ യാത്രായാഃ മാധ്യമേന ഉഭയോര് ദേശയോഃ ദീർഘകാലീന സംബന്ധാൻ സുദൃഢീകർത്തും നാഗരിക കല്യാണായ സഹയോഗം വർദ്ധയിതും സംവാദം പ്രതി ആശാൻവിതോ വിദ്യതേ. അനേന സഹൈവ തേന വിമാനപത്തനെ ഭാരതീയ പ്രവാസീ ജനസമൂഹായ അപി ഹാർദികം സ്വാഗതാർത്ഥം ധന്യതാ വചാൻസി ജ്ഞാപിതാനി. ഗദിതം ച യത് ഭാരതീയ പ്രവാസിഭിഃ യഥാ സ്വസംസ്കൃതിഃ സംരക്ഷിതാ സാ ശ്ലാഘനീയാ വർത്തതേ. അവധേയാസ്പദം വർത്തതേ യത് പ്രധാനമന്ത്രീ നരേന്ദ്രമോദീ സെഷൽസ് ദേശസ്യ ഐതിഹാസിക 50th സ്വതന്ത്രതാ ദിവസ സമാരോഹസ്യ മുഖ്യ അതിഥിഃ ഭവിഷ്യതി. തമിഴ്നാടുരാജ്യ വായ്കു ഇത്യസ്യ നേതൃത്വെ MDMK ദലം DMK ഇത്യനേന സഹ നവവർഷീയം ഗഠബന്ധനം സമാപിതവാൻ. ദലസ്യ സചിവഃ വായ്കു വര്യഃ അദ്യ ചെന്നൈ നഗരെ സാമാന്യ പരിഷദഃ സഭായാഃ നേതൃത്വം കൃതവാൻ. അപി ച സഭായാം ഗഠബന്ധനാത് ബഹിർഗന്തും സാമാന്യഃ പ്രസ്താവഃ സ്വീകൃതഃ. അവധേയം ച യത് MDMK ദലം 17th വർഷേ DMK ഇത്യസ്യ നേതൃത്വേ ജാതെ ധർമ്മനിരപേക്ഷ പ്രഗതിശീല സംഘടനേ സമ്മിലിതഃ ആസീത്. പ്രഖ്യാതഃ തമിഴ് ചലച്ചിത്രാഭിനേതാ നിദേശകശ്ച കെ

0: अस्यां प्रदर्शिन्यां पीवी नरसिंहरावस्य सार्वजनिक जीवनस्य उत्कृष्टायाः यात्रायाः संस्मरणानि दुर्लभानि च छायाचित्राणि आधिकारिक प्रपत्राणि भाषणानि अभिलेखीय सामग्र्यश्च प्रदर्शिताः सन्ति। अमेरिकायाः कैलिफोर्निया राज्यस्य फुलर्टन नगरे प्रवृत्तायां यूएस ओपन बैडमिंटन प्रतियोगितायां भारतस्य देविका सिहागः रौनक चौहानः च स्वस्व वर्गेषु विजयम् अवाप्य प्रागुपान्त्य चक्रे प्रविष्टवन्तौ। फीफा विश्व कप स्पर्धायां मिस्र देशः ईरान देशेन सह अन्तिमे जी समूहस्य द्वन्द्वे एकम् इति अंकैः समता अवाप्य प्रथमतया फीफा विश्व कप स्पर्धायाः नॉकआउट इति चरणे प्रविष्टः। अस्मिन् द्वन्द्वे ईरान देशस्य रामिन रेजाइन क्रीडायाः नायकत्वेन उद्घोषितः। अधुना राउंड ऑफ 32 चरणे तस्य सम्मुखीकरणं ऑस्ट्रेलिया दलेन सह भविष्यति इति वार्ताः।
1: इनि प्रादेशिक वार्तകൾ കേൾക്കാം।
2: ആകാശവാണി നമസ്കാരം। പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം। പ്രധാന വാർത്തകൾ। ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം। സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും। കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു। എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്। രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ। സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും। സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത। നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത। പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും। ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും। വാർത്തകൾ വിശദമായി। മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി। പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി। സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും। സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
3: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
2: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000-ത്തോളം കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി

0: ഈ കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @ar_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ar_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആറളം പുക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ്ണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും

0: അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. വി ഡി സതീശൻ സർക്കാരിന്റെ ഒന്നാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും പി എം ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. പി എ മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നു പിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച് വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരള ിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എം എൽ എ മാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ചു.

അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം MLA ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും TP അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. CAG റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. PM3 പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI PP പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ PM3 നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ UDFനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. PM3 പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും PM3 അംബാസിഡറാകാൻ ശംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും P. പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് N. ശംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു KCB. ഇപ്പോൾ 3000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4.29 രൂപയ്ക്ക് 1 യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8.14 രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നയാ പൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും, നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ SC ST വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് SC വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും ST വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. PM3 പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി.
മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബെക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് രണ്ടാം പിണറായി സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ KPCCയിലേക്ക് പോകില്ല. പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ

0: ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900-ൽ അധികം ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും. അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ KR ഗൗരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള 4 വരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വഴി എത്ര കഠിനമാണോ അത്രയും മനോഹരമായിരിക്കും വിജയത്തിന്റെ മധുരം. ഭാരങ്ങൾ കൂടുമ്പോൾ തളരരുത്, കൂടുതൽ കരുത്തോടെ പോരാടാൻ അത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം, ഇതേക്കുറിച്ച് ഡോക്ടർ ബീനാഡി സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇടവപ്പാതി. വേനലിന്റെ തീക്ഷ്ണമായ ചൂടിൽ വെന്തുരുകിയ ഭൂമിയിലേക്ക് പ്രതീക്ഷയുടെ ആദ്യ തുള്ളികളുമായി എത്തുന്ന അതിഥിയാണ് ഇടവപ്പാതി. മലയാള മാസമായ ഇടവത്തിൽ ആരംഭിക്കുന്ന ഈ മഴ വെറും ഒരു കാലാവസ്ഥാ പ്രതിഭാസമല്ല, കേരളത്തിന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ്. ഇടവപ്പാതി എന്ന് വിളിക്കുന്ന കാലവർഷക്കാലം തോരാമഴയുടെ കാലമാണ്. പ്രകൃതി മറ്റൊരു ഭാവം കൈക്കൊള്ളുന്നു. വരണ്ടുപോയ പുഴകളും തോടുകളും നിറയുന്നു, കുളങ്ങൾ ജലസമൃദ്ധമാകുന്നു. മരങ്ങളും ചെടികളും ഇലകൾ വിടർത്തി പ്രകൃതിയുടെ പച്ചപ്പിനെ കൂടുതൽ മനോഹരമാക്കുന്നു. മഴയുടെ സംഗീതം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ ഊർജം പകരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇടവപ്പാതി അത്യന്താപേക്ഷിതമാണ്. കർഷകൻ നിലമൊരുക്കുന്നതും വിത്തിറക്കുന്നതും മഴയെ ആശ്രയിച്ചാണ്. മഴ നല്ലതായാൽ കർഷകന്റെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി വിടരും. മഴ കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും.

0: പഴയ കാലത്ത് ഇടവപ്പാതി വളരെ കൃത്യമായി എത്തുമായിരുന്നു എന്ന് മുതിർന്നവർ പറയാറുണ്ട്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ച സമൂഹമായിരുന്നു അന്ന്. മഴയുടെ വരവ് കണക്കാക്കി കൃഷിയും ജീവിതക്രമവും മുന്നോട്ടു പോയിരുന്നു. മലയാള സാഹിത്യത്തിലും മഴയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കവികളും കഥാകൃത്തുക്കളും മഴയെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകാറുണ്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ ആശങ്കപ്പെടുത്തുമ്പോൾ ഇടവപ്പാതിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. വരും തലമുറകൾക്കും ഇടവപ്പാതിയുടെ സൗന്ദര്യവും അനുഗ്രഹവും അനുഭവിക്കാൻ കഴിയണം. ഇടവപ്പാതി വെറും മഴയല്ല, അത് ജീവന്റെ ഉറവിടമാണ്, കർഷകന്റെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ പുനർജന്മമാണ്, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിത്യസാന്നിധ്യമാണ്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? പോത്തുകുട്ടി പരിപാലനം, അറിയേണ്ടതെല്ലാം. ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീനാ ഡി സംസാരിക്കുന്നു.
1: ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോത്തിറച്ചിയിൽ 50% ഇന്ത്യയിലാണ്. പോത്തിറച്ചി കയറ്റുമതിയിൽ വലിയ വളർച്ച നേടി ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കാര ബീഫ്, ബാഫൻ, ബാഫലോ ബീഫ് എന്നീ പേരുകളിലാണ് പോത്തിറച്ചി അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏതാണ്ട് 80% ആളുകൾ മാംസാഹാരിയാണ്. മാംസത്തിനായി നാം സാധാരണ ആശ്രയിക്കുന്നത് കോഴി, താറാവ്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളെയാണ്. ആവശ്യമായ പരിചരണം ലഭിക്കാതെ പ്രതിവർഷം ഏതാണ്ട് 5.5 ദശലക്ഷം പോത്തിൻകുട്ടികളാണ് ചത്തുടങ്ങുന്നത്. ഇവയെ ശാസ്ത്രീയമായി പരിപാലിച്ചാൽ തന്നെ ഇറച്ചി ഉൽപ്പാദനത്തിൽ വൻ വളർച്ച ഉണ്ടാക്കുവാൻ കഴിയും. പോത്തു വളർത്തലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോത്തിറച്ചിയുടെ വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 80% ജനങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്നവരാണ്. പോത്തിറച്ചിക്ക് വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണുള്ളത്. അതുപോലെ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേത് സംരംഭങ്ങളെ അപേക്ഷിച്ച് ദിവസ ചെലവ് കുറവുള്ള ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. പോത്തു വളർത്തലിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന നിക്ഷേപ കുറവുള്ള ഒരു സംരംഭമാണ്. ഒരു ഡയറി ഫാം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 അല്ലെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും അതിന് ആദ്യമായി മുടക്ക് മുതലായി തന്നെ ആവശ്യമായി വരും. താരതമ്യേന മറ്റ് സംരംഭങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപം വളരെ കുറവ് വേണ്ട ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. മാത്രമല്ല ഗുണനിലവാരം കുറഞ്ഞ ഏത് പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവുകൾ പോത്തുകൾക്ക് ജന്മന ഉണ്ട്. വർഷാവസാനം കിട്ടുന്ന ഒരു വലിയ വരുമാനം ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായോ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഏർപ്പെടാവുന്ന ഒരു കാർഷിക വൃത്തിയായി ഇന്ന് പോത്തു വളർത്തൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോത്തു വളർത്താൻ ഇറങ്ങും മുമ്പേ നാം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പോത്തു വളർത്തുന്നതിന് ആഴത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ല. എന്നാൽ തെരഞ്ഞെടുക്കൽ, തീറ്റക്രമം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ പുതിയ കർഷകനും ആവശ്യമുണ്ട്. പരിചയസമ്പന്നരായ കർഷകരുമായുള്ള ആശയവിനിമയം, ഫാം സന്ദർശനം, പരിശീലനം എന്നിവ വളരെ അത്യാവശ്യമാണ്. തുടക്കത്തിൽ 4-5 പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും അഭികാമ്യം. പോത്തിൻകുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിയേണ്ടത് ഏത് ഇനം അല്ലെങ്കിൽ ഏത് ജനുസ് എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത് എന്നുള്ളത്. ഏത് ഇനം അല്ലെങ്കിൽ ജനുസ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ പെട്ടെന്ന് കഴിക്കുന്ന ആഹാരം ഇറച്ചിയായി മാറ്റുന്നതിനുള്ള കഴിവ് കൂടിയ ഇനം ഏതാണോ ആ ഇനത്തിൽപ്പെട്ട പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ജനുസാണ് മുറ, ജാഫർബാദി മുതലായവ. ഇനി നാം അറിയേണ്ട

ത് ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടിയെ വേണം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. 3 മാസം വരെ സാധാരണ പോത്തിൻകുട്ടികൾ എരുമയുടെ പാൽ കുടിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളർച്ച മുരടിച്ച പോത്തിൻകുട്ടികളെയാണ് ലഭിക്കുക. 3-ാം മാസം പാലുകുടി നിർത്തിയാൽ തന്നെ ഖരാഹാരവുമായി പൊരുത്തപ്പെടാൻ 1 മാസം വേണ്ടിവരും. ഈ സമയം പോത്തിൻകുട്ടിയുടെ ശരീരഭാരം കുറയാനും അസുഖങ്ങൾ വരാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. വിപണി നിലവാരമനുസരിച്ച് ജീവനോടെ ശരീര തൂക്കത്തിന് ശരാശരി 140 മുതൽ 180 രൂപ വരെയാണ് ഇപ്പോഴത്തെ ഒരു വില. 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടിക്ക് ശരാശരി 60 മുതൽ 80 കിലോ വരെ തൂക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ ഇത്തരം ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ചില ഇനങ്ങളാണ് മുറ, ജാഫറബാദി തുടങ്ങിയവ. മുറ എന്ന ജനുസാണ് ആദായമുറ എന്ന പേരിൽ കൂടി ഇവകളെ അറിയപ്പെടാറുണ്ട്. നല്ല എണ്ണ കറുപ്പ് നിറവും ചെറിയ തലയും വിസ്താരമുള്ള ഉയർന്ന നെറ്റിത്തടം, നീണ്ടുതടിച്ച കഴുത്ത്, പാർശ്വങ്ങളിലേക്ക് നീണ്ട കട്ടികുറഞ്ഞ ചെവികൾ, പിന്നോട്ടും മുകളിലോട്ടും വളർന്ന് അറ്റം മോതിരവളയം പോലെ അകത്തേക്ക് ചുരുണ്ട അർദ്ധവൃത്താകൃതിയിലുള്ള പരന്ന് കുറുകിയ കൊമ്പുകൾ എന്നിവ ഇവയുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നല്ല ഉടൽ നീളമുള്ള തടിച്ച് കോണാകൃതിയിലുള്ള ശരീരവും നിലത്തറ്റം മുട്ടുമെന്ന് തോന്നുന്നത്ര നീളത്തിലുള്ള വാലും ഇവകളുടെ ശാരീരിക പ്രത്യേകതകളാണ്. മറ്റൊരിനമാണ് ജാഫറബാദി. ഇത് ഗുജറാത്തിലാണ് ഉരുത്തിരിഞ്ഞത്. ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ജനുസ് എന്നാണ് ഇവകളെ അറിയപ്പെടുന്നത്. പോത്തിൻകുട്ടികൾക്ക് പാർപ്പിടമൊരുക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിനോട് ചേർന്ന് ചായ്പായോ പ്രത്യേകമായോ തൊഴുത്ത് നിർമ്മിക്കാവുന്നതാണ്. യഥേഷ്ടം ശുദ്ധജലം ലഭ്യമാകുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. മേച്ചിൽ സ്ഥലവും ജലാശയവും സമീപത്തുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. കവുങ്ങും ഓലയുമാണ് ചിലവ് കുറഞ്ഞതും ഉത്തമവുമായ നിർമ്മാണ വസ്തുക്കൾ. ഇത്തരത്തിൽ ഊർജിതമായ രീതിയിലോ അല്ലെങ്കിൽ അർദ്ധ ഊർജിത രീതിയിൽ പകൽ സമയം മേയാൻ വിടുന്നതിനും രാത്രികാലങ്ങളിൽ മഞ്ഞും മഴയും ഏൽക്കാതെ ഇത്തരത്തിലുള്ള തൊഴുത്തിലോ മറ്റ് സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാർപ്പിടമോ ഒരുക്കി നമുക്ക് പോത്തിൻകുട്ടികളെ വളർത്താവുന്നതാണ്. 3 മാസം വരെ പ്രായമുള്ള പോത്തിൻകുട്ടികൾക്ക് പകൽ തൊഴുത്തിൽ കിടക്കാൻ 2.5 ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമാണ്. തൊഴുത്തിന്റെ വശങ്ങളിലുള്ള ഭിത്തികൾക്ക് 3 അടിയിൽ അധികം ഉയരാൻ പാടില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും നാം വാങ്ങുന്ന പോത്തിൻകുട്ടിയുടെ ശരീരഭാരം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവകളുടെ ചാണകത്തിന് നല്ല വിലയും ആവശ്യകതയും ഉള്ളതിനാൽ ചാണകക്കുഴി തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പണിയേണ്ടതും ആവശ്യമാണ്. ഇതിന്റെ ഭിത്തി 1.5 മീറ്റർ ഉയരത്തിൽ കല്ല് അടുക്കി പണിതാൽ വെള്ളം വാർന്നു പോവുകയും ഉണങ്ങിയ ചാണകം ലഭിക്കുകയും ചെയ്യും. ചാണകക്കുഴിക്ക് മേൽക്കൂരയിടാൻ മറക്കരുത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തീറ്റയെ കുറിച്ചാണ്. സാധാരണ കന്നുകാലികളുടെ തീറ്റയെ നാം ഖരാഹാരമെന്നും പരുഷാഹാരമെന്നും 2 തരം തിരിക്കാറുണ്ട്. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവ നാര് കൂടിയ ഇനങ്ങളാണ് ഇവയെ സാധാരണ പരുഷാഹാരമെന്നും പെല്ലറ്റുകൾ, പിണ്ണാക്കുകൾ, മറ്റു തീറ്റകൾ എന്നിവയെ ഖരാഹാരമെന്നും പറയാറുണ്ട്. വളരുന്ന ഒരു പോത്തിന് ശരീരഭാരത്തിന്റെ 1/10 എന്ന തോതിൽ തീറ്റപ്പുല്ല് വേണം. അതായത് 250 കിലോഗ്രാം തൂക്കമുള്ള ഒരു പോത്തിന് 25 കിലോ തീറ്റപ്പുല്ല് ആവശ്യമാണ്. 1 കിലോ വൈക്കോൽ എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ തീറ്റപ്പുല്ലിന് സമമാണ്. സാധാരണ ഖരാഹാരമായി നാം പിണ്ണാക്ക്, തവിട്, ധാന്യങ്ങൾ മുതലായവ ചേർത്തുണ്ടാക്കുന്ന തീറ്റ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 2 മുതൽ 3 കിലോ സാന്ദ്രീകൃത തീറ്റ പോത്തുകൾക്ക് നൽകണം. അതുപോലെ തന്നെ തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട ഊർജ സാന്ദ്രതയുള്ള തീറ്റ ഇനങ്ങളായ ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, മരച്ചീനിപ്പൊടി, ഗോതമ്പ് തവിട് തുടങ്ങിയവ 1 മുതൽ 1.5 കിലോ വരെ നൽകുകയും ഒപ്പം ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും കുടിക്കുവാൻ നൽകേണ്ടതുമാണ്. ഒപ്പം തീറ്റയിൽ ധാതുജീവക മിശ്രിതം 25 ഗ്രാമും 1 ടേബിൾ സ്പൂൺ മീനെണ്ണയും കൊടുക്കുവാൻ മറക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാരമ്പര്യേതര തീറ്റകളും പോത്തുകൾക്ക് തീറ്റയായി കൊടുക്കാവുന്നതാണ്. കാരണം ഏത് നിലവാരം കുറഞ്ഞ പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവ് പോത്തിൻകുട്ടികൾക്ക് ധാരാളമായി ഉണ്ട്. ഇത്തരത്തിൽ പാരമ്പര്യേതര തീറ്റകളായി വാട്ടിയ മരച്ചീനിയില, അസോള, ആഫ്രിക്കൻ പായൽ, കുളവാഴ, ബിയർ വേസ്റ്റ്, കപ്പ വേസ്റ്റ്, ചോളപ്പൊടി,

0: ഉളുങ്കുരുപൊടി, കൊക്കോ തണ്ട്, മരച്ചീനി, പൈനാപ്പിൾ, പഴം, ചക്ക മുതലായവയുടെ അവശിഷ്ടങ്ങൾ, വാട്ടിയ ഷീമക്കൊന്നയില, വാഴത്തട, വാഴയില, കവുങ്ങിൻ വാള മുതലായവയെല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏതൊരു പുതിയ ആഹാര പദാർത്ഥവും തീറ്റയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറഞ്ഞ അളവിൽ ക്രമേണ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായും അത് ദഹന സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാവും. ആരോഗ്യ പരിപാലനം കൂടി ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാഹ്യപരാധ നിയന്ത്രണങ്ങളാണ്. തൊഴുത്ത ദിവസവും ജൈവ മാലിന്യങ്ങൾ നീക്കി ബ്ലീച്ചിംഗ് പൗഡറോ കുമ്മായമോ ചേർത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ബാഹ്യപരാധങ്ങളെ അകറ്റാനായി വേപ്പെണ്ണ, പൂവത്തെണ്ണ, ഇത് രണ്ടും ജൈവപരാധനാശിനികളാണ്. അതുപോലെ തന്നെ ഫ്ലൂമെത്രിൻ, ഡെൽറ്റാമെത്രിൻ, സൈപ്പർമെത്രിൻ തുടങ്ങിയ രാസപരാധനാശിനികൾ ഒരു വെറ്ററി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. വളക്കുഴിയിൽ ആഴ്ചയിൽ 2 തവണ 1 കിലോഗ്രാം കുമ്മായത്തിൽ 250 ഗ്രാം വീതം ബ്ലീച്ചിംഗ് പൗഡർ ചേർന്ന മിശ്രിതം വിതറേണ്ടതാണ്. ബാഹ്യപരാധ നിയന്ത്രണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ആന്തരപരാധ നിയന്ത്രണം. നാടവിരകൾ, പത്രവിരകൾ, ഉരുളൻ വിരകൾ, പണ്ടപ്പുഴു, കരൾക്രിമികൾ, രക്തക്കുഴൽ വിരകൾ എന്നിങ്ങനെ നിരവധി ആന്തരപരാധങ്ങൾ പോത്തിൻകുട്ടികളെ ബാധിക്കാറുണ്ട്. 6 മാസം പ്രായമെത്തും വരെ മാസത്തിൽ 1 തവണ വിരമരുന്ന് നൽകണം. പിന്നീട് 2 മാസം ഇടവിട്ട് വിരമരുന്ന് നൽകേണ്ടതാണ്. വളർച്ച ത്വരിതപ്പെടുത്താൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, വളർച്ചാ വേഗം കൂട്ടാൻ ജലക്രീഡ തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരീരം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഇവകളുടെ വളർച്ചയുടെ നിരക്ക് കൂട്ടുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ജലാശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്രിമമായ ജലാശയങ്ങൾ തൊഴുത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കി ഇവയ്ക്ക് പകൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ തൊഴുത്തിനുള്ളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ജലധാര കൊടുക്കുന്നതും ഇവയുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്നതിനും തന്മൂലം വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും സഹായിക്കും. ദിവസവും 1 കിലോ കാലിത്തീറ്റ, 1 ടേബിൾ സ്പൂൺ മീനെണ്ണ, 25 ഗ്രാം വൈറ്റമിൻ മിനറൽ മിശ്രിതം എന്നിവയും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചപ്പുല്ലും മേയാനുള്ള സ്ഥലവും വെള്ളക്കെട്ടും പോത്ത് വളർത്തുന്ന പ്രദേശത്ത് ഉറപ്പു വരുത്തേണ്ടതാണ്. നേരിട്ട് പതിക്കുന്ന വെയിൽ പോത്തിൻകുട്ടികളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ കെട്ടാതെ മരത്തണലിൽ തന്നെ കെട്ടിയിടുന്നത് നന്നായിരിക്കും. 6 മാസം വരെ പ്രായമെത്തിയ പോത്തിൻകുട്ടികൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. പുതിയ സ്ഥലത്തെ തീറ്റയുമായി പൊരുത്തപ്പെട്ടതിനു ശേഷം മാത്രം വിരയിളക്കുക, ബാഹ്യപരാധ നിയന്ത്രണത്തിനുള്ള മരുന്നുകൾ പ്രയോഗിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. സമയാസമയങ്ങളിൽ ചാണകം പരിശോധിച്ച് വിരമരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. പോത്തിൻകുട്ടികൾക്ക് ചോറ്, കഞ്ഞി മുതലായ പെട്ടെന്ന് പുളിക്കുന്ന വസ്തുക്കൾ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ വിപണി കണ്ടെത്തുക എന്നുള്ളത്. വിപണി സാധ്യതയും ഇറച്ചിയുടെ സ്വാദും മേന്മയും പരിഗണിച്ച് 2.5-3 വയസ്സ് പ്രായമെത്തുമ്പോൾ വിപണിയിൽ എത്തിക്കുകയായിരിക്കും ലാഭകരം. പെരുന്നാൾ, ക്രിസ്മസ്, മറ്റ് വിശേഷ ഉത്സവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ പോത്തിന് മോഹവില ലഭിക്കുമെന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു വരുമാനം പോത്ത് വളർത്തലിലൂടെ കർഷകന്റെ കൈകളിൽ എത്തുകയാണ്. എന്നാൽ ഈ മേഖലയിലും ചില വെല്ലുവിളികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം നല്ല ഇനം പോത്തിൻകുട്ടികളുടെ ലഭ്യത കുറവ് തന്നെയാണ്. അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പോത്തുകളുടെ വരവ്, സർക്കാർ പ്രോത്സാഹന പദ്ധതികളുടെ കുറവ്, വിപണി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇടനിലക്കാരുടെ ചൂഷണം എന്നിവ പ്രധാന വെല്ലുവിളികളായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ വെല്ലുവിളികളെ എങ്ങനെ പ്രായോഗികമായി ഇല്ലാതാക്കുന്നുവോ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കർഷകന് തീർച്ചയായും പോത്തു വളർത്തലിൽ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ള കാര്യം സുനിശ്ചിതം തന്നെ.
1: പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീന ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്.

ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷി യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു. വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കും മുമ്പേ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോകാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ശരിയുത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലാണ് കാപ്പി ഇനമായ അറബിക്ക കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന അറബിക്ക ഇനത്തിന് താരതമ്യേന ഉയരം കുറവാണ്. ഇടുക്കിയുടെ കാലാവസ്ഥയിൽ ഈ കാപ്പി ഇനം മികച്ച ഉൽപാദനമാണ് നൽകുന്നത്. കീഴാന്തൂരിൽ ചന്ദ്രഗിരി എന്ന അറബിക്ക കാപ്പി ഇനമാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. വയലും വീടും സമാപിക്കും.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ്.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണ ഉപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്, പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747238532. മറ്റൊരു നമ്പർ 0487269908. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9747238532. മറ്റൊരു നമ്പർ 0487269908. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് 2026-27 വർഷത്തെ അപേക്ഷകൾ ജൂലൈ 1 രാവിലെ 11 മണി മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. ഓഗസ്റ്റ് 3 വരെ അപേക്ഷ സമർപ്പിക്കാം. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾ ആവശ്യമായ യന്ത്രങ്ങൾ എന്നിവയ്ക്ക് വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായക സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും ഫാം മിഷനറി ബാങ്കുകൾ സ്ഥാപിക്കാൻ പരമാവധി 24 ലക്ഷം രൂപ വരെ സഹായവും ലഭിക്കും. വനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പട്ടയമുള്ള ഗുണഭോക്താക്കൾക്ക് 90% വരെ ആനുകൂല്യം ലഭിക്കും. വ്യക്തിഗത ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുതലായ agrimissionary.nic.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈൻ നറുക്കെടുപ്പ് നടത്തി തെരഞ്ഞെടുക്കും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മിഷനറി ബാങ്ക് പദ്ധതികൾ, ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ച മൂലധന സബ്സിഡി മാതൃകയിലായിരിക്കും നടപ്പാക്കുക. അപേക്ഷകൾ agrimissionary.nic.in എന്ന പോർട്ടലിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട കൃഷിഭവനിലോ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസുകളിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 7736920699. മറ്റൊരു നമ്പർ 9383471422. മറ്റൊരു നമ്പർ 0487232508. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 7736920699. മറ്റൊരു നമ്പർ 9383471422. മറ്റൊരു നമ്പർ 0487232508. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

സമയം 7 മണി കഴിഞ്ഞ് 24:48 ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സേഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷ്യൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷ്യൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സേഷ്യൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं। 31-7 के पहले 7ों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर, कस्बों के अंदर हमारे 2-व्हीलर, ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
0: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗനഗീതങ്ങൾ, മുന്താണേ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. B.Farm വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
2: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: US Open ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്ത മാസം 19 വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് July 1 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീധർ.
3: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 September 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
1: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആൻഡ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതു പ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന്

അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 5:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും

0: പൂർണ്ണമായി ഒഴിവാക്കണം. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ്, നാടകം അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: വിനോദേ, നിങ്ങളുടെ ഫോൺ അടിക്കുന്നു.
1: ഏ ആ അയ്യോ, ഭാര്യയാണല്ലോ വിളിക്കുന്നത്, എടുത്താ കുഴപ്പമാവോ?
0: എടുക്കാതിരുന്ന അതിലും വലിയ കുഴപ്പമാവും, പെട്ടെന്ന് എടുക്ക്.
1: ഹലോ ഷൈലേ, എന്തു പറ്റി? സമ്മേളനമൊക്കെ നല്ലപോലെ നടക്കുന്നില്ലേ?
2: അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും. വിനോദേട്ട ഇപ്പൊ എവിടാ ഉള്ളത്? സത്യം പറ.
1: ഏ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഗോപാലേട്ടന്റെ ചായക്കടയുടെ അടുത്തേ ഒരു ചായ കുടിച്ചിട്ട് നിക്ക.
2: സത്യമാണോ? വിനോദേട്ടന് അപകടം ഒന്നും പറ്റിയിട്ടില്ലല്ലോ.
1: എന്തപകടം? ഓ, നീ നേരത്തെ കിട്ടിയ ഫോട്ടോ ഓർത്ത് ചോദിച്ചാണോ? അത് നിന്നെ കബളിപ്പിക്കാൻ ആരോ AI ഫോട്ടോ അയച്ചതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.
2: എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട്. നേരത്തെ ഫോട്ടോ അയച്ച അതേ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. അതാ ഞാൻ വിനോദേട്ടനെ വിളിച്ചു നോക്കിയത്.
1: കോളോ? എന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു?
2: എന്നോട് പറഞ്ഞത് വിനോദേട്ടനെ ഗോവയിലേക്ക് തട്ടിക്കൊണ്ട് വന്നതാണെന്നും തിരികെ വേണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നും.
1: തട്ടിക്കൊണ്ട് വന്നോ ഗോവയിലേക്കോ? നല്ല തമാശ. എന്നെ ആരും തട്ടിയിട്ട് മുട്ടിട്ട് ഒന്നുമില്ല.
2: ഞാനും പറഞ്ഞു അവരോട് എന്റെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടെന്ന്.
1: ആ അത് തന്നെ, അതാണല്ലോ സത്യവും.
2: അപ്പൊ അവര് പറയുക തെളിവിന് വേണ്ടിട്ടാണ് പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗോവ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ അയച്ചെന്ന്.
1: എടി മണ്ടി, തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോവോ? തട്ടിക്കൊണ്ടുപോയാല് നമ്മളെ അവരൊരു കസേരയിൽ ചേർത്ത് കെട്ടി ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിടുകയല്ലേ ചെയ്യാ?
2: അയ്യോ, ചേട്ടൻ അങ്ങനെ കെട്ടിയിടുകയാണോ ചെയ്തത്?
1: ഛേ, എന്നെ ചെയ്തു എന്നല്ല, നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ആയിരിക്കും. നിനക്ക് അവന്മാരോട് ചോദിക്കാൻ മേലായിരുന്നോ?
2: ഞാൻ ചോദിച്ചു ഗോവയിലേക്കൊക്കെ ആരെയും തട്ടിക്കൊണ്ടു പോവോന്ന്.
1: മിടുക്കി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു?
2: അവര് പറയുവാ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതൊരു മെമ്മറബിൾ അനുഭവമാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന്.
1: ശടാ, അവന്മാര് കൊള്ളാലോ. തൽക്കാലം എനിക്കൊരു കുഴപ്പമില്ലെന്ന് എന്റെ സംസാരത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായല്ലോ. നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. സംഗതി ആകെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണല്ലോ. നമ്മളെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്
0: കേട്ടു. ഇത് ശരിക്കും നമ്മളെ നമ്മുടെ കുടുംബത്തെ അറിയുന്ന ആരോ വിദഗ്ധമായിട്ട് കളിക്കുന്ന കളിയാ.
1: എന്റെ സംശയം അതല്ല. ഇവിടെ എത്തിയപ്പോഴാ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ ഫോൺ നമ്പർ സഹിതം അറിയുന്നയാളെന്ന് പറയുമ്പോ എന്തോ എനിക്കത്ര കണക്ട് ആവുന്നില്ല.
0: എന്തോ എവിടെയോ ഒരു വശപ്പിശകുണ്ട്. വീണ് കിട്ടിയ ഒരു ഗോവൻ ട്രിപ്പ് ഇങ്ങനെ ആവും ഓർത്തില്ല.
1: ദേ, നിങ്ങളുടെ ഫോണും അടിക്കുന്നു, ഭാര്യ ആയിരിക്കും. എടുക്ക് എടുക്ക്
0: തന്നെ. മംഗളേ, എന്തുപറ്റി?
3: ദിലീപേട്ടാ, ദാ ഇപ്പൊ എനിക്കൊരു കോള് വന്നു. എന്നിട്ട് പറയാ.
0: എന്നെ തട്ടിക്കൊണ്ടു പോയി, വിട്ടുകിട്ടണമെങ്കിൽ കാശ് വേണം എന്നൊക്കെ അല്ലേ?
3: അത് തന്നെ. ചേട്ടൻ എങ്ങനെ മനസ്സിലായി?

0: ലക്ഷം രൂപ വേണോന്ന്. ദിലീപേട്ടന് തട്ടിക്കൊണ്ട് പോയി ഇരുത്തിരിക്കുകയാണെന്നൊക്കെയാ പറയുന്നേ.
1: അങ്ങനെയൊക്കെ പല അനോണിമസ് നമ്പറിൽ നിന്ന് കോളൊക്കെ വരും, അതൊന്നും വിശ്വസിക്കണ്ട.
0: ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതൊക്കെ സൈബർ ക്രൈം ചെയ്യുന്നവരുടെ ഏർപ്പാടല്ലേ.
1: നിനക്ക് വിവരമുണ്ട്?
0: ആ ചേട്ടാ, ഞാൻ കോള് വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു.
1: അയ്യോ, എന്തിന്?
0: പിന്നെ പറയാതെ നാട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഗോവയിലേക്ക് കിഡ്നാപ്പ് ചെയ്തു എന്ന് ആരോ വിളിച്ചു പറഞ്ഞാല് വെറുതെ ഇരിക്കുകയാണോ വേണ്ടത്? കളിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും ഇതിലെ അപകടം അവന്മാർക്കും ബോധ്യം വരണ്ടേ? പോലീസ് അവരെ പൊക്കിക്കോളും.
1: അതെ, പൊക്കും.
0: ആ ചേട്ടാ, ഒരു കാര്യം കൂടി. ദിലീപേട്ടൻ ഫോൺ ഓഫാക്കി വെക്കണ്ട. ചിലപ്പോ പോലീസ് വിളിച്ചാൽ ഒരു കിഡ്നാപ്പും ഇല്ല, നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞാ മതി.
1: ഓ, നീ എന്റെ ഫോൺ നമ്പറും പോലീസിന് കൊടുത്തോ?
0: ആ കൊടുത്തു. കൺട്രോൾ റൂമിൽ വിളിച്ചാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണ്ടേ?
1: വളരെ നന്നായി. ശരി, ഓക്കെ, കട്ട് ചെയ്തോ.

0: ശരിക്കും വരണ്ടിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാ കറക്റ്റായിട്ട് ഞെട്ടിയത്.
1: അത് നന്നായി.
2: അതിനിടയിൽ എനിക്കൊരു സംശയം.
0: എന്താ?
2: എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിച്ചത് 5 ലക്ഷം എന്നല്ലേ നീ പറയാൻ പറഞ്ഞത്?
0: അതെ.
2: എന്നിട്ട് നീ ദിലീപേട്ടനോട് പറഞ്ഞത് 10 ലക്ഷം എന്നല്ലേ?
0: അതൊരു ഫ്ലോയിൽ ഞാൻ 10 ലക്ഷം അങ്ങ് പറഞ്ഞു പോയതാ. അല്ലേലും ഇത് കൊടുക്കാനുള്ള പൈസ ഒന്നും അല്ലല്ലോ, പിന്നെന്താ?
2: അല്ല, കളിയാണെങ്കിലും അതിലൊരു ഈക്വൽ ലെവലൊക്കെ ഉണ്ടാകണ്ടേ? എന്റെ ഭർത്താവിന് എന്താ കുറവ്? അങ്ങേർക്കും ഒരു 10 ലക്ഷം ഒക്കെ കൊടുക്കാം.
0: ഓ എന്റെ ദൈവമേ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ദിലീപേട്ടനെ വിളിച്ച് കിഡ്നാപ്പ് ചെയ്തവര് 5 ലക്ഷം മതിന്ന് പറഞ്ഞു എന്ന് പറയട്ടെ.
2: അത് വേണ്ട, ഞാനൊരു തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചു എന്ന് മാത്രം. ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാനൊക്കെ ഇതെന്താ, ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറോ?
0: എന്റെ ശൈലേ, നമ്മൾ വന്ന് ചാടിയ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓരോരോ വഴി ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടി നീ പുതിയ പുകില് കുത്തിപ്പൊക്കിക്കൊണ്ട് വരല്ലേ, പ്ലീസ്.
2: ഇല്ല ഇല്ല, സോറി. നീ കണ്ടിന്യൂ.
0: എന്ത് കണ്ടിന്യൂ? ആലോചിച്ച് വെച്ചതെല്ലാം മറന്ന്.
2: അതെ, നമുക്കേ ഇങ്ങനെ ചെയ്താലോ?
0: എങ്ങനെ? വേഗം പറ.
2: സമയമില്ല,
0: അവർക്കിനി ഞെട്ടലുമാറി ചിന്തിക്കാൻ ടൈം കൊടുക്കരുത്. പറ.

0: ഛേ, കടലിലിറങ്ങി ഒന്ന് വിശാലമായിട്ട് കുളിക്കാമെന്നൊക്കെ കരുതിയതാ. ഇതിപ്പോ ആരെയോ പേടിച്ച് നമ്മൾ ഹോട്ടൽ മുറിയിൽ വന്ന് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായി.
1: ശരിയാ, എങ്കിലും എനിക്ക് ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടോ എന്നൊരു സംശയം. തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിക്കാൻ നമ്മൾ ആര്? സെലിബ്രിറ്റികളോ?
0: കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ പുതിയ തന്ത്രമായിരിക്കും ഇത്.
1: ഏത്?
0: അതായത് സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയാൽ അത് വാർത്തയാകും, നാട്ടുകാരും പോലീസും അറിയും. ടോട്ടൽ റിസ്ക്കാണ്. എന്നാലൊരു സാധാരണക്കാരനെ കിഡ്നാപ്പ് ചെയ്താൽ അത് വാർത്തയല്ല. എമൗണ്ട് ചെറുതാണെങ്കിലും പണം കൃത്യമായി കിട്ടാൻ സാധ്യത കൂടുതലാണ്. പോലീസിന്റെ സാന്നിധ്യം മിക്കവാറും സീറോ തന്നെ ആയിരിക്കും.
1: അങ്ങനെ ആലോചിക്കുമ്പോൾ ലോജിക് ഉണ്ട്.
0: അതിനാലാണ് തൽക്കാലം പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ പ്രസൻസ് ഒഴിവാക്കാമെന്നും ഹോട്ടൽ മുറിയിൽ വന്നിരിക്കാമെന്നും ഞാൻ പറഞ്ഞത്.
1: അത് മനസ്സിലായി. നമ്മളെ കിഡ്നാപ്പ് ചെയ്തെന്ന് അവകാശപ്പെടുന്നവരെ കാശ് എവിടെ എപ്പോ എങ്ങനെ എത്തിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തായിരിക്കും?
0: അതൊരു പോയിന്റ് ആണ്. ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മുടെ ഭാര്യമാരെ ഭയപ്പെടുത്താനായിരിക്കും അവർ ഉദ്ദേശിച്ചുണ്ടാവുക. പേടിച്ച് അവരുടെ വഴിക്ക് വന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഇവർ ഉടനെ തന്നെ നമ്മളെ വിളിച്ച് കാര്യം തിരക്കി. അതിനാൽ കിഡ്നാപ്പേഴ്സിന്റെ പ്ലാൻ നടപ്പായില്ല. അവർ പരിപാടി പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലേ?
1: അതും സമ്മതിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത്

0: പണം തട്ടുന്ന സൈബർ ക്രൈം ടീം ഉണ്ടല്ലോ, അവരെ പോലെ ഇതും അണ്ടർവേൾഡ് ഗ്യാങ് ആണെന്ന് കരുതുക വയ്യ.
1: അതെന്താ?
0: ശേ, ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഭാര്യമാർക്ക് അയക്കണമെങ്കിലേ നമ്മളെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കില്ലേ? ഒരുപക്ഷെ നമ്മുടെ പരിചയക്കാർ. അപ്പോൾ ഇത് അണ്ടർവേൾഡ് അല്ല, ഊപ്പർ വേൾഡ് തന്നെ ആയിരിക്കണം. ഒരുപക്ഷേ നമ്മളറിയാതെ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പരിചയക്കാർ.
1: വിനോദ് പറയുന്ന കാര്യമുണ്ട്, ഇതറിയുന്ന ഉറപ്പിച്ചൊരു പണിയാവാനാണ് സാധ്യത.
0: ദേ ദേ, ഫോൺ അടിക്കുന്നു. ആരാ?
1: ട്രൂ കോളർ.

0: അത് നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പരിചയക്കാർ.
1: വിനോദ് പറയുന്ന കാര്യമുണ്ട്, ഇതറിയുന്ന ഉറപ്പിച്ചൊരു പണിയാവാനാണ് സാധ്യത.
0: ദേ ദേ, ഫോൺ അടിക്കുന്നു, ആരാ?
1: ട്രൂ കോളറിൽ ഒരു ഇൻസ്പെക്ടർ രാജ്ചേ എന്നാണ് കാണിക്കുന്നത്.
0: അപ്പൊ സംഗതി പോലീസ് ഗൗരവമായിട്ട് എടുത്തു എന്നർത്ഥം. അറ്റൻഡ് ചെയ്യ്.
1: ഹലോ,
2: ഈസ് ദിസ് മിസ്റ്റർ ദിലീപ്?
1: യെസ് സ്പീക്കിംഗ്.
2: This is Inspector Rajshaya. We got a complaint from your wife saying that you were kidnapped.
1: No sir, that is not true. Actually now I am in Goa.
2: Yes, that's what your wife said. You were held in Goa.
1: No, I came here for a small vacation. No one helped me.
2: Why then she is complaining? Tell me what is going on.
1: Sir, I will tell you. Actually, I came here without my wife knowing. That is the reason for all the trouble.
2: Oh, is that how things are? Do one thing. Call your wife and tell her the truth right now. Or I will have to intervene.
1: But sir...
2: Hey, no but. No sir. Call now. It's not the police job to solve your family problem.
1: Okay sir. Okay. Sorry sir.
0: Pani paaliyo?
1: Eh?
0: പോലീസ് എന്താ ചോദിച്ചേ?
1: ഓ, എല്ലാം പറയാം. ആദ്യം ഞാൻ ഭാര്യയൊന്ന് വിളിക്കട്ടെ. ഒരു മയോ ഇല്ലാത്തൊരു പോലീസുകാരൻ.

0: ഏ മംഗളയോ? ഇതാരാ കൂടെ? എങ്ങനെ ഇവിടെ എത്തി? അത് ഇത്ര പെട്ടെന്ന്?
1: മംഗള തന്നെയാണ് ദിലീപേട്ട. ദേ ഇതെന്റെ ഫ്രണ്ട് ശൈല. ശൈലയ്ക്കും കിട്ടിയിരുന്നല്ലോ കിഡ്നാപ്പേഴ്സിന്റെ കോള്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് പിടിച്ച് പെട്ടെന്ന് ഗോവയ്ക്ക് പോന്നു.
0: അയ്യോ, ആ ഇൻസ്പെക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന്. ഞങ്ങൾ ഗോവയിലാണ് ഉള്ളതെന്നും പറഞ്ഞു. പിന്നെ എന്തിനാ ഓരത്തിൽ ഇങ്ങോട്ട് വന്നത്?
2: ഏ ചേട്ടാ, ഇതെന്തോന്നായി പറയുന്നേ? സ്നേഹമുള്ള ഭാര്യമാരായാലും അങ്ങനെയാ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയാണ്. എവിടെ എന്റെ ഭർത്താവ് മിസ്റ്റർ വിനോദ്?
3: ശൈലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞോ?
2: എന്തോന്നാ ചേട്ടാ ഈ പറയുന്നത്? സ്വന്തം ഭർത്താവിന് അപകടം വന്നു എന്ന് കേട്ടാ പിന്നെ എന്തോന്ന് സമ്മേളനം? ഞാൻ അപ്പൊ തന്നെ മംഗളയും വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു.
0: അപ്പൊ നിങ്ങൾ രണ്ടും ഫ്രണ്ട്സ് ആണല്ലേ? ഞങ്ങൾ ആകസ്മികമായിട്ട് ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്.
1: അതെന്തായാലും നന്നായി. ഇപ്പൊ എല്ലാരും പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഗോവയൊക്കെ ശരിക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു പോയാ പോരെ.
0: അത് ശരി, ഗോവ കാണാൻ ചാൻസ് ഒത്തപ്പോ ഫ്ലൈറ്റ് കയറി വന്നതാണല്ലേ, അല്ലാതെ കിഡ്നാപ്പ് സ്റ്റോറി കാരണം അല്ല.
2: മെയിൻ റീസൺ കിഡ്നാപ്പ് തന്നെ. വന്ന സ്ഥിതിക്ക് ഗോവ കാണാതെ പോകുന്നത് മര്യാദ അല്ലല്ലോ.
1: അതാ
3: മതി മതി. അല്ല, നിങ്ങൾ എങ്ങനെ ഈ ഹോട്ടൽ കണ്ടുപിടിച്ചു? ഞങ്ങൾ ഗോവയിലുണ്ടെന്നല്ലാതെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ.
1: ഓ അതോ, ഇൻസ്പെക്ടർ രാജയ്യ നിങ്ങളുടെ ഫോൺ ട്രേസ് ചെയ്ത് കൃത്യം സ്ഥലം ഞങ്ങളോട് പറഞ്ഞു തന്നു. കുന്താപുര പോലീസും മിടുക്കന്മാരാണ്.
0: കുന്താപുര പോലീസോ? അതിനത് ഗോവയല്ലേ?
2: അതെ അതെ, ഗോവൻ പോലീസ്. ഇങ്ങോട്ട് വരുന്ന വഴിയാണല്ലോ ഈ കുന്താപുര, അതുകൊണ്ട് മാറിപ്പോയതാ.
3: അതിന് ഫ്ലൈറ്റിന് വന്ന് നിങ്ങള് എങ്ങനെ കുന്താപുരം അറിയും? അതിന് റോഡ് വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ വേണ്ടേ വരാൻ?
1: ഓ ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു. ചെലപ്പോ ഫ്ലൈറ്റിൽ നിന്ന് താഴെ നോക്കിയപ്പോ കുന്താപുര ബോർഡ് കണ്ടതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാവും. ഏ കോള് വരുന്നു, മനീഷാണല്ലോ വിളിക്കുന്നത്. എന്തിനാണാവോ ഈ സമയത്താണ് വിളിക്കുന്നത്. ഹലോ, ആ മനീഷേ, ആ ചേച്ചിയാടാ. ആ ഓ ശരി ശരി. ആ ആ ഗോവയിലെത്തി.

0: എന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ഓ അതെയോ, ശരി. ആ ശരി, താങ്ക് യു, താങ്ക് യു ഡാ. ആ പിന്നെ എല്ലാവരും സേഫാ. ആ ഓക്കെ, ബൈ.
1: ആരാ മനീഷലീനോ? നീ അവനോടും കാര്യം പറഞ്ഞോ?
0: പിന്നെ പറയാതെ, ഒരത്യാപത്ത് വന്നപ്പം പറയാൻ എനിക്ക് അനിയനായിട്ട് അവനല്ലേ ഉള്ളൂ.
1: എന്നിട്ട് അവനിപ്പോ എന്താ വേണ്ടത്?
0: അവൻ ഒന്നും വേണ്ട, അവൻ ഓൺലൈൻ വഴി ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. ആ കാറുള്ള ലൊക്കേഷൻ ഇവിടെ ഗോവയിലാണത്രേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി എടുത്തോളാം പറഞ്ഞു.
2: ഹാ ഊ, അതേതായാലും നന്നായി. ഒരു കാറ് പോകുമ്പോഴേക്കും പകരം വേറൊരു കാർ ഒത്തു കിട്ടിയല്ലോ, ആശ്വാസം.
3: ഏ, ഒരു കാറ് പോവാനോ? മനസ്സിലായില്ല.
2: അല്ല, ഈ കാറിൽ പോവാൻ ഓർത്തപ്പോഴേക്കും കാറ് കിട്ടിയല്ലോ എന്നാ പറഞ്ഞേ.
0: ആ അതെ അതെ, എന്നാ എല്ലാവർക്കും കൂടി കാർ പോയി എടുത്താലോ.
1: ശരി,
0: എന്നാ നിങ്ങൾ റെഡിയായിട്ട് റിസപ്ഷനിലേക്ക് വാ, ഞങ്ങൾ രണ്ടുപേരും താഴെ കാണും കേട്ടോ. ശൈലേ വാ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം.

0: അല്ലടി മംഗളെ, ഇനിയിപ്പോ അവര് നമ്മളോട് ഫ്ലൈറ്റ് ടിക്കറ്റ് വല്ലതും കാണിക്കാൻ പറയോ ഈ തെളിവിനായിട്ട്?
1: എടി നീ ഒന്ന് പേടിക്കാതിരിക്കെ, പിന്നെ നീ ആവേശം കാണിച്ച് വല്ല ഡയലോഗും അടിക്കാതിരുന്നാ മതി. കാറിന്റെ കാര്യം പറഞ്ഞപ്പോ സംഗതി ആകെ പൊളിഞ്ഞൂന്ന് കരുതിയതാ, നേരിയ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്.
0: ഓ, അവർക്കത് മനസ്സിലാകാനൊന്നും പോണില്ലെന്നേ. ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ നല്ല മണ്ടന്മാരാ.
1: അതൊന്നുമല്ല, കുന്താപുര സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കൃത്യമായി വിളിച്ചതിനാലാണ് ഈ സ്റ്റോറി അല്പമെങ്കിലും ലൈവായി നിൽക്കുന്നത്. തൽക്കാലം അത് നീ പൊളിക്കാതിരുന്നാ മതി.
0: ഓ, ഞാനിപ്പോ അതൊന്നും പൊളിക്കാൻ പോണില്ല.
2: ബാഗൊക്കെ എടുത്ത് അവരിതാ വരുന്നുണ്ട്. വാ വാ വാ, നമുക്കും അങ്ങോട്ട് നീക്കാം.

0: ഒന്നും മറന്നിട്ടില്ലല്ലോ, എല്ലായിടത്തും ഡിക്കി വെച്ചിട്ടില്ലേ?
1: അങ്ങനെ എടുത്തു വെക്കാൻ ഒരുപാടൊന്നും ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര. അപ്പൊ പിന്നെ എന്തോന്ന് ലഗേജ്?
2: അപ്രതീക്ഷിതമാണെങ്കിലും സംഗതി കസറി. രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല. ഗോവയൊക്കെ എന്തായാലും നന്നായിട്ട് കണ്ടു.
3: ഞങ്ങൾ എന്തായാലും കിഡ്നാപ്പ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞവന്മാരോടാണ് നന്ദി പറയാ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെയും കൂട്ടി ഗോവയിലൊന്നും വരാൻ പോണില്ലല്ലോ.
0: അതെ, അവര് കാരണം ഞങ്ങളും ഗോവ കണ്ടു.
1: വേണമെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിലെ വഴിപാടും ഇൻഷുറൻസ് കാരുടെ സംസ്ഥാന സമ്മേളനവും ഒക്കെ അടുത്ത മാസവും നടത്താമല്ലോ.
2: അതെ അതെ, പക്ഷെ എങ്കിലേ ഇനി ഊട്ടിയോ കൊടൈക്കനാലോ നോക്കിയാ മതി ട്ടോ. അടുത്ത തവണ വീണ്ടും ഗോവ വേണ്ട.
1: അത് ശരിയാ.
4: മനസ്സിലായല്ലേ?
2: പിന്നെ നിങ്ങൾ എന്ത് കരുതി?
1: കള്ളി ഇപ്പോഴേ പൊളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഓർത്തു ഗോവ വിടുന്നതിന് മുമ്പ് ഗോവൻ സ്റ്റോറി പൊട്ടിച്ച് കൈ കൊടുക്കാന്ന്.
0: എങ്ങനെ കണ്ടുപിടിച്ചു? അതെന്നെ, ഞങ്ങളുടെ ആക്ടിംഗ് കൂൾ അല്ലായിരുന്നോ?
1: ആക്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഗംഭീരായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു നോട്ടപ്പിഴ പറ്റി.
2: അതെ, ഒരു ചെറിയ ടെക്നിക്കൽ നോളജിന്റെ അഭാവം കാരണം സംഭവിച്ച എറർ, അത്രേ ഉള്ളൂ.
0: എന്തായിരുന്നു അത്?
1: അതായത് കിഡ്നാപ്പ് ചെയ്തവർ അയച്ചത് എന്നും പറഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെ മൊബൈലിൽ നിന്ന് അയച്ച ആ ഫോട്ടോസ് ഇല്ലേ?
0: ആ വാട്സാപ്പിൽ അയച്ചത്. അത് ക്ലിയർ അല്ലായിരുന്നോ?
2: ക്ലിയർ ഒക്കെ ആയിരുന്നു, പക്ഷെ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു ഫോട്ടോ വീണ്ടും ഫോർവേഡ് ചെയ്യുമ്പോഴേ ഫോർവേർഡ് എന്ന് അതിന് മുകളിലായിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ രേഖപ്പെടുത്തിയിരിക്കും.
1: നിങ്ങൾ ആ ഫോട്ടോകൾ സ്വന്തം മൊബൈലിലെടുത്ത് സെൻഡ് ചെയ്തതിനാൽ അങ്ങനെ വന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സംശയം തോന്നി മനീഷളിയനെ ഒന്ന് വിളിച്ചു കുറഞ്ഞപ്പോ കാറിന്റെയും പോലീസ് സ്റ്റേഷന്റെയും ഒക്കെ കഥ പതിയെ പുറത്തു വന്നു. നാട്ടിൽ നിന്ന് ഒരു കാറും എടുത്ത് ഇത്രയും ദൂരം വരാൻ കാണിച്ച ധൈര്യം എന്തായാലും കൊള്ളാം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല.
0: ഐഡിയ എന്റേതാണ്, പാവ ശൈല, അവളെ ഞാനാണ്.

0: ഇതിലേക്ക് വലിച്ചിട്ടത്.
1: ഏയ്, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ എല്ലാവരും ഒത്ത് കൂടുതൽ യാത്രകൾ നടത്തുന്നതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അതും സമ്മതിക്കുന്നു. ഗോവ ട്രിപ്പ് എന്തായാലും ഞങ്ങളും എൻജോയ് ചെയ്തു, അത് സത്യമാണല്ലോ.
2: അതെ, നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും കഴിഞ്ഞു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ നല്ലൊരു വെക്കേഷനും ആയി.
0: അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
2: ചോദിക്ക്.
0: കാറ് നേരെ ഊട്ടിക്ക് വിട്ടാലോ?
3: ഊട്ടിയിലേക്കോ?

ഒരു ഗോവൻ ട്രിപ്പ് നാടകം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഷൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, ദിലീപ്, ജയദേവ് രവി, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജെ വി, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

സമയം 8 മണി കഴിഞ്ഞ് 22:36. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം യവനിക. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം MB ശ്രീനിവാസൻ. ആലാപനം യേശുദാസ്.

ചിത്രം ചതുരംഗം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. പാടിയവർ കെ എസ് ജോർജ്, ശാന്ത പി നായർ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ UAB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് UAB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീമോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് ഒഴിവാക്കിയത്. കോംഗോയിൽ ഇതുവരെ 1200 എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പരിയത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 1 കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അൾജീരിയ ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ.

സമയം 8 മണി കഴിഞ്ഞ് 44:45. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: 6:45
1: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. ചേർപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിലെ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. എൻ സി വി ടി അംഗീകാരമുള്ള 2 വർഷത്തെ മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in അല്ലെങ്കിൽ DET.kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി 3-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITI സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 04872966601. മറ്റൊരു നമ്പർ 9633447243. മറ്റൊരു നമ്പർ 7012733265. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04872966601. മറ്റൊരു നമ്പർ 9633447243. മറ്റൊരു നമ്പർ 7012733265. ASAP കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10-ാം ക്ലാസ് വിജയിച്ച 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 ദിവസത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 30 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഫോൺ നമ്പർ 9495 99 97 21. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495 99 97 21. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടുവോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും നേരിട്ട് ലഭിക്കും. ഈ മാസം 30-ാം തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം SRCCC.in. ഫോൺ നമ്പർ 04712570471. മറ്റൊരു നമ്പർ 98 4603 3001. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04712570471. മറ്റൊരു നമ്പർ 98 4603 3001. സേവന വാർത്തകൾ സമാപിച്ചു.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50.
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

സമയം 8 മണി കഴിഞ്ഞ് 44:40 ആകാശവാണി തൃശൂർ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി

0: ടൂർണമെൻ്റൊക്കെ പോകാൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് അധ്യാപകർ തരുന്നത്. എനിക്ക് പെർമിഷൻ തരും, കളിക്കാൻ പോകാനുള്ള പെർമിഷൻ തരും, അതുപോലെ പ്രാക്ടീസിന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ദിവസം വെച്ച് പെർമിഷൻ തരുകയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കോളേജിലായിട്ട് കോട്ടൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല.
1: ഇനി ഫാമിലിയിലേക്ക് വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ.
0: ആദ്യം എൻ്റെ അച്ഛൻ എസ് എസ് മനോജ് മാധ്യമപ്രവർത്തകനാണ്. പിന്നെ എൻ്റെ അമ്മ ഡോക്ടറാണ്, ഇപ്പോൾ വെള്ളറടയിൽ വർക്ക് ചെയ്യുന്നു, സി എച്ച് സി വെള്ളറടയിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇപ്പോൾ 10th കെ വി പട്ടത്ത് പഠിക്കുന്നു.
1: സ്കോഷിലെ ദിവസേനയുള്ള പരിശീലന ക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ദിവസം സുഭദ്രയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആ ദിവസം അവസാനിക്കുന്നത്?
0: ഇപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ, എനിക്ക് രാവിലെ എണീക്കണം, ബസ് ഒരു 7:00 വരും, ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ റെഡിയായി സ്കൂളിൽ പോകാനായിരിക്കും നോക്കണം. പിന്നെ 2 എനിക്ക് സ്കൂളായിരിക്കും. പിന്നെ സ്കൂള് വിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 2:30 ആവും. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് 5 തുടങ്ങണത് അവിടെ സെക്ഷൻ. പിന്നെ 5 തുടങ്ങിയ ജിമ്മും കാര്യങ്ങളും എല്ലാം കൂടി കഴിയുമ്പോൾ 7:30. അപ്പോൾ 5 to 7:30 എൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്.
1: ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ?
0: പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ, എനിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിക്കും, അല്ലാണ്ട് ഞാൻ ഒരു ഡയറ്റ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല.
1: അപ്പോൾ ഇതുവരെ ഉള്ള ഒരു കായിക ജീവിതത്തിൽ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ മറക്കാനാവാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ?
0: പോസിറ്റീവ് എന്ന് പറയാൻ, ഇത് കായികമായിക്കൊണ്ട് തന്നെ നമുക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ പോസിറ്റീവും നോക്കും. ശരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഇപ്പം പല കളികളിൽ നിന്ന് എനിക്ക് പല പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്കുകളും. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്നല്ല, ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി 2024 3rd സ്ഥാനം വാങ്ങിയായിരുന്നു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്. അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അത്യാവശ്യം പരിശ്രമിച്ച് കിട്ടിയൊരു കാര്യമാണ്. ടീമായിട്ട് നിന്ന് നമുക്ക് വേണ്ട ഒരു മെഡലായിരുന്നു നമ്മൾ മേടിച്ച ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്.
1: സ്കോഷിനെ കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങളെ അപേക്ഷിച്ച് സ്കോഷ് അധികം ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടെന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആ സ്കോഷിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്കോഷ്? എങ്ങനെയാണത് കളിക്കുന്ന രീതി? എത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളൊക്കെയാണ് ദേശീയതലത്തിലായാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലായാലും സംഘടിപ്പിക്കുന്നത്? ആദ്യം സ്കോഷിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ.
0: സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റാക്കറ്റ് ഗെയിമാണ്, ടെന്നീസും ബാഡ്മിൻ്റനും പോലെ. പക്ഷെ സ്ക്വാഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മുറിയിൽ കളിക്കുന്നതാണ്, ഒരു ചുമരിൽ കളിക്കുന്നതാണ്. നമുക്ക് 3 ചുമരായിരിക്കും, 4th നമ്മുടെ പുറകിലത്തെ വശം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു വാതിലും കാണും. അപ്പോൾ അല്ലാതെ ഇതിൻ്റെ സംഭവിച്ച ടെന്നീസ് പോലെ തന്നെ ഇതിൻ്റെ സ്ക്വാഷിൻ്റെ റാക്കറ്റ് കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ബോൾ എന്ന് വെച്ചാൽ ചെറിയ റബ്ബർ ബോളായിരിക്കും. ഇത് 1800 ഇംഗ്ലണ്ടിലെ ജയിലുകളിൽ കളിച്ചു വന്നൊരു ഗെയിമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കം. ടെന്നീസ് പോലെ തന്നെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ചുമരിലടിച്ച് കളിക്കുന്ന കളി, റാക്കറ്റും കൊണ്ട് നമ്മൾ ചുമരിലടിച്ച് കളിക്കുന്ന കളി. അതാണ് എന്റെ വാസ്തവം.
1: ഇതിന്റെ പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്?
0: പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 11 ആണ്. ബെസ്റ്റ് ഓഫ് 3 അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് 5 ആണ് വരുന്നത്. നമ്മൾ ബെസ്റ്റ് ഓഫ് 5 ആണ് ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും കളിക്കുന്നത്. 11 ഗെയിം. പിന്നെ ഡബിൾ ബൗൺസ് പാടില്ല. നമ്മൾ ഒന്നിൽ സിംഗിൾ ബൗൺസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ എടുക്കണം. ഡബിൾ ബൗൺസ് ഇല്ല. പിന്നെ അല്ലാതെ കളിയുടെ ആയ ഓരോ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഈ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ടൂർണമെന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വർഷം തോറും പല പല ടൂർണമെന്റുകൾ വരാറുണ്ടോ?
0: വർഷം തോറും സീനിയർ നാഷണൽസും ജൂനിയർ നാഷണൽസും വർഷം തോറും ഉള്ളതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓരോ സ്റ്റാർ വെച്ചുള്ള ടൂർണമെന്റ്, ഇങ്ങനെ 1-2-3 ടൂർണമെന്റുകൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ടൂർണമെന്റുകൾ മിക്ക മാസവും നടന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ അന്തർദേശീയ തലങ്ങളിൽ വേറെയും കുറച്ച് ടൂർണമെന്റുകളുണ്ട്. ഇപ്പോൾ PSA പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ തരും ഈ കളി എന്താണെന്നും കളിക്കുന്ന കുട്ടികൾക്കും. അല്ലാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൊഫഷണലായിട്ട് PSA, അതാണ് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്നാണ്

0: യെസയുടെ ഫുൾ ഇത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി പല പല ടൂർണമെന്റുകൾ അവർ നടത്തും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, പിന്നെ ബ്രിട്ടീഷ് ഓപ്പൺ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ അല്ലാണ്ട് CIB ഈജിപ്ഷ്യൻ ഓപ്പൺ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ, പിന്നെ അതുകൂടാതെ WSF വേൾഡ് സ്ക്വാഷ് ഫെഡറേഷൻസിന്റെ കുറച്ച് ടൂർണമെന്റുകൾ കാണും. എന്ന് വെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ അവരായിട്ട് നടത്തുന്ന വേൾഡ് കപ്പുകൾ, അങ്ങനെ കുറച്ച് ടൂർണമെന്റുകൾ കാണും.
1: അപ്പൊ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളും കളിയുടെ ഒരു മേന്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ദേശീയ തലത്തിൽ ഏത് നിലയിലാണ് ഈ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ, അതുപോലെ തന്നെ ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, കേരളവും ഇന്ത്യയും ഒക്കെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ
0: കേരളത്തെ മാത്രം എടുത്ത് പറയുവാണെങ്കിൽ അത്ര നല്ല പൊസിഷൻ അല്ല, കാരണം ഇത് വളരെ ഒരു പുതിയ ഗെയിമാണ്. 2015 കേരള സ്ക്വാഷ് തുടങ്ങിയതേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ ഇനിയും കുറച്ച് വർഷങ്ങൾ എടുക്കും സ്ക്വാഷ് കേരളത്തിലൊന്നും സ്ക്വാഷ് പരിചയമായി വരാനും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്ത്യയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യനെ പറയുകയാണെങ്കിൽ ഇന്ത്യ അത്യാവശ്യം നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ സീനിയേഴ്സിൽ നോക്കിയാലും ഏഷ്യൻ ജൂനിയേഴ്സിൽ നോക്കിയാലും ഇന്ത്യക്കാരാണ് മിക്കതും ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അനഹാജ് സിംഗ്, ഇന്ത്യയുടെ അനഹാജ് സിംഗ് ഡൽഹിക്കാരിയാണ്, 19 വയസ്സേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ അവളുടെ വേൾഡ് റാങ്കിങ് ഇപ്പോൾ അവള് top 20 എല്ലാവരും പറയുന്നത് അനഹാജ് സിംഗ് അടുത്ത ദീപിക പള്ളിക്കൽ അല്ലെങ്കിൽ അടുത്ത ജോഷ്ന ചിന്നപ്പയെ പോലെ ജോഷ്ന ചിന്നപ്പ ആവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അനഹാജ് സിംഗ് കാരണം ഇപ്പൊ ഇന്ത്യക്ക് ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോ വേറെ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും അപ്കമിങ് ആണ് ഇപ്പൊ സ്ക്വാഷില്.
1: അപ്പൊ നിലവിലിപ്പോ 20-ാമത്തെ റാങ്കാണോ ഇന്ത്യയുടെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന?
0: ഇന്ത്യക്കാരിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ് ഇപ്പോ 20
1: ആണ്. സ്കോഷ് കായിക താരം എന്നുള്ള നിലയിൽ എന്താണ് സുഭദ്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്ത് നേട്ടം കൈവരിക്കണമെന്നാണ് ആഗ്രഹം?
0: ഇപ്പോൾ ഓഗസ്റ്റിൽ അടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ അതിനകത്ത് എന്റെ മികച്ച പ്രകടനം കൈവരിക്കുക എന്നതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് വരുന്നുണ്ട്, പിന്നെ പല പല ടൂർണമെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ എന്റെ ഏറ്റവും നല്ല പ്രകടനം കാണിച്ച് എന്റെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്താനാണ് എന്റെ താല്പര്യം.
1: ദേശീയ തലത്തില് സുഭദ്രയുടെ റാങ്കിങ് എത്രയാണ്
0: ഇപ്പോ? 38-ാമത്തെ റാങ്ക് എങ്ങാണ്ടാണ്. അപ്പോൾ ഇനി ടൂർണമെന്റുകൾ കളിച്ചാൽ നമ്മുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ടൂർണമെന്റ് എന്തോരം കളിക്കുന്നു അത്ര റാങ്കിങ് കൂടും. അപ്പൊ ഇനി അടുത്തത് എന്തായാലും ഒരു top 20 ഒക്കെയാണ് എന്റെ ലക്ഷ്യം.
1: ഒളിമ്പിക്സ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്?
0: അതിന് എന്നെക്കാളും നല്ല പ്ലേസ് ഉണ്ട്.
1: അതല്ല, നമുക്കിപ്പോ സ്വപ്നം കാണുക എന്നുള്ളതാണല്ലോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് അത് എത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതാ ഒരു കായിക താരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സ്ക്വാഷില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യക്കാര് സ്ക്വാഷില് ഒളിമ്പിക്സില് പ്രകടനം ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു ശുഭപ്രതീക്ഷ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കാൻ പോണ കുറച്ച് പ്ലേയേഴ്സാണ് അനഹാജ് സിംഗ്, അഭയ് സിംഗ്, പിന്നെ ചിലപ്പോ ജോഷ്ന ചിന്നപ്പ കാണും, സൗരവ് ഘോഷാല് കാണും, ഹരേന്ദ്രപാൽ സന്ധു, അങ്ങനെ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ അവരൊക്കെ എങ്ങനെ അവരുടെയൊക്കെ പ്രകടനം അനുസരിച്ചായിരിക്കും നമ്മളെ പ്രചോദനമാകാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ പോലെയുള്ള ഇങ്ങനെ അപ്കമിങ് താരങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ പോകുന്നത്.
1: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ട്, അതെല്ലാം നേടാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ, അതുപോലെ തന്നെ പഠിത്തവും ഈ സ്കോഷും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുഭദ്രയ്ക്ക് സാധിക്കട്ടെ. നന്ദി.
0: നന്ദി.
2: സ്ക്വാഷ് താരം സുഭദ്ര കീസോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

അറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 5:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരക്കടിപ്പിക്കുന്നതും. അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരക്കടിപ്പിക്കുന്നതും ഒഴിവാക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ പ്രഭാത് മുഖോപാധ്യായയുടെ സന്തൂർ വാദനം കേൾക്കാം. ഡൽഹിയിലെ
1: സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ പ്രസ്തുത ഹെ പ്രഭാത് മുഖോപാധ്യായ കാ സന്തൂർ വാദൻ. സമൃദ്ധ സംഗീത പരമ്പര വാലേ പരിവാർ മേ ജന്മെ പ്രഭാത് നെ സന്തൂർ കി ദുനിയ മേ അപ്നി അലഗ് പഹചാൻ ബനായി ഹെ. ആപ്നെ സബ്സെ പഹലെ ശ്രീ ദുലാൽ റോയ് സെ സംഗീത് കി ശിക്ഷ പ്രാപ്ത് കി. ഇസ്സെ പഹലെ ആപ്നെ ലംബെ സമയ തക് ഉസ്താദ് സാബിർ ഖാൻ സെ തബ്ല സീഖാ, ജിസ്സെ ആപ്മേ ലയ ഓർ താൽ കി ഗഹരി സമജ് വികസിത് ഹുയി. ആപ്നെ സന്തൂർ കി വിധിവത് ശിക്ഷ പണ്ഡിത് തരുൺ ഭട്ടാചാര്യ ഓർ പദ്മശ്രീ പണ്ഡിത് ഭജൻ സോപോരി സെ പ്രാപ്ത് കി. വർത്തമാൻ മേ ആപ് സാരംഗി വാദക് പദ്മഭൂഷൺ ഉസ്താദ് സാബിറി ഖാൻ ഓർ സരോദ് വാദക് പദ്മ വിഭൂഷൺ ഉസ്താദ് അംജദ് അലി ഖാൻ സെ വാദ്യ സംഗീത് കി ബാരികിയോ കാ പ്രശിക്ഷൺ ലേ രഹേ ഹേ. സംഗീത് മേ എം എ കർനേ വാലേ

സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം. കായികരംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിന്റെ വസന്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കായിക സംസ്കാരത്തിൽ നിന്നും ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലും മെഡൽ കൊയ്യുന്ന ഒരു ബഹുതല കായിക ശക്തിയായി ഇന്ത്യ ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഒരു രാജ്യം വെറുമൊരു കായികപ്രേമി സമൂഹത്തിൽ നിന്നും കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന ഒരു കായിക ശക്തിയായി പരിണമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി നിലനിന്നിരുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്, സാമ്പത്തിക പ്രതിസന്ധികൾ, കായികരംഗത്തെ ഒരു തൊഴിലായി തിരഞ്ഞെടുക്കാനുള്ള വിമുഖത എന്നിവയെല്ലാം മറികടന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് ആഗോളവേദികളിൽ ത്രിവർണ പതാക പാറിക്കുകയാണ്. കായികരംഗത്തെ രാജ്യപുരോഗതിയും യുവജന ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും ദീർഘവീക്ഷണത്തോടെ

0: ഉൾപ്പെടെയുള്ള സമീപനങ്ങളുമാണ് ഈ കായിക വിപ്ലവത്തിന് പിന്നിലെ ചാലകശക്തി. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും വലിയ തരംഗം സൃഷ്ടിച്ച ഒന്നാണ് 2016-17 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഖേലോ ഇന്ത്യ പദ്ധതി. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അവർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്കൂൾ കോളേജ് തലങ്ങളിൽ ഖേലോ ഇന്ത്യ ഗെയിംസുകൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച താരങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ലാതെ കായിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചു. പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികളും പരമ്പരാഗത ഇന്ത്യൻ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ഖേലോ ഇന്ത്യയുടെ ഭാഗമായി നടപ്പിലാക്കി. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 4,479.88 കോടി രൂപ കായിക മന്ത്രാലയത്തിനായി നീക്കിവച്ച സാമ്പത്തിക വർഷമാണിത്. ഇതിൽ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് മാത്രം 924.35 കോടി രൂപയുടെ വലിയൊരു വിഹിതമാണ് വകയിരുത്തിയത്. ഇത് വരും തലമുറയുടെ കായിക സ്വപ്നങ്ങളെയും രാജ്യത്തിന്റെ കായിക ഭാവിയെയും ഭരണകൂടം എത്രത്തോളം ഗൌരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. 2025 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിർച്വൽ പ്രസംഗം രാജ്യത്തിന്റെ കായിക മുന്നേറ്റത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു. കായിക രംഗത്തുണ്ടാകുന്ന വളർച്ച ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനശക്തി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിലും ചെറിയ നഗരങ്ങളിലുമുള്ള സാധാരണക്കാരായ യുവപ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ മികച്ച പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ഖേലോ ഇന്ത്യ പോലുള്ള വേദികൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും രാജ്യത്തെ യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ സർക്കാർ എല്ലാവിധ പിന്തുണയും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ദേശ് കെ യുവാവോ കെ ലിയെ ഏക് ബഹോത് ബഡാ പ്ലേറ്റ്ഫോം ബനാ ഹൈ. കിസി ഭി ഖിലാഡി കോ അപ്നാ പ്രദർശൻ ബെഹ്തർ കർനെ കെ ലിയെ ഖുദ് കോ ലഗാതാർ കസോട്ടി പർ കസ്നെ കെ ലിയെ ജ്യാദാ സേ ജ്യാദാ മാച്ച് ഖേൽന, ജ്യാദാ സേ ജ്യാദാ പ്രതിയോഗിതാഓ മേ ഹിസ്സ ലേന യേ ബഹോത് ജരൂരി ഹോതാ ഹൈ. സർക്കാർ നേ അപ്നി നീതിയോ മേ ഹമേശാ ഇസെ സർവോച്ച പ്രാഥമികത ദീ ഹൈ. ആജ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഹോതേ ഹൈ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹോതേ ഹൈ, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഹോതേ ഹൈ, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഹോതേ ഹൈ. യാനി സാൽ ഭർ അലഗ് അലഗ് ലെവൽ പർ പൂരേ ദേശ് കേ സ്തർ പർ ലഗാതാർ സ്പർദ്ധായേ ഹോതി രഹതി ഹൈ.
0: ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് ടോപ്സ് അഥവാ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ലോകോത്തര നിലവാരമുള്ള അത്ലറ്റുകൾക്ക് വിദേശ പരിശീലനം, വിദേശ കോച്ചുകളുടെ സേവനം, ആധുനിക കായിക ഉപകരണങ്ങൾ, അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെ പങ്കാളിത്തം എന്നിവ പൂർണ്ണമായും സർക്കാർ ചിലവിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കായിക താരങ്ങളെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കോർ ഗ്രൂപ്പ്, ഭാവി ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന ഡെവലപ്മെന്റ് ഗ്രൂപ്പ് എന്നിങ്ങനെ തിരിച്ച് കൃത്യമായ നിരീക്ഷണവും പിന്തുണയും പദ്ധതി ഉറപ്പു നൽകുന്നു. കൂടാതെ താരങ്ങൾക്ക് അവരുടെ ദൈനംദിന ചിലവുകൾക്കായി പ്രതിമാസം അലവൻസുകളും നൽകിവരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്കായി ചരിത്ര സ്വർണം നേടിയ നീരജ് ചോപ്ര, ഷൂട്ടിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനു ഭാക്കർ തുടങ്ങിയ ഇന്ത്യൻ അഭിമാന താരങ്ങളെല്ലാം തന്നെ ടോപ്സ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് ഈ പദ്ധതിയുടെ വിജയത്തെ അടിവരയിടുന്നു. 2047 ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 കായിക ശക്തികളിൽ ഒന്നാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് രാജ്യത്തെ കായിക രംഗത്തെ മുന്നേറ്റത്തെ അടിവരയിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ June 23 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പുതിയ റെക്കോർഡ് സ്ഥാപിക്കുമെന്നും രാജ്യത്തിന്റെ ഈ മെഡൽ നേട്ടങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീ മാണ്ഡവ്യ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ കേരളത്തിന് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസിക

0: ഐതിഹാസികമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കായിക വികസന പരിപാടികളുടെ സ്വാധീനം എടുത്തു പറഞ്ഞ അദ്ദേഹം, നിലവിൽ 69 വനിതാ കായിക താരങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 115 കായിക താരങ്ങൾ ഖേലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി ഭാവി ചാമ്പ്യന്മാരാകാൻ പരിശീലനം നേടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള 17 കായിക താരങ്ങൾ ഉണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: Kerala occupies a special place on India's sporting map. Its passion for sports is visible not only in its champions but also in its peoples. That is why the development of sports in Kerala has remained a priority for us over the past decade. Today, 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. Further, 17 athletes from Kerala are part of the Target Olympic Podium Scheme, receiving world-class training. The contributions of gods of our countries to India, Indian sports is legendary. Kerala has consistently produced champions who have made the nation proud on the global stage. I am confident that in the Asian Games 2026 in Japan, we will set a new record. I am equally confident that athletes from Kerala will have a major role to play in the country's performance and podium finish.
0: കായിക മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ സംസ്ഥാനമാണ് കേരളമെന്നും വരും തലമുറകൾക്ക് പ്രചോദനമേകാൻ കേരളത്തിലെ കായിക താരങ്ങൾക്ക് സാധിക്കുന്നതായും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഒളിമ്പിക് താരവുമായ പി ടി ഉഷ എം പി പറഞ്ഞു.
2: As I stand here today in my home state of Kerala, surrounded by so many young faces full of hope, ambition and determination, I am reminded of my own journey as a young girl who simply loved to run. I could never have imagined where that journey would take me. Sport gave me confidence, purpose and opportunities that changed my life forever. When we invest in sport, we invest in the future of our children, our communities and our nation. We hope our athletes continue to inspire the next generation to dream big and work hard. The outstanding participation we are witnessing today reflect the strong sporting culture of Kerala. Kerala has always been known for its strong sporting culture and for producing outstanding athletes who have brought glory to India. As someone whose own sporting journey began on the soil of this great state, I am especially proud that we are celebrating this important occasion here in Kerala among people who understand and cherish the transformative power of sport.
0: കേവലം മത്സരങ്ങൾക്കപ്പുറം കായിക മേഖലയെ വലിയൊരു വ്യവസായവും വികസന മാതൃകയുമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ കായിക നയം വിഭാവനം ചെയ്തത്. കായികശാസ്ത്രം, സ്പോർട്സ് മെഡിസിൻ എന്നിവയുടെ സഹായത്തോടെ അത്ലറ്റുകളുടെ പ്രകടനം ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നതാണ് ഈ നയം. കൂടാതെ സ്പോർട്സ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയെ കായിക ഉപകരണങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക, കായിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുക എന്നിവയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും കായിക രംഗത്തെ ഒരു സുപ്രധാന പങ്കാളിയാക്കി മാറ്റാൻ ദേശീയ കായിക നയത്തിലൂടെ സാധിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കായിക വിദ്യാഭ്യാസത്തെ കേവലം പാഠ്യേതര വിഷയമായി കാണാതെ പ്രധാന സിലബസിന്റെ ഭാഗമാക്കിയതും നാഷണൽ സെന്റർ ഓഫ് എക്സലൻസുകളിലൂടെ അത്ലറ്റുകൾക്ക് മികച്ച ഡയറ്റും മാനസിക പിന്തുണയും ഉറപ്പാക്കിയതും ഈ കായിക നയത്തിന്റെ വിജയങ്ങളാണ്. മത്സര രംഗത്ത് നിന്ന് വിരമിച്ച കായിക താരങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ആജീവനാന്ത പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചതും താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിതത്വബോധം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ കൃത്യമായ ഇടപെടലുകളും പദ്ധതികളും അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനം. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെറും 2 മെഡലുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സ്ഥാനത്ത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകൾ നേടി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു. അത്ലറ്റിക്സ് ഇനത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ഒളിമ്പിക് സ്വർണ്ണ മെഡലായിരുന്നു നീരജ് ചോപ്രയിലൂടെ അന്ന് രാജ്യം സ്വന്തമാക്കിയത്. തുടർന്ന് വന്ന പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യ ഈ മികച്ച മുന്നേറ്റം നിലനിർത്തുകയുണ്ടായി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വെറും സംഖ്യാബലത്തിൽ മാത്രമായിരുന്ന ഒരു കാലത്തു നിന്നും ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ അത്ലറ്റ്

അത്ലറ്റുകളെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു തലത്തിലേക്ക് രാജ്യം ഉയർന്നു കഴിഞ്ഞു. ഒളിമ്പിക്സിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് കായിക രംഗത്ത് തുല്യ പരിഗണനയും സാമ്പത്തിക സഹായവും നൽകുന്നതിനും സർക്കാർ കാണിച്ച വലിയ മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു പാരാലിമ്പിക്സിലെ മെഡൽ കൊയ്ത്ത്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് വെറും 4 മെഡലുകളായിരുന്നുവെങ്കിൽ ടോക്കിയോ പാരാലിമ്പിക്സിൽ 5 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകൾ നേടി ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ടോക്കിയോയിൽ കായിക ലോകം കണ്ട ഈ സുവർണ മുന്നേറ്റം കേവലം ആകസ്മികമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു തുടർന്ന് വന്ന അന്താരാഷ്ട്ര പാരാ ചാമ്പ്യൻഷിപ്പുകളിലെയും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ. സാധാരണ അത്ലറ്റുകൾക്ക് നൽകുന്ന അതേ ആദരവും സാമ്പത്തിക പുരസ്കാരങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും പാരാ അത്ലറ്റുകൾക്കും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയത് ഇവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഏഷ്യൻ ഗെയിംസ്

0: തുടർന്ന് വന്ന അന്താരാഷ്ട്ര പാരാ ചാമ്പ്യൻഷിപ്പുകളിലെയും ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ. സാധാരണ അത്ലറ്റുകൾക്ക് നൽകുന്ന അതേ ആദരവും സാമ്പത്തിക പുരസ്കാരങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളും പാരാ അത്ലറ്റുകൾക്കും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയത് ഇവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യ സമീപകാലത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ കായികരംഗത്തെ സമഗ്രമായ വളർച്ചയുടെ തെളിവാണ്. 2023 ചൈനയിലെ ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആദ്യമായി 100 മെഡലുകൾ എന്ന നേട്ടം മറികടന്ന് 107 മെഡലുകളുമായി ചരിത്രം തിരുത്തിക്കുറിച്ചു. ഷൂട്ടിംഗ്, ആർച്ചറി, അത്ലറ്റിക്സ്, റോവിംഗ്, ക്രിക്കറ്റ്, കബഡി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ഇനങ്ങളിലും ഇന്ത്യ മെഡൽ കൊയ്തു. കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യയുടെ പരമ്പരാഗത മെഡൽ കൊയ്ത്തിനമായിരുന്ന ഷൂട്ടിംഗ് ഒഴിവാക്കപ്പെട്ടിട്ട് പോലും അത്ലറ്റിക്സിലും ലോൺ ബോൾസിലും ടേബിൾ ടെന്നീസിലും ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യ മെഡൽ പട്ടികയിൽ മുന്നിലെത്തി. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ കിരീടം നേടിയതും ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീം കൈവരിച്ച സുവർണ നേട്ടങ്ങളും ഈ മുന്നേറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ്. കായിക താരങ്ങൾക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ആഗോള കായിക ഭൂപടത്തിൽ ഇന്ത്യയെ മുൻനിരയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ്. ഇതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന 2036 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യം രാജ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഒരു ഒളിമ്പിക്സ് സംഘടിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് സിറ്റിയും സ്റ്റേഡിയങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നത് രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. ഗ്രാമീണ മേഖലകളിലെ ചെളി നിറഞ്ഞ മൈതാനങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തു വന്ന് ഒളിമ്പിക്സിലെയും ലോക ചാമ്പ്യൻഷിപ്പുകളിലെയും പോഡിയങ്ങളിൽ മെഡലണിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾ ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച ഈ വൻകുതിപ്പ് വരും തലമുറകളെ കൂടുതൽ കായികക്ഷമതയുള്ളവരും രാജ്യസ്നേഹമുള്ളവരുമായി വളർത്താൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കായിക വിനോദ രാജ്യം എന്നതിൽ നിന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന കായിക ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണം ശരിയായ ദിശയിലാണ് മുന്നേറുന്നത്. കായികരംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
1: ആകാശവാണി തൃശൂർ, സമയം 11:15. കാലാവസ്ഥ. സംസ്ഥാനത്തും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.